നമസ്കാരം, സുപ്രഭാതം പ്രിയരെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 4, 2026 ജൂലൈ 20, തിങ്കൾ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: News Rainbow.

0: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശപോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കും. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷമുള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: News Rainbow.

മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് ബഹുമാനം നൽകുന്നതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. വൺ ഓഫ് ദി മോസ്റ്റ് സിൻസിയർ ഫോംസ് ഓഫ് റെസ്പെക്ട്സ് ഇസ് ആക്ച്വലി ലിസണിങ് ടു വാട്ട് അനദർ ഹാസ് ടു സേ. ഗുഡ് മോർണിംഗ് ബഡീസ്. ഇപ്പോൾ ബെഡ് കോഫി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വെരി ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നത് ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാട്ട്. 7 മണിവരെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ടൈം. ശ്രദ്ധിക്കുന്നതിനെ പറ്റി വന്ന വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു കുഞ്ഞൻ റൈറ്റപ്പ് ഒന്ന് കേട്ടു നോക്കിക്കൊള്ളൂട്ടോ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ച് എനിക്ക് ഉപദേശങ്ങൾ തരാൻ തുടങ്ങുന്നു. ഞാൻ ആവശ്യപ്പെട്ടതല്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നു അങ്ങനൊന്നും തോന്നേണ്ട കാര്യമില്ല എന്ന്. എന്താണ് എൻ്റെ തോന്നൽ എന്നുപോലും അറിയാതെയാണ് ഇങ്ങനെ പറയുന്നത്. എൻ്റെ

ഉന്നലുകളെ നിഷ്കരണം ചവിട്ടി അരച്ചുകൊണ്ടാണ് പറയുന്നത്, എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്, അത് ഉടനെ പരിഹരിക്കണമെന്ന്. അതല്ല എനിക്ക് വേണ്ടത്, എന്നെ വീണ്ടും നിങ്ങൾ സങ്കടപ്പെടുത്തി. ഞാൻ പറഞ്ഞത് എന്താണ്? എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ മാത്രമല്ലേ, അഭിപ്രായം പറയാനോ സംസാരിക്കാനോ ഉപദേശം തരാനോ അല്ല. ഉപദേശങ്ങളൊക്കെ വളരെ നിസ്സാര വിലയ്ക്ക് കിട്ടുന്നവയാണ്, ആർക്കും തരാവുന്നതാണ്. പിന്നെ ഇതൊക്കെ എനിക്കും ചെയ്യാവുന്നതാണ്, ഞാനത്ര നിസ്സഹായനൊന്നുമല്ല. കുറച്ച് നിരാശയും നിരുത്സാഹവുമൊക്കെ തോന്നുന്നുണ്ടാവാം, പക്ഷേ നിസ്സഹായനല്ല. എനിക്ക് ചെയ്യാവുന്ന, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരുമ്പോൾ അത് എൻ്റെ അധൈര്യത്തെയും ദൗർബല്യത്തെയും കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ മനസ്സിൽ എന്താണ്, എന്താണ് എൻ്റെ തോന്നലുകൾ എന്ന ലളിതമായ സംഗതി നിങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ, അതെത്ര തന്നെ യുക്തിക്ക് നിരക്കാത്തതായിക്കൊള്ളട്ടെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ മണ്ടൻ തോന്നലിന് പിറകിൽ എന്താണ്, അതിന് കാരണമെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വഴി തുറന്നേക്കാം എൻ്റെ മുന്നിൽ. അത് മനസ്സിലായാൽ പിന്നെ ഉത്തരങ്ങൾ സ്വാഭാവികമായി ലഭിക്കും, എനിക്ക് മറ്റു ഉപദേശങ്ങളൊന്നും അപ്പോൾ വേണ്ടിവരില്ല. സോ പ്ലീസ് ലിസൺ ആൻഡ് ജസ്റ്റ് ഹിയർ മീ. ഇനി നിങ്ങൾക്കും സംസാരിക്കണമെന്നാണെങ്കിൽ ആ അവസരത്തിനായി കാത്തു നിൽക്കൂ, തീർച്ചയായും ഞാൻ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം, നിങ്ങളെ കേൾക്കാം. എങ്ങനെയുണ്ട്, തോന്നിയിട്ടില്ലേ ഇങ്ങനെ? എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? അതാണ്. കേൾക്കുന്നത് ബെഡ് കോഫിയാണ്. ആൻഡ് ദിസ് ഇസ് യുവർ എഫ് എം റെയിൻബോ 107.5.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

between the fear that something would happen and the hope that still it wouldn't, there is much more space than one thinks. On that narrow, hard, bare and dark space, a lot of us spend their lives. എന്തോ ഒന്ന് സംഭവിക്കും എന്ന ഭയത്തിൻ്റെയും അത് ഒഴിവാകും, ഒന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയുടെയും ഇടയിൽ നാം ചിന്തിക്കുന്നതിനേക്കാളേറെ ഇടമുണ്ട്. ദുസ്സഹവും കടുപ്പവുമായ ഇരുളടഞ്ഞ് ഒഴിഞ്ഞുകിടക്കുന്ന ആ ഇടത്താണ് നമ്മളിൽ പലരും ജീവിതം ജീവിച്ചു തീർക്കുന്നത്. യെസ് ബഡീസ്, പരുക്കനായ ഈ യാഥാർത്ഥ്യം നമ്മളിലേക്ക് പകർന്നതാരാണ്? ഇവോ ആൻഡ്രിച്ച്. 19-20 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മുൻകാല യുഗോസ്ലാവിയയിലെ നോവലിസ്റ്റ്. ഓട്ടോമാൻ ഭരണത്തിന് കീഴിലുള്ള ബോസ്നിയൻ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളുടെയും കാതൽ. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ മൂലകാരണങ്ങളിലൊന്നായ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിൻ്റെ വധത്തിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു കവി കൂടിയായ ആൻഡ്രിച്ച്. പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചു, തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകളെ ആദരിച്ച് 1961 ഇവോ ആൻഡ്രിച്ചിന് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ സമ്മാനിക്കപ്പെട്ടു. ബെഡ് കോഫിയാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി റെയിൻബോ FM 107.5. ആകാശവാണി FM റെയിൻബോ 107.5.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെറ്റ് കോഫി.
1: പ്രശ്നങ്ങളെയും ദോഷങ്ങളെയും ഒക്കെ അവ നിസാരമാണെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് അവഗണിക്കുന്നത് അവ നീങ്ങിപ്പോകാനല്ല, അധികരിക്കാനേ ഉപകരിക്കൂ. എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങളുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് വളർന്നാൽ പിന്നെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനേ നല്ലോണം പണിപ്പെടേണ്ടി വരും. പണിയെടുത്താൽ തന്നെ പഴയതുപോലെ ആകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഏതാ നല്ലത്? മുളയിലെ നുള്ളുന്ന തന്നെയല്ലേ? അല്ലെങ്കിലേ സൂചിക്ക് പകരം തൂമ്പ ഉപയോഗിക്കേണ്ടി വന്നേക്കും. ഓക്കെ, നിസ്സാരം. അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് കരുതി നമ്മൾ നീട്ടിക്കൊണ്ടുപോയി വഷളാക്കുന്ന ചുരുക്കം ചില കാര്യങ്ങളാണ് ബെഡ് കോഫി പറയുന്നത് ഈ മൂന്നാം ഭാഗത്ത്. പല്ലുവേദന, വയറുവേദന, തലവേദന, ഈ ചേട്ടന്മാരെയൊക്കെ പരമാവധി അവഗണിക്കാൻ നോക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ഓക്കെ, ഒരു ദിവസം കൊണ്ടൊക്കെ കുറഞ്ഞു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, സാരല്ല, വിട്ടേക്ക്. എന്നാലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കുറയാതിരിക്കുകയാണെങ്കിൽ ഈ അവഗണന എന്ന സംഭവം അത് കുറയ്ക്കില്ല, കൂട്ടുകയുള്ളൂ, അതുറപ്പ്. ദാറ്റ് ഇസ്, വേദന കാര്യമായിട്ടില്ലെങ്കിൽ കൂടി വന്ന അസ്വസ്ഥത കുറയുന്നതായി തോന്നുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ആരോഗ്യ സംബന്ധമായ ഏത് കാര്യത്തിലും പലരും എന്തെങ്കിലും കുഴപ്പമായിരിക്കുമോ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് പറയുന്നത് എന്ന് പേടിച്ചും കൺസൾട്ടേഷൻ നീട്ടിക്കൊണ്ടുപോകാറുണ്ട്. അതും സിറ്റുവേഷൻ മോശമാക്കും, സംശയമൊന്നുമില്ല. ഈ ഒരു അലംഭാവം ഉണ്ടല്ലോ, ആരോഗ്യകാര്യങ്ങളിൽ കാണിക്കുന്ന അലംഭാവം, ഇത് നമ്മൾ ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളിലും കാണിക്കാറുണ്ട്. എന്നിട്ട് അവയിൽ നിന്ന് തിരിച്ചടികൾ വാങ്ങാറുമുണ്ട്. ഫോർ എക്സാമ്പിൾ, അനാവശ്യമായ വാശിയും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന ശീലക്കാരനാണ് കുട്ടി. അമ്മയും അച്ഛനും അവൻ കുട്ടിയല്ലേ അല്ലെങ്കിൽ അവൾ കുട്ടിയല്ലേ എന്ന തോന്നലിൽ വിട്ടുകളഞ്ഞേക്കാം വാശികൾ. പക്ഷേ കുട്ടിത്തം മാറി വരുമ്പോൾ അതിലെ കൗതുകമൊക്കെ അങ്ങ് പോവും. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ദേഷ്യവും വാശിയുമൊക്കെ പേരൻസിൻ്റെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് വളർന്നിട്ടും ഉണ്ടാവും. പകരം ചെയ്യേണ്ടതെന്താണ്? ദുർവാശികൾക്കും വഴക്കുകൾക്കും ഒരു പരിധിയുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അച്ചടക്കം എന്താണ് എന്ന ധാരണ നൽകണം. അല്ലാതെ പിന്നീട് കതിരിൽ വളം വച്ചാൽ അത് നന്നായെന്ന് വരില്ല. ഇനി വേറൊരു സംഗതി, അടുത്ത പരിചയത്തിലോ സൗഹൃദത്തിലോ ഉള്ള ആളുകളുടെ പോക്ക് അത്ര പന്തിയല്ല. കുടുംബത്തിനും തനിക്ക് തന്നെയും ദോഷമുണ്ടാക്കുന്ന രീതികളാണ് പിന്തുടരുന്നത് എന്ന് തോന്നിയാൽ അതേപ്പറ്റി ആളോട് സംസാരിക്കുന്നതും നീട്ടിവെക്കാൻ പാടില്ലാത്ത കാര്യമാണ്, അവഗണിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. അത്തരക്കാരെ ഒരിക്കലും സ്വയം നന്നായി എന്ന് വരില്ല, കൂടുതൽ കൂടുതൽ ദോഷങ്ങളിലേക്ക് പോവുകയുള്ളൂ. അവർക്ക് നിങ്ങളുടെ സഹായം വേണം, ദിശാബോധം നൽകാൻ ആൾ വേണം. അത് മനസ്സിലാക്കിയാൽ ആ രീതിയിൽ പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു, അൺകംഫർട്ടബിളായി തോന്നുന്നു എങ്കിൽ കൂടി അങ്ങനെ തന്നെ ചെയ്യുകയാണ് വേണ്ടത്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് നമ്മുടെ അപ്രോച്ച് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. എന്നാലും സാരമില്ല, പറയാതെ പോകുന്നതാണ് അതിലും വലിയ പ്രശ്നം. ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മളൊരു സ്വഭാവം കാണിക്കും, ഒട്ടക പക്ഷികളെ പോലെ പെരുമാറി കളയും. അവർ മണ്ണിൽ തലപൂഴ്ത്തി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ശീലമുണ്ട് ഒട്ടക പക്ഷികൾക്ക്. അതിനെ അനുകരിച്ചുകൊണ്ട് അവഗണിക്കുന്നതിലൂടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളല്ല എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ പലപ്പോഴും, ശരിയല്ലേ? എന്നാൽ അത് ആന മണ്ടത്തരമാണെന്ന് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞോളൂ, അറിയിക്കുകയും ചെയ്തോളൂ.
2: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

നമ്മളിലുള്ള നല്ല കഴിവുകൾ അംഗീകരിക്കപ്പെടുക, അതിനായി അഭിനന്ദിക്കപ്പെടുക എന്നത് അഭിമാനം മാത്രമല്ല, ഒരു വൈകാരിക ആവശ്യം കൂടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് പലരുടെ കാര്യത്തിലും സംഭവിക്കാതെ പോകാറുണ്ട്. നമ്മളെപ്പോലെ സാധാരണ ആളുകളുടെ മാത്രമല്ല, ഇന്ന് ലോകം വാഴ്ത്തുന്ന പല പ്രശസ്തരുടെയും ജീവിതം ഉദാഹരണമായി കാണാൻ കഴിയും. അതിൽ പ്രമുഖനാണ് വിഖ്യാത ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോ. അദ്ദേഹവും അനുജനായ തിയോയും തമ്മിൽ കത്തുകളിലൂടെ നടന്ന ആശയവിനിമയങ്ങളിലൂടെ ആ ജീവിതത്തെക്കുറിച്ച് ഏറെയധികം വിവരങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് വിശദമായി അറിയാൻ ശ്രമിക്കാം ബെഡ് കോഫിയിലൂടെ, ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലൂടെ. വരച്ച ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു വിൻസെന്റിന്. അങ്ങനെ കലാസ്വാദകനായ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ താൻ സമ്മാനിച്ച ചിത്രം അലക്ഷ്യമായി മേശപ്പുറത്ത് വച്ചിരിക്കുന്നത് കണ്ട് വിൻസെന്റിലെ രോഗി അസ്വസ്ഥനായി. ഇതെന്താണ് ഡോക്ടർ ഫ്രെയിം ചെയ്യാതെ വച്ചിരിക്കുന്നത്? ആ, ഒരു ഫ്രെയിമിന് ഓർഡർ ചെയ്യുന്നുണ്ട് അടുത്തയാഴ്ച, ഡോക്ടറുടെ അലക്ഷ്യമായ മറുപടി. അത് കേട്ടപ്പോൾ വാൻ ഗോയുടെ മനസ്സിൻ്റെ താളക്രമം തെറ്റാൻ തുടങ്ങി. ഇപ്പോൾ ഓർഡർ ചെയ്യണം ഫ്രെയിം, ഇന്ന് ഈ നിമിഷം. വളരെ രൂക്ഷമായിരുന്നു ആളുടെ പ്രതികരണം. എന്നാൽ ഈ താളം തെറ്റൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഡോക്ടർ അതത്ര കാര്യമാക്കിയില്ല. ഡോക്ടറുടെ നിസ്സംഗതാഭാവം വിൻസെന്റിന്റെ സമനില കൂടുതൽ തകർത്തു. കത്തുന്ന കണ്ണുകളോടെ ഡോക്ടറെ നോക്കിക്കൊണ്ട് കോട്ടിന്റെ പോക്കറ്റിൽ കിടന്ന റിവോൾവറിൽ തിരുപിടിച്ചു ആള്. മനസ്സിന്റെ താളം പൂർണ്ണമായും തെറ്റി ഇടയ്ക്കിടെ ഉന്മാദത്തിന്റെ ഇരുണ്ട താഴ്വരയിൽ താൻ എത്തിപ്പെടുന്നുണ്ടെന്ന് വിൻസെന്റിന് തന്നെ ബോധ്യമുണ്ട്. ഇത് തന്നെ ചികിത്സിക്കുന്നു.

എന്ന് ഡോക്ടറാണ്. അവിവേകം കാണിക്കരുതെന്ന് നില തെറ്റാതെ നിൽക്കുന്ന മനസ്സിൻ്റെ ചെറിയ അംശം അയാളോട് പറഞ്ഞു. കീറക്കോട്ടിനകത്ത് തോക്കാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടറും ഒന്ന് പേടിച്ചു. പേടിച്ചരണ്ട ആ മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കൈയെടുത്ത് ഒരു തേങ്ങലോടെ വിൻസെന്റ് പുറത്തേക്കൂടി. കുറേ നേരം തെരുവിലൂടെ അലഞ്ഞു നടന്നു. രാത്രി ഏറെ വൈകിയാണ് സമയത്തെക്കുറിച്ച് ബോധം വന്നത്. പിന്നെ ഇവിടെയോ കിടന്നുറങ്ങി.

രാത്രി ഏറെ വൈകിയാണ് സമയത്തെക്കുറിച്ച് ബോധം വന്നത്. പിന്നെ എവിടെയോ കിടന്നുറങ്ങി. രാവിലെ സെമിത്തേരിക്കപ്പുറമുള്ള വിളഞ്ഞ മഞ്ഞ വയലുകൾക്കരികിലേക്ക് പോയി. പുറത്ത് എപ്പോഴും തൂക്കിക്കൊണ്ട് നടക്കുന്ന ക്യാൻവാസും സ്റ്റാൻഡും എടുത്തു. മനസ്സിൽ തോന്നിയ ചിത്രം വരച്ചു തീർന്നപ്പോൾ സംശയം, എന്തിനാണ് വരയ്ക്കുന്നത്? എത്ര വർഷങ്ങളായി വരയ്ക്കുന്നു? അനുജൻ തിയോയും സുഹൃത്തുക്കളായ സെസ്സാനും ഗുഗാനും ഒക്കെ പറയുന്നു തൻ്റെ ചിത്രങ്ങൾ മികച്ചവയാണെന്ന്. എന്നിട്ടും ഇതുവരെയായി വിറ്റുപോയത് ഒരേ ഒരു ചിത്രമാണ്. തിയോ അയച്ചു തരുന്ന പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അതൊരു ദാനമാവരുത് എന്ന് കരുതി വരയ്ക്കുന്ന പല ചിത്രങ്ങളും അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരും ഒന്നുപോലും വാങ്ങുന്നില്ലെന്ന് മാത്രം. തിയോയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അവൻ്റെ ഭാര്യയ്ക്കും തന്നോട് ബഹുമാനമാണ്. അവരുടെ കുഞ്ഞിന് തൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നതും, വിൻസെൻ്റ് എന്ന്. ഫ്രണ്ട്സ്, 1873 ജനിച്ച് 1890 മരിച്ച വിൻസെൻ്റ് വാൻ ഗോ എന്ന ലോകോത്തര ചിത്രകാരൻ്റെ ജീവിതകാലം ഇങ്ങനെയൊക്കെയായിരുന്നു. അദ്ദേഹം അനുജനയച്ച, പിന്നീട് പബ്ലിഷ് ചെയ്യപ്പെട്ട പല കത്തുകളിലൂടെയും ആ ജീവിതകാലത്തെ ദുരനുഭവങ്ങൾ നമുക്കറിയാൻ കഴിയും. ജീവിതം മുഴുവൻ അപകടപ്പെടുത്തിയതും പകുതി ഭ്രാന്തിലെത്തിപ്പെട്ടതും ചിത്രം വരയ്ക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ഒരു കത്തിൽ പറയുന്നുണ്ട്. മരിച്ച ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ വിൽക്കുന്ന വ്യാപാരികളും ജീവിച്ചിരിക്കുന്ന ചിത്രകാരന്മാരും തമ്മിൽ തീരെ പൊരുത്തപ്പെടില്ലെന്ന് മറ്റൊന്നിൽ പറയുന്നു. ചിത്രകാരൻ സാഹിത്യത്തിന് നൽകിയ സംഭാവന പോലെ ഈ കത്തുകൾ 3 volumes പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പല ഭാഷകളിൽ. 1890 37 വയസ്സിൽ വാൻ ഗോ തീരുമാനിച്ചു ഇങ്ങനെ തിയോയെയും ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന്. ലോകത്തോടെന്തായാലും വിട പറയണം, അതെങ്ങനെയാണെന്ന് ഏറെ ചിന്തിച്ചു. യാത്രാമൊഴികൾക്ക് ചായങ്ങൾ കൊണ്ട് ജീവൻ നൽകാനാവില്ലല്ലോ. അതുകൊണ്ട് സൂര്യനെ നോക്കി നിന്ന് റിവോൾവർ പുറത്തെടുത്ത് വാരിയലിൽ അമർത്തിപ്പിടിച്ച് നിറയൊഴിച്ചു. പക്ഷെ അപ്പോഴും ആൾ മരിച്ചില്ല. 4 മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരികെ കിട്ടിയ അർദ്ധബോധാവസ്ഥയിൽ പിറുപിറുത്തു, ജീവിതമോ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല, നന്നായി മരിക്കാനും കൂടി കഴിവില്ലാത്തവനായി. പക്ഷെ പിറ്റേന്ന് വിൻസെൻറ്റിൻ്റെ ആഗ്രഹം സാധിച്ചു, ലോകത്തോട് വിട. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ വാൻ ഗോ ചിത്രങ്ങളെപ്പറ്റി അതുവരെ കണ്ടില്ല എന്ന് നടിച്ചവർ സംസാരിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. പഠനങ്ങൾ, ആസ്വാദനങ്ങൾ, ചിത്രങ്ങൾ വാങ്ങാൻ മത്സരം. ലക്ഷക്കണക്കിന് ഡോളറുകൾക്കാണ് പല സൃഷ്ടികളും വിറ്റുപോയത്. കീറി പറഞ്ഞ ഉടുപ്പിട്ട് അരപ്പട്ടിണിയുമായി വാൻ ഗോ അലഞ്ഞു നടന്ന ജന്മനാട്ടിലെ നെതർലൻഡ്സിലെ തെരുവുകൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. വാൻ ഗോയുടെ ചിത്രപ്രദർശനങ്ങൾക്ക് എന്നും ആംസ്റ്റർഡാമിൽ അവസാനിക്കാത്ത ക്യൂ ആണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെയോ മൂല്യം ആരും ഗൗനിച്ചില്ല. മരണശേഷം താൻ ചരിത്രത്തിലേക്ക് കുടിയിരുത്തപ്പെട്ടത് അദ്ദേഹവും അറിഞ്ഞില്ല. ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് തന്നെയാണ് ഈ ജീവിതകഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സംഗതി സിമ്പിൾ. അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുക, അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കുക, അർഹിക്കുന്ന സമയത്ത് തന്നെ, വേണ്ട സമയം തന്നെ. ബട്ട് ഈ സമയം നമുക്ക് ഗുഡ് ബൈ പറയലിൻ്റെതാണ്. ആൻഡ് ഹാപ്പി ഡേ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് സുരേഷ് കാഞ്ഞിരക്കാട് സൈൻ ഓഫ് ചെയ്യുകയാണ്. മീറ്റ് യു ടുമോറോ ബഡീസ്. ടേക്ക് കെയർ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

മിക്കവാറും നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല അല്ലേ, ആ ഒരു രണ്ട് ചിന്തകൾക്കിടയിലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ടെൻഷനും പ്രതീക്ഷകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ ആ ഒരു ജീവിതത്തിനിടയിൽ ഒരാശ്വാസത്തിനായി നമുക്കൊന്ന് സ്വയം മറന്ന് ആസ്വദിക്കാൻ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുന്നൊരിടമാണ് റെയിൻബോ അല്ലേ. അപ്പോൾ ആ റെയിൻബോ നമുക്കായി ഇന്ന് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. പതിവ് പോലെ അറിയിപ്പുകൾക്ക് ശേഷം സ്വാഗതം. കൊച്ചിയാണ് 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലെ, 8:30 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലെ, 8:30 സവാരി ടൈമാണ് യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സമയം, 11:00 വാട്സാപ്പാണ്, വാട്സാപ്പിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആവശ്യപ്പെടാം. ക്ഷമിക്കണം, 10:00 വാട്സാപ്പ്, 11:00 ഡു യു നോ, ഉച്ചയ്ക്ക് 12:00 യുവർ ചോയ്സ്, 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലെ, 2:00 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലെ, 2:15 ട്രിപ്പിൾ ട്രീറ്റ്. രണ്ട് 30 സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ്. 3:00 വിവിധ് ഭാരതി റിലേ. വൈകിട്ട് 5:00 തിരികെ എത്തുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി. 5:30 ലോകകപ്പ് ഓളപ്പെരുക്കം. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാത്രി 8:00 ഇസൈ തെൻട്രൽ, 9:00 ഉലക സഞ്ചാരം, 10:00 അരികെ, 11:00 ന്യൂസ് ഇൻ ഹിന്ദി, തുടർന്ന് 11:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്.

പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 1:11 ആവുകയാണ്. ഇന്ന് ബെഡ് കോഫി തോട്ട്സ് ശ്രദ്ധിച്ചപ്പോൾ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന തോന്നലുകൾക്കിടയിലുള്ള സമയമാണ് പലപ്പോഴും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. എത്ര ശരിയാണല്ലേ! ആ ഒരു ടൈം ഗ്യാപ്പിനിടയിലാണ്

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി. പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. സമയം 7 മണി കഴിഞ്ഞ 4:33 ആയിട്ടുണ്ട്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ശ്രോതാവായ ആയിക്കാട് നിന്നുമുള്ള ബീനാരാജാണ്. അപ്പോൾ ബീനാരാജ് ഇന്ന് നമുക്കായി ഒരു പിടി നല്ല നല്ല മനോഹരങ്ങളായ ഗാനങ്ങളാണ് തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. ചേർത്തല ഭഗവതി കാർത്തിയായിനി. ചേർത്തലക്കാരുടെ മാത്രമല്ല കേട്ടോ, ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമായ ചേർത്തല ഭഗവതിയെക്കുറിച്ചുള്ള ആദ്യ ഗാനം. പ്രത്യേകിച്ച് ഈ ഗാനത്തിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. 1979 പി കെ ജോസഫ് സംവിധാനം ചെയ്ത കല്ലുകാർത്തിയായിനി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. നമ്മുടെ ആക്ഷൻ ഹീറോ ജയൻ നായകനായി വരുന്ന ഒരു ചിത്രമാണ് ഇത്. കൂടെ പ്രമീള, പ്രതാപ് ചന്ദ്രൻ, പറവൂർ ഭരതൻ എന്നിവരും. അപ്പോൾ ആദ്യ ഗാനം കേട്ടാലോ. ഇതാ വരുന്നു ചേർത്തല ഭഗവതി കാർത്തിയായിനി.

നേർത്ത മഞ്ഞിൻ്റെ ആവരണമണിഞ്ഞെത്തുന്ന ഒരു ഹേമന്ത ഗീതമാണ് അടുത്തതായി വരുന്ന പാട്ട്. പാട്ടിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷവും ഉന്മേഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു പാട്ട്. വിച്ചു തിരുമലയുടെ ഈ ഹേമന്ത പുലരികളെ തൊഴുതുണർത്തി മഞ്ഞിൻ്റെ പട്ടുടിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നത് മറ്റാരുമല്ല എ ടി ഉമ്മറാണ്. ഗാനരംഗത്താകട്ടെ അക്കാലത്തെ സൗന്ദര്യത്തിൻ്റെ നിറച്ചാർത്തണിഞ്ഞ യുവതാരജോഡികൾ ശ്രീദേവിയും വിൻസെൻറ്റും. ആലിംഗനമെന്ന ഐ വി ശശിയുടെ ചിത്രത്തിലെ അതിമനോഹരമായ ആ ഗാനം ഇത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്തത് അയൽക്കാരി എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സ്വാഗതം കൊച്ചി. ആയിക്കാട് നിന്നും ബീനാരാജ തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനങ്ങളുമായി കൂടെയുള്ളത് ഞാൻ വിദ്യയാണ്. രാത്രിയുടെ നിശബ്ദമായ അന്തരീക്ഷത്തിൻ്റെ ഭംഗം വരുത്തിക്കൊണ്ട് മന്ത്രസ്ഥായിയിൽ നിന്നുണരുന്ന ഒരു ഗാനം, രത്നരാഗമുണർന്ന നിൻകവിളി. വരികളും സംഗീതവും എത്രമാത്രം ഹൃദ്യമായൊരു അനുഭൂതിയാണ് നമുക്ക് പകർന്നു തരുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഹൃദ്യതയാണ് ഈ ഗാനത്തിലുടനീളം അതിൻ്റെ സൃഷ്ടാക്കൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അനുപല്ലവിയിലും ചരണത്തിലും അർജുനൻ മാഷിൻ്റെ മുഖമുദ്ര പതിപ്പിച്ച പോലെ ശാന്തമധുര സുന്ദരം. കാനം ഈജയാണ് ഈ സുന്ദരഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം യാമിനി. അപ്പോൾ ഈ ഗാനം കേട്ടാലോ, ഈ ഗാനത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാമോ? അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ വരുന്നു ഗാനം.

0: യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.
1: PM Jai, अब गरीबों की जय बन गई है.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
2: പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7:24 മിനിറ്റും 47 സെക്കൻഡും. ഇനി 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി

0: 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയാൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദിറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട

0: വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ രണ്ടാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യൻമാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനിയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2 മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: You are listening to Rainbow FM Kochi 107.5. Musically yours.
4: പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 42 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചി തുടരുകയാണ്. സ്വാഗതം കൊച്ചിയിൽ ഇന്നത്തെ ഗാനങ്ങൾ നമുക്കായി തെരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ആയിക്കാട് നിന്നും ബീനാരാജാണ്. ബീനാരാജ് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ആ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ബീനാരാജുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയാം അല്ലേ. അപ്പം നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാം. അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. യാമിനി എന്ന ചിത്രത്തിലെ രത്നരാഗമുണർന്നു നിൻ കവിളിൽ എന്ന ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ പറയാം, അയച്ചവരുടെ പേരുകളും പറയാം കേട്ടോ. അടുത്തത് ചന്ദനക്കുളിർ ചൂടിക്കൊണ്ടുള്ള ഒരു ആനന്ദഗീതാണേ. ജയനും നടി ശുഭയും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന സൗന്ദര്യവും സന്തോഷവും ഒക്കെ വന്ന് നിറയുന്ന ഒരു ഗാനം. കെ ബാലചന്ദറിന്റെ തമിഴ് ചിത്രം

തപ്പുനാളങ്ങളുടെ റീമേക്കാണ് കഴുകൻ എന്ന മലയാള ചലച്ചിത്രം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് എം കെ അർജുനന്റെ സംഗീതം. 1979 എ ബി രാജ സംവിധാനം ചെയ്ത ചിത്രമാണ് കഴുകൻ. കഴുകനിലെ ആ ചന്ദനക്കുളിർ ചൂടിക്കൊണ്ടുള്ള ഗാനം കേട്ടാലോ, ഇതാ വരുന്നു.

പ്രിയരെ, എനിക്കൊരു തെറ്റ് സംഭവിച്ചിരുന്നു. നമ്മൾ കേട്ട ഗാനം മാറിപ്പോയി. ആശീർവാദം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഇണം ഈണം പകർന്ന ഗാനമാണ് ആയിരവല്ലികൾ. ആ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. സദയം ക്ഷമിക്കുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഗാനത്തിലേക്ക്, ചന്ദന കുളിർ ചൂടിക്കൊണ്ടിതാ.

0: പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 55 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ആരും മറക്കണ്ട. എന്തായിരുന്നു ചോദ്യം? അതെ, അത് തന്നെ. ആലിംഗനം എന്ന, ക്ഷമിക്കണം, യാമിനി എന്ന ചിത്രത്തിലെ രത്നരാഗമുണർന്ന നിൻകവിളിൽ എന്ന ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? മെസ്സേജുകൾ അയക്കാൻ ഒരു മടിയുണ്ടോ ഇന്ന്? ആരും മടി പിടിച്ചൊന്നും ഇരിക്കണ്ട കേട്ടോ, പെട്ടെന്ന് ആ ഉത്തരം അറിയുന്നവരെല്ലാവരും അയച്ചേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ബീനാരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? ഒരുപാട് വിശേഷങ്ങൾ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ബീനാരാജ് തന്നെ നമ്മളോട് പറയട്ടെ അല്ലേ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ
0: ഹലോ, നമസ്കാരം. കേൾക്കുന്നില്ലേ?
1: കേൾക്കുന്നില്ലല്ലോ.
0: ആണോ? ഇപ്പോഴോ?
1: ഇല്ല.
0: ഹലോ,
1: എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
0: ഹലോ
1: ഹലോ, കേൾക്കുന്നില്ല.
0: ഹലോ, ഇങ്ങോട്ട് ക്ലിയർ ആണല്ലോ.
1: ഹലോ, എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ.
0: ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
1: ആ ഹലോ
0: ഹലോ,
1: ക്ലിയർ ആകുന്നില്ല. അവിടുന്ന്
0: റേഞ്ച് ഒന്ന് നീങ്ങി നിൽക്കാമോ?
1: ഇല്ല, ഒന്നും എനിക്ക് ക്ലിയർ ആകുന്നില്ല.
0: റേഞ്ച് എല്ലായിടത്തേക്കും ഒന്ന് നീങ്ങി നിൽക്കാമോ?
1: ഇങ്ങോട്ട് പറയുന്നതേ ഒന്നും കേൾക്കുന്നില്ല. അതെ, ഇങ്ങനെ പാറിപ്പാറി നിൽക്കുന്നു, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
0: ഹലോ
1: ഹലോ,
0: റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങി നിൽക്കാമോ?
1: കേൾക്കുന്നില്ല ഇങ്ങോട്ട് പറയുന്നത്.
0: ഹലോ ഹലോ
1: ഹലോ, കണക്ട് ആവുന്നില്ല.
0: നമുക്ക് ഒന്നുകൂടി ബീനാരാജിനെ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം എന്തായാലും ലൈൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബീനാരാജ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ റേഞ്ചുള്ള സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങി നിന്നോളൂ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോയാലോ?

സിന്ദൂരം എന്ന മൂന്നക്ഷരത്തിൽ തുടങ്ങുന്ന നിരവധി ഗാനങ്ങളുണ്ടല്ലേ നമ്മുടെ ഗാനശേഖരത്തില്. സന്ധ്യക്കെന്തിന് സിന്ദൂരം, സിന്ദൂര പൊട്ടുതൊട്ട് ശൃംഗാര കൈയും നീട്ടി, സിന്ദൂര കിരണമായി, അങ്ങനെ പോകുന്നു സുന്ദരങ്ങളായ സിന്ദൂര ഗാനങ്ങൾ. മേൽപ്പറഞ്ഞ ഗാനങ്ങളെല്ലാം രചിച്ച ശ്രീകുമാരൻ തമ്പിയുടെ മറ്റൊരു സിന്ദൂര ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഭവാനി രാജേശ്വരിക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി കഥയും നിർമ്മാണവും രചനയും നിർവഹിച്ച് 1975 ജെ ശശികുമാർ സംവിധാനത്തിൽ പുറത്തുവന്ന ചട്ടമ്പി കല്യാണി എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ എം കെ അർജുനൻ ഈണമിട്ട ഗാനങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ മനോഹരമായ ആ സിന്ദൂര ഗാനമാണ് ഇനി വരുന്നത്.

0: പ്രിയരപ്പോ, നമ്മുടെ ബീന രാജായിക്കാട് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: അവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് ക്ലിയർ ആവുന്നല്ലോ.
0: ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല.
1: ദൂരത്തേക്ക് മാറിയാ ഞാൻ നിൽക്കുന്നത്.
0: എന്നിട്ടും ക്ലിയർ ആവുന്നില്ല അല്ലേ?
1: പിന്നെ ഞാൻ വേറൊരു നമ്പർ തന്നിട്ടുണ്ടല്ലോ, അതിലോട്ട് വിളിക്കായിരുന്നല്ലോ.
0: ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
1: ഇങ്ങോട്ട് പിന്നെ പറയുന്ന ഒന്നും എനിക്ക്
0: ക്ലിയർ ആവുന്നില്ല.
1: ദൂരെ മാറി നിൽക്കുക.
0: എന്നാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അടുത്ത പാട്ടിന് ശേഷം ഒന്നുകൂടി വിളിച്ചു നോക്കാം.
1: അതിലോട്ട് വിളിക്ക്.
0: ഓക്കെ.
1: ഹലോ.
0: അപ്പോ ബീനാരാജനെ വിളിച്ചിട്ട് രണ്ടാമത്തെ വട്ടം കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് എന്തായാലും പോവാണ്. ഇലക്കീരിൽ നീട്ടിയ പ്രസാദം പോലെ ഐശ്വര്യമാർന്ന ഒരു ഗാനം, പ്രഭാതത്തിൻ്റെ പ്രസാദാത്മകമായ ഒരു അന്തരീക്ഷം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഗാനമെന്നൊക്കെ ഇതിനെപ്പറ്റി പറയാൻ പറ്റും. യേശുദാസും മാധുരിയും ചേർന്നൊരുക്കിയ ഈ ഗാനവിരുന്ന് നമുക്കേറെ സന്തോഷം പകർന്നു തരുന്ന ഒന്നാണ്. നിവേദ്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിറയൻകീഴ് രാമകൃഷ്ണൻ്റെ രചനയിൽ ജി ദേവരാജൻ ഈണം പകർന്ന ഒരു മനോഹര ഗാനം.

പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പം നമ്മുടെ പ്രിയ ശ്രോതാവ് ബീനാരാജ് നമ്മോടുകൂടി ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?

ഇപ്പം നമ്മുടെ ശ്രോതാവിനോട് സംസാരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ടെക്നിക്കൽ പ്രോബ്ലങ്ങളാണ്, പ്രശ്നങ്ങളാണ് കാരണം. അപ്പം നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ശ്രോതാവിനോട് സംസാരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിലെ യാമിനി ദേവി എന്ന ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, സലിൽ ചൗധരിയുടെ ഈണം, എസ് ജാനകിയുടെ ആലാപനം.

0: പ്രീതി സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 59 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ പ്രിയ ശ്രോതാവ് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ശ്രമിച്ചു നോക്കുകയാണ്. ഹലോ
1: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നില്ല. എങ്ങോട്ട്?
0: ഇപ്പോഴും കേൾക്കുന്നില്ല അല്ലേ?
2: ഇങ്ങോട്ട് കേൾക്കുന്നില്ല.
0: ഹലോ,
2: ഇങ്ങോട്ട് കേൾക്കുന്നില്ല, കണക്ട് ആവുന്നില്ല എനിക്ക്.
0: അപ്പൊ പ്രിയരെ, 2-3 വട്ടം നമ്മൾ ശ്രമിച്ചു നോക്കി, പക്ഷേ മഴയായതുകൊണ്ടായിരിക്കാം ചില സാങ്കേതിക തടസ്സങ്ങൾ നമ്മുടെ ലൈനിലുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉടൻ തന്നെ പരിഹരിക്കും. ബീനാരാജിനോട് സംസാരിക്കാൻ സാധിച്ചില്ല, സംസാരിച്ചിരുന്നു പക്ഷേ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ബീനാരാജ് എഴുതിയിരുന്നത് 3 കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ചേർത്തല കടക്കരപ്പള്ളിയിലെ ആയിക്കാടാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയകാല ഗാനങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് എന്ന് പറയുന്നുണ്ട്. ഹസ്ബൻഡ് രാജപ്പൻ ചേട്ടൻ, ചേട്ടൻ നന്നായി പാട്ടുപാടും, ഓടക്കുഴൽ വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിശേഷങ്ങളൊക്കെ ബീന ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറയാതിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ ദിവസം നമുക്ക് കോളുകൾ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഖേദം പ്രകടിപ്പിക്കുന്നു. വീണ്ടും അടുത്ത ഗാനം.

അടുത്തത് സുമംഗലി എന്ന ചിത്രത്തിലെ ഗാനമാണ്. സുമംഗലി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ആർ കെ ശേഖർ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം.

പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. സമയം 8 മണി കഴിഞ്ഞ് 11:30 ആകുമ്പോൾ സ്വാഗതം കൊച്ചിയുടെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു സങ്കടത്തോടുകൂടിയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി നമ്മളോട് വിട പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് വിശേഷങ്ങളൊക്കെ അറിയാൻ കാത്തിരുന്നത്. അപ്പോൾ ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ട്, മറ്റ് ഓപ്ഷനൊക്കെ പരീക്ഷിക്കാമായിരുന്നില്ലേ എന്ന്. മൊബൈലിൽ നിന്ന് വരെ വിളിക്കാമെന്നുള്ള ഓപ്ഷൻ നമ്മൾ പരീക്ഷിച്ചു നോക്കി, പക്ഷേ അതുപോലും സാധിച്ചിട്ടില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. അതുപോലെ തന്നെ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഒരുപാട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ചില ദിവസങ്ങൾ അങ്ങനെയായിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് അടുത്തൊരു വട്ടം വളരെ സന്തോഷത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ സ്വാഗതം കൊച്ചി അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ചോദ്യം ഇതായിരുന്നു, രത്നരാഗമുണർന്ന എന്ന ഗാനം യാമിനി എന്ന ചിത്രത്തിലേതാണ്.

പ്രിയരെ, അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശുദ്ധധന്യാസി എന്ന രാഗത്തിലുള്ള ഗാനമായിരുന്നു അത്. ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത് ബിന്ദു, മാഗി, ജിഷ, ശ്രീദേവി, മനോജ്, ലീപ, സൽമ, ഉഷ, സുഭാഷ്, ഇസഹാക്ക്, അശോകൻ, നളിനി, ശങ്കർ, മനോജ് തുടങ്ങിയവരാണ്. ഉത്തരങ്ങൾ അയച്ചവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടുകൂടി വിട പറയുകയാണ്. എല്ലാവരോടും കൂടി അപ്പം നമുക്ക് എന്തായാലും ആരും സങ്കടപ്പെടേണ്ട, അടുത്ത പ്രാവശ്യം വീണാരാജനോടുകൂടി സംസാരിക്കാൻ പറ്റും. വളരെ സന്തോഷത്തോടുകൂടി വളരെ ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കാം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും ഇത്ര നേരം നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ വിദ്യയാണ്. കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ 13:42. അപ്പോൾ ഒരു ഗാനം, ആ ഗാനം പൂർണ്ണമാവാക്കാൻ നമുക്ക് സാധിക്കില്ലായിരിക്കും, പക്ഷെ എന്നാലും ആ ഗാനത്തോടു കൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി പൂർണ്ണമാവുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയരെ, നിങ്ങൾ ഹൈഡ്രോ കെമിസ്ട്രിയിലോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമോ ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കായുള്ളൊരു വാർത്തയാണ് ആദ്യം പറയുന്നത്. കുസാറ്റ് കെമിക്കൽ ഓഷനോഗ്രഫി വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഹൈഡ്രോ കെമിസ്ട്രിയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമോ ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 17 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സാക്ഷ്യം വഹിച്ച സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഓഗസ്റ്റ് 24 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruitment.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്.

0: on Rainbow FM 107.5. Stay tuned. പാലക്കാട് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിലെ വിവിധ തസ്തികകളിലേക്ക് കരാർ നിയമനം നടത്തുന്നതിനായി നടത്തിയ എഴുത്ത് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അഭിമുഖം ഈ മാസം 27-28 തീയതികളിൽ നടക്കും. സ്റ്റാഫ് നഴ്സ് അഭിമുഖം ഈ മാസം 27-നും ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 28-നും നടക്കും. ഓൺലൈനായി അപേക്ഷ നൽകിയവർക്ക് എം എൽ എസ് പി തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 27-ന് നടക്കും. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ തെളിയിക്കുന്ന എസ് എൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം നൂറണി ശാരദ ശങ്കര കല്യാണ മണ്ഡപത്തിന് സമീപത്തെ എൻ എച്ച് എം ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0491-250-4695 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊന്ന്, എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ഓഗസ്റ്റ് 3-ന് ആരംഭിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത പി ജി ഡി സി എ, ഡി സി എ, ഡി സി എ എസ്, ഡി സി എഫ് എ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രി, പോളിടെക്നിക് ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഈ മാസം 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9497-81-82-64 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9497-81-82-64. ഡിയർ, സമയം 8:34 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 റെയിൻബോ കൊച്ചി എഫ്.
1: സവാരി ടൈം ഈസ് ലൈവ്.

ഹലോ ഡിയേഴ്സ്, അപ്പോൾ നല്ലൊരു അടിപൊളി ട്രാക്കാണല്ലേ കേട്ടത്. 8 മണി കഴിഞ്ഞ് 39 മിനിറ്റും 39 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. നല്ല ഒരു പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് പോലെ വിളിക്കാനല്ല ഇന്ന് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഉണ്ട്, FB ID ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ FM Rainbow Kochi 107.5 എന്ന ഇൻസ്റ്റ ID യിലേക്കോ, FBയിലാണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന FB ID യിലേക്കോ നമുക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വാട്സപ്പിലാണ് മെസ്സേജുകൾ അയക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ 8547341075 എന്ന വാട്സപ്പ് പ്ലാറ്റ്ഫോമും നമ്മളുടെ ഓപ്പൺ ആണ്. അപ്പോൾ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അറിയാലോ, അത് തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കണം പാട്ടുകൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് എങ്ങനെ അറിയാൻ പറ്റും എന്നാണെങ്കിൽ കള്ളത്തരങ്ങൾ ആരും കാണിക്കില്ലെന്ന് എനിക്കറിയാം, എൻ്റെ ശ്രോതാക്കളല്ലേ. അപ്പോൾ പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. ഇതാ വരുന്നു അടുത്ത ട്രാക്ക്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഡിയേഴ്സ്, സമയം 8:44 ആകുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ? ഇന്ന് ജൂലൈ 20 ലോക ചെസ് ദിനമാണ്. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ രൂപീകൃതമായതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം ലോകമെമ്പാടും ചെസ് ദിനമായി ആചരിക്കാനുള്ള കാരണം. 1924 ജൂലൈ 20 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ സ്ഥാപിതമായി. 1966 മുതലാണ് ഫിഡെയുടെ നേതൃത്വത്തിൽ ഈ ദിവസം ചെസ് ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. പിന്നീട് 2019 ഡിസംബർ 12 ഐക്യരാഷ്ട്രസഭ ഇതിന് ഔദ്യോഗികമായ അംഗീകാരം നൽകുകയും ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് എല്ലാവരും, മാക്സിമം പറ്റുന്നവരെല്ലാവരും ചെസ് കളിക്കണം കേട്ടോ. ചെസ് എന്ന് പറയുന്നത് വെറുതൊരു കളി മാത്രമല്ല അല്ലേ. നമ്മളുടെ ബുദ്ധി, നമ്മളുടെ പരസ്പരമുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സഡൻ ഡിസിഷൻ എടുക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ തുടങ്ങിയവയൊക്കെയാണ് അല്ലേ ചെസ് എന്ന് പറയുന്നത്. ചെസ്സിനെ കുറിച്ച് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഒരു പാട്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വിശേഷങ്ങൾ പറയാം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിലും FB ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് മെസ്സേജുകൾ അയക്കാം കേട്ടോ. വാട്സപ്പിലാണ് മെസ്സേജുകൾ അയക്കുന്നത് എങ്കിൽ 8574 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. അതുപോലെ തന്നെ FBയിലാണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന FB ID യിലേക്കും, ഇൻസ്റ്റയിലാണെങ്കിൽ FM Rainbow Kochi 107.5 എന്ന Insta ID യിലേക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് ഇന്ന് കോളുകൾ അലൌ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. ദാ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം മെസ്സേജുകൾക്കൊക്കെ അതിലേക്ക് നമുക്ക് പോവാം. മെസ്സേജുകൾക്കെല്ലാം അനുസരിച്ചിട്ടുള്ള പാട്ടുകളും തരാം. അപ്പോൾ അടുത്തൊരു ട്രാക്കിലേക്ക് നമ്മൾ പോകുന്നു. ദാ വരുന്നു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ഡിയർ, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. അപ്പോൾ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 38 സെക്കൻഡും ആകുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വാട്സപ്പിലാണ്. കോട്ടയത്ത് നിന്ന് മറ്റക്കരയിലേക്ക് പോകുന്ന ജിബിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഭിമന്യു എന്ന ചിത്രത്തിലെ ഗണപതി ബപ്പ മോറിയ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗാനം കേട്ടാലോ? ഇപ്പോൾ ദാ വരുന്നു കേട്ടോ.

0: പ്രിയ സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ക്ഷമിക്കണം, 9 മണി കഴിഞ്ഞ് 59 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോണിന്റെ പ്രശ്നം ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് കോൾ വന്നു കഴിഞ്ഞു, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആകാശവാണിയാണ്, റെയിൻബോയാണ്. കുറച്ച് സമയമായിട്ട് ഞങ്ങളുടെ ലൈൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ് വിളിച്ചത്? പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കോൾ വന്നിരിക്കുന്നത് ആരുടെയാണ്?
1: എന്റെ പേര് രാധാകൃഷ്ണൻ.
0: രാധാകൃഷ്ണൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാനിവിടെ കാക്കനാട് തന്നെ വിളിക്കുന്നത്.
0: ഓ ഓ, എവിടെ നിന്ന്? എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: ഞാൻ പള്ളിക്കരയിൽ നിന്ന് ടൗണിലോട്ട് പോവാ.
0: ഓ ഓ, ബ്ലോക്ക് ഉണ്ടോ?
1: സിഗ്നൽ ജംഗ്ഷൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ട് കളക്ടറേറ്റ്.
0: അപ്പോ ഏത്
1: വണ്ടിയൊന്നൊതുക്കിട്ടാണ് വിളിക്കുന്നത്.
0: അതെങ്ങനെ വേണം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയുണ്ടോ ഇന്ന്?
1: ഇന്ന് മഴ പെയ്യും, പെയ്യാതിരിക്കാനുള്ള സാധ്യത.
0: ഇന്നലെ കളി കണ്ടിരുന്നോ?
1: ഇന്നലെ ഞാൻ ഫുട്ബോൾ ആരാധകനല്ല.
0: ഓ, അതുകൊണ്ട് ഉറക്കമെല്ലാം നല്ല സുഖമായിട്ട്
1: കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: സാധാരണ വിളിക്കുമ്പോ ഇന്ന് എല്ലാവരും ജോലിക്ക് പോകാൻ വൈകും, പലപ്പോഴും പലരും പറയുന്നുണ്ടായിരുന്നു സ്കൂളുകൾക്കും കോളേജുകൾക്കും മാത്രമല്ല ഓഫീസുകൾക്കും കൂടി അവധി തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അല്ലേ. അപ്പോ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പാട്ട് നോക്കാം.
1: അങ്ങനെ യാത്ര പാട്ടൊന്നും ഞാൻ ഓർത്തു വെച്ചിട്ടില്ല.
0: ഓക്കെ, അപ്പൊ നല്ലൊരു ട്രാക്ക് ഞാൻ ഇട്ട് തന്നാ മതിയോ?
1: മാത്രമേ ഉള്ളൂ. എന്തോ,
0: നല്ലൊരു ട്രാക്ക് ഞാൻ ഇട്ട് തന്നാ മതിയോ?
1: നല്ലൊരു ട്രാക്ക് ഇട്ടാ, നല്ലൊരു ട്രാക്ക്. വിളിക്കുന്നവരുടെ പേരെന്താ?
0: വിദ്യ.
1: വിദ്യ, ഓക്കെ, താങ്ക് യു.
0: ശരി,
1: അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് ഇട്ട് തരും.
0: ഓക്കെ,
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: അപ്പൊ നമ്മളുടെ ഫോണിന്റെ പ്രശ്നമല്ല.

പരിഹരിച്ച് ഫസ്റ്റ് കോളർ ആണ് നമുക്ക്. നമ്മൾ ഞാനിത് പറയുന്നതിന് മുൻപേ തന്നെ കോൾ വന്നു. കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും, അല്ലെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും കൃത്യസമയത്താണ് ആ കോൾ വന്നത്. അപ്പോൾ 0484-24-28-101 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. ഇവിടെ കോളുകളൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കോളുകളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇപ്പം വിളിച്ച രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് ഫസ്റ്റ് പാട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സൂപ്പർഹിറ്റ് സോങ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
2: ഒൻപത് മണി കഴിഞ്ഞ 9 മിനിറ്റ് ആയിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി FM റെയിൻബോ 107.5. അപ്പൊ ഇത് അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കണ്ടേ. ഇതാ വരുന്നു. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: നമസ്കാരം മാഡം, ഞാൻ എന്റെ പേര് നസീർ.
2: നസീർ, എവിടെന്നാ വിളിക്കുന്നത്?
3: ഞാൻ
2: പറവൂരുന്ന. എവിടെ പോകുന്നത്?
3: വരാപ്പുഴക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: എന്താ വിശേഷം?
3: നല്ല വിശേഷം.
2: എന്താ അവസ്ഥത്തിനാണ് പോകുന്നത്? ജോലി സംബന്ധമായിട്ടാണോ?
3: അതെ അതെ, ജോലി സംബന്ധമായിട്ട്.
2: പറവൂരുന്ന് വരാപ്പുഴയ്ക്ക് അല്ലേ?
3: അതെ അതെ.
2: ബ്ലോക്ക് ഉണ്ടോ? എന്ത് വണ്ടിക്കാ പോകുന്നത്?
3: ടൂ വീലറിന്.
2: അപ്പൊ വണ്ടി വഴിയിൽ ഒതുക്കിയേക്കാണോ? അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? പുതിയൊരു പാട്ട് പറഞ്ഞോളൂ.
3: ഹിന്ദി പാട്ടാണ്. സാജനിലെ പാട്ടാണോ മാഡം?
2: സാജനിലെ പാട്ടോ? എന്തോ പറഞ്ഞു, സാജനിലെ പാട്ടല്ലേ? സാജനിലെ ഏത് പാട്ടാണ്?
3: അതാണോ സാജനിലാണോ?
2: അയ്യോ, അതെനിക്ക് അറിയില്ലല്ലോ.
3: സാജനിലെ ഒരു പാട്ട് വെച്ചോ മാഡം, ഇഷ്ടപ്പെട്ട പാടോ? ഇഷ്ടപ്പെട്ട പാടോ?
2: ഓക്കെ, സാജനിലെ ഒരു പാട്ട് നമുക്ക് ഞാൻ വെച്ചു തരാം. ഓക്കെ, അപ്പൊ ശരി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം കേട്ടോ.
3: ഓക്കെ.
2: അപ്പോ വരാപ്പുഴയിൽ നിന്നും നസീർക്കാണ് വിളിച്ചത്. സാജനിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി വിളിക്കുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ പാട്ടുകൾ മാക്സിമം ചോദിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മളെ സ്വാഗതം കൊച്ചിയൊരു കുറച്ച് പഴയ ഗാനങ്ങളായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ലാംഗ്വേജ് വേറെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുതിയ പാട്ടിലേക്ക് നമ്മളൊന്ന് മൂവ് ആവുന്ന സമയമല്ലേ. അപ്പൊ എന്തായാലും നസീർക്ക് ചോദിച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കാം, കേട്ടിട്ട് വന്നാലോ. ഇതായിരുന്നു സാജനിലെ പാട്ട്.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട

0: നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ, ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ്?
1: അനിലയാണ്, പെരുമ്പാവൂരിന്റെ അടുത്ത് ബംഗാളിയാണ്.
0: അനില അല്ലേ, എന്താണ് വിശേഷം?
1: വിശേഷം, ഇന്നലത്തെ ഒരു യാത്ര കഴിഞ്ഞ് വന്നിന്ന് പലർജിയൊക്കെ കൂടി പനിയാണ്.
0: അതാണ് ശബ്ദത്തിനൊക്കെ ഒരു വിറയല്.
1: ഡോക്ടറത്തേക്ക് പോവാ.
0: എവിടെ?
1: ഡോക്ടറെ കാണാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് പോവാ.
0: സ്ഥലം എവിടെയാണ്?
1: പെരുമ്പാവൂരാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് വെങ്ങോലക്കടുത്ത് മാർബിൾ ജംഗ്ഷനിൽ.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ഇന്നലെ എന്ത് യാത്രയായിരുന്നു?
1: ഇന്നലെ ഏറ്റുമാനൂർക്ക് പോയി. ഞങ്ങക്ക് റെയിൻബോ ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് സ്വപ്നക്കൂടുന്ന. അതിലൊരു കൂട്ടുകാരത്തി ഉണ്ട്, അവള് ആശ, അവള് തൊടുപുഴയെന്ന് ഏറ്റുമാനൂർ വന്ന്, ഞാൻ പെരുമ്പാവൂർന്ന് ഏറ്റുമാനൂർ.
0: സൗഹൃദം പുതുക്കലായിരുന്നു. അപ്പൊ ഇന്നലെ
1: സൗഹൃദം പുതുക്കി തിരിച്ചിങ്ങോട്ട് പോന്നു.
0: പനിയും കിട്ടി.
1: അത് നമുക്ക് പിന്നെ പനി പറഞ്ഞിട്ടുള്ളതാ. കാലാവസ്ഥ എന്നോട് ചോദിക്കാണ്ടൊക്കെ മാറും. അപ്പൊ നമ്മളും ചേഞ്ച് ചെയ്യാം കാലാവസ്ഥയോടൊപ്പം.
0: അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ അല്ലേ?
1: അങ്ങനെ പോട്ടെ, ശരിയാണ്. രണ്ടു ദിവസം വെയിലും വന്നാ എനിക്ക് പ്രശ്നമല്ല. അതിന്റെ തൊട്ട് പറയാൻ മഴക്കാരോ മഴയോ വല്ലതും വന്നാൽ എനിക്ക് പ്രശ്നം. അപ്പൊ അവര് ചേഞ്ച് ചെയ്യുമ്പോ ഞാനും ചേഞ്ച് ആവും.
0: അതെ, അതിനനുസരിച്ച് നമ്മളൊന്ന് ചേഞ്ച് ആയി കൊടുത്താൽ മാത്രം മതി. ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്നിപ്പോ വേണ്ടത്, അയ്യോ പാട്ട് വിട്ടുപോയല്ലോ, ആ പരിണീത എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, ഹിന്ദി സിനിമ പരിണീത. അതില് പിയ പോലെ ആ പാട്ട്
0: പാടോ?
1: ആ പാടി. ഇപ്പൊ ഈ തൊണ്ട വെച്ചന്നെ പാടിക്കണല്ലോ.
0: പാടി തുടങ്ങിയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്.
1: ആ പാട്ടിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞത്.
0: പരിണീത അല്ലേ?
1: പരിണീത. വിദ്യാബാലനാണ് തോന്നുന്നു. വിദ്യാബാലന് സൈഫ് അലി ഖാനാണോ എന്നൊക്കെ സംശയം. ഫിലിം ഞാൻ കണ്ടതാ.
0: ഓ, അപ്പൊ നമുക്ക് എന്തായാലും പിയ പോലെ കേട്ടാലോ.
1: ആ പിന്നെ അത് ഇത് സ്വപ്നക്കൂട്ടിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട്,
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാം.
1: അപ്പോ
0: അനില എന്നല്ലേ പേര് പറഞ്ഞേ?
1: അനില
0: ചേച്ചിയാണ്. സ്വപ്നക്കൂടിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് ക്ലിനിക്കിൽ പോയി മരുന്നൊക്കെ കഴിച്ച് പനിയൊക്കെ മാറട്ടോ.
1: ഒരു
0: ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം. ഓക്കെ, ശരി. അടുത്ത ട്രാക്ക് പരിണീത എന്ന് പറയുന്ന മൂവിയിലെ പിയ ബോലെ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് കേൾക്കാം. ഇപ്പോൾ സമയം 9:20 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് FM റെയിൻബോ കൊച്ചി 107.5 ആണ്. കൂടെയുള്ളത് ഞാൻ RJ വിദ്യ.

0: ഹലോ ഡിയേഴ്സ്, 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 അതാ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പങ്കിടട്ടെ. നമ്മൾ സ്വാഗതം കൊച്ചിയിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്ന നമ്മുടെ ബീന രാജ ആയിക്കാടാണ് അടുത്ത കോളറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത്രയും ഒരുപാട് ട്രൈ ചെയ്തു നമ്മൾ ഇവിടുന്ന്, പല നമ്പറുകളിൽ മാറി വിളിച്ചു നോക്കി, പല ഫോണുകൾ മാറി വിളിച്ചു നോക്കി, പല സിസ്റ്റം മാറി വിളിച്ചു നോക്കി, പക്ഷെ ഒന്നും ശരിയാവണ്ടായിരുന്നില്ല. എഞ്ചിനീയേഴ്സൊക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു ഒന്ന് കണക്ട് ചെയ്യിക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ എത്ര നാൾ കാത്തിരുന്നിട്ടാണ് ഒരു ലെറ്റർ ഒന്ന് നമ്മൾ എടുക്കുക, അതിൻ്റെ പാട്ടുകൾ വരിക. അപ്പം നമുക്ക് ആ സന്തോഷമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിളിക്കുന്ന നമ്മൾക്കും കാത്തിരുന്ന അവർക്കും കാത്തിരുന്ന ശ്രോതാക്കൾക്കും എല്ലാം സങ്കടമായിരിക്കും. പക്ഷെ ആ സങ്കടം ദാ ഇവിടെ പരിഹരിക്കുകയാണ്. അപ്പൊ ദാ നമ്മുടെ ബീനാരാജ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം. എനിക്കുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ.
1: എന്നെ ഇപ്പൊ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഇപ്പൊ വിളിക്കൂന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ.
0: ഒരുപാട് മെസ്സേജുകൾ ആ സമയത്ത് പല ശ്രോതാക്കളും പല ഓപ്ഷൻസ്,
1: ഒരുപാട് എനിക്ക് പ്രൈവറ്റ് ആയിട്ടും അല്ലാതെ ഒക്കെ ഒരുപാട് പാട്ട് നല്ലതായിരുന്നു എന്നും പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വിശേഷം അറിയാൻ വേണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. ഒരുപാട് സന്തോഷം. പക്ഷെ സംസാരിക്കാൻ പറ്റാഞ്ഞതിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു.
0: നമുക്കറിയാലോ, ഞാൻ എന്നിട്ട് എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് അത് സ്പീക്കറിലിട്ട് കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് വരെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്റെ ഞാൻ സംസാരിക്കുന്നത് മൊബൈലിലൂടെയും റേഡിയോയിലൂടെയും എല്ലാം കേൾക്കുമല്ലോ. അപ്പോൾ അത് ഒരു ഡിസ്റ്റർബൻസ് പറ്റുന്നുണ്ടായിരുന്നില്ല. എഞ്ചിനീയേഴ്സൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു ഒന്ന് കണക്ട് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഒരു ലെറ്റർ നമ്മൾ എടുക്കുക എന്നുള്ളത്. ശ്രോതാക്കൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരിക്കും, പ്രത്യേകിച്ച് കത്തയച്ച ആളും. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറഞ്ഞോളൂ.
1: നല്ല വിശേഷങ്ങൾ.
0: എന്ത് ചെയ്യാണ് ബീന?
1: ഞങ്ങൾക്ക് ഒരു കടയാണ്. ചേട്ടൻ എക്സൈസിലായിരുന്നു, ഇപ്പോ റിട്ടയർഡ് ആയി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കട നടത്തുന്നു. പിന്നെ ചേട്ടൻ പാട്ട് പാടും, ഓടക്കുഴലൊക്കെ വായിക്കും.
0: ഞാൻ ആ കത്തൊക്കെ വായിച്ചു. അതുകൊണ്ട്
1: എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പാട്ട്, പഴയ പാട്ടുകൾ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പഴയ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച പാട്ടുകളാണ്.
0: എന്തായാലും നല്ല പാട്ടുകളായിരുന്നു, മെസ്സേജുകളൊക്കെ കണ്ടിരുന്നല്ലോ.
1: അതെ, പഴയ സിനിമ ഞാൻ ഇഷ്ടം പോലെ കാണും. അപ്പൊ പഴയ സിനിമ കാണുമ്പോ ഇങ്ങനെ ഒരേ നമ്മൾ കേൾക്കാത്ത ഒരുപാട് പാട്ടുകൾ കേൾക്കുമല്ലോ. അപ്പൊ അതിങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് മൊബൈലിൽ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ കടയായതുകൊണ്ട് ഞാൻ എനിക്ക് എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരേ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് അങ്ങനെ അയച്ചതാണ് ആ കത്ത്.
0: ഓക്കെ. ആരൊക്കെ എന്റെ വീട്ടില്? ചേട്ടനല്ലാതെ
1: പിന്നെ രണ്ട് മക്കള്, ബീനുരാജ്.

0: എന്നാണ് മൂത്താളിന്റെ പേര്. ഇളയാള് അനുരാജ്. പിന്നെ ചേട്ടന്റെ പെങ്ങള് ഒരു തങ്കമ്മ എന്ന പേര്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, ഇപ്പൊ കിടപ്പാണ് ആള്. ഇത്രയും പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്.
1: സന്തുഷ്ട കുടുംബം. അങ്ങനെ തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ.
0: ഒരു പാട്ട് പഠിപ്പിക്കും.
1: ഓ, പാടിക്കോ, ചേട്ടനും എടുത്തോളൂ.
0: എല്ലാ ശ്രോതാക്കളോടും എനിക്ക് ഒരുപാട് താങ്ക്സ്. എല്ലാവരും പാട്ട് നല്ലതെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അത് കാരണം ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ല പാട്ടാന്ന് പറഞ്ഞു.
1: അതെ, മെസ്സേജുകൾ ഒരുപാട് നമുക്ക് വന്ന മെസ്സേജുകൾ എല്ലാം ഉണ്ടായിരുന്നു, നല്ല പാട്ടുകളാണെന്ന് പറഞ്ഞിട്ട്.
0: അതെ അതെ, ചേട്ടന് കൊടുക്കാം.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ.
2: രാവിലെ തടസ്സം വന്നു.
1: അതെ, എനിക്കും വല്ലാത്ത സങ്കടമായി. ഇപ്പൊ ബീനാരാജ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു എന്താ പറയാ, മനസ്സിലൊക്കെ ലെഡ് പൊട്ടു എന്ന് പറയില്ല, അതുപോലത്തെ സന്തോഷമായിരുന്നു.
2: ഞാനും കണ്ടായിരുന്നു. അപ്പൊ
1: എന്തായാലും വിളിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ പാട്ട് പാടും, ഓടക്കുഴൽ ഊതും എന്നൊക്കെ പറഞ്ഞിരുന്നു. പാട്ട് പാടിയാലോ നമുക്ക്?
2: ഞാനൊരു രണ്ടു മൂന്ന് പാടാം. ഒരു പഴയ പാട്ട് തന്നെ
1: മതി.
2: ആവണി പൊൻപുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലാലിംഗനം ചെയ്ത പൂവേ,

0: നീഹാര രത്നബിന്ദുക്കളാലാലിംഗനം ചെയ്ത പൂവേ, അരുണന്റെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി. ഓക്കെ
1: ഓക്കെ, ഒരുപാട് സന്തോഷം പാട്ട് പാടിത്തന്നതിലും കോള് വിളിച്ചതിലും.
0: ഞാൻ ബീനയുടെ കൂടുക.
2: ഹലോ
1: ബീന ചേച്ചി. അപ്പൊ എല്ലാ ശ്രോതാക്കളുടെയും പരാതി തീർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു.
2: ചേട്ടന്റെ പാട്ട് കേൾക്കാനായിട്ട് എല്ലാരും കാത്തിരിക്കുവായിരുന്നു. അത് എനിക്ക് കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ട്. പിന്നെ സ്വപ്ന കൂട്ട സൗഹൃദ കൂട്ടായ്മയില എല്ലാ കൂട്ടുകാരും, പിന്നെ റെയിൻബോയിലെ എല്ലാ ഫ്രണ്ട്സിനും, പിന്നെ എന്റെ എസ് എൽ സിയുടെ 1985-88 ബാച്ചിന്റെ ഒരു കൂട്ടായ്മ ഉണ്ട് അവർക്കും, പിന്നെ എന്റെ അച്ഛൻ, തമ്പി, അമ്മ, അമ്മിണി, അനിയത്തി, ഷൈന, അവരുടെ മക്കളായ അഞ്ജലി, ഹരികൃഷ്ണൻ, പിന്നെ എന്റെ ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കുന്നു. വൈകി വന്ന വസന്തമാണ് ഞങ്ങളുടെ.
2: അതെ അതെ, ഇപ്പൊ ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കോള് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തേ.
1: ഇപ്പൊ സന്തോഷമായില്ലേ, സങ്കടമൊക്കെ മാറിയില്ലേ? അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ ആ സങ്കടം പരിഹരിച്ചിരിക്കുന്നു എല്ലാവരുടെയും, എന്റെ ഉൾപ്പെടെ. അപ്പോ നല്ലൊരു പാട്ട് വെച്ചു കൊടുത്താലോ? ഇതാ വരുന്നുണ്ട് കേട്ടോ.

0: സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റും 50 ഞാൻ എപ്പോൾ സമയം പറയുമ്പോഴുണ്ടല്ലോ ഈ 59 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ മാറ്റി പറയാനേ 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, 0484242811. യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ യാത്ര ചെയ്യുന്നവരാണ് ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കേണ്ടത്. സവാരി ടൈമാണിത്, കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈം, കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം, ഞാൻ എറണാകുളത്ത് നിന്ന് ഷീന.
0: ഷീന, എന്റെ ചേച്ചിയുടെ പേരും ഷീന എന്നാണ്.
1: അതെല്ലേ. എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ടാണ് വേണ്ടത്?

0: റോജയില ചിന്ന ചിന്നാശ മധുപാലയുടെ
1: പാട്ടൊക്കെ തരാം. എവിടെ നിങ്ങോടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല.
0: ഞാൻ ഓഫീസിലേക്ക് പോണ, എന്റെ ഓഫീസ് ടൗൺ ഹാളിന്റെ അടുത്താണ്. അറ്റ ആർട്ടിസ്റ്റ് ആൻഡ് സിനി ടെക്നീഷ്യൻ അസോസിയേഷന്റെ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഞാൻ അതിന്റെ ജനറൽ സെക്രട്ടറിയാ.
1: ഓ ശരി ശരി.
0: പ്രൊഡക്ഷനിലാണ് വർക്ക് ചെയ്യണ, ഫിലിം പ്രൊഡക്ഷനിൽ.
1: അപ്പൊ അങ്ങനെ പോവാണ് ഇപ്പോ.
0: ആ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ എന്തായാലും ആ പാട്ട് വെച്ചു തരാം. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടോ?
0: ഓ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ സിനിമാ മേഖലയിലെ ക്യാമറ അതുപോലെ അസോസിയേറ്റ് അവർക്ക് വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ചലച്ചിത്ര, അതായത് കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ട്രേഡ് യൂണിയന്റെ രണ്ടാമത്തെ സംഘടനയാണ് ആർട്ടിസ്റ്റ് ആൻഡ് സിനി ടെക്നീഷ്യൻ അസോസിയേഷൻ, അതിന്റെ ജനറൽ സെക്രട്ടറിയാ.
1: ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം.
0: ഓക്കെ മാഡം, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ ഓക്കെ. അപ്പോൾ റോജയില് ചിന്ന ചിന്ന എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പാട്ട് വെച്ചു കൊടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.5 റെയിൻബോ കൊച്ചി FM.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: ഇപ്പോ സമയം 9 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു കോളറും റെഡിയാണ്. ഹലോ
1: ഹലോ,
0: ആരാണ്, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ആർദ്ര.
0: ആർദ്ര, ആർദ്ര എവിടെ നിന്നാണ്?
1: നോർത്ത് പറവൂര്.
0: നോർത്ത് പറവൂര്. ട്രാവൽ ചെയ്യാണോ? ട്രാവൽ ചെയ്യല്ലേ. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ശബ്ദം കേട്ടിട്ട് ഏതോ ഒരു റൂമിനകത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ട്രാവൽ ചെയ്യുന്നല്ലേ, ഇത് സവാരി ടൈമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സവാരി ചെയ്യുമ്പോ പാട്ട് കേൾക്കാനുള്ള സമയമാണത്. ഇപ്പൊ എന്തായാലും വിളിച്ചത് കൊണ്ട് ഞാൻ ലൈവില് കണക്ട് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മള് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടേ കണക്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വാട്സപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ യുവർ ചോയ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്ത് വിളിക്കാം
1: കേട്ടോ.
0: ഓക്കെ, ശരി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സവാരി ടൈമിലേക്കാണ്, സവാരി ടൈമിന്റെ സമയമാണ് ഇപ്പോൾ. അതായത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ നമ്മൾ വിളിക്കേണ്ട സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0484-242-8101. 0484-242-8101. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യയാണ്. അടുത്തൊരു പാട്ടിലേക്ക് പോവാൻ നമുക്ക് ഇതാ വരുന്നു.

അപ്പൊ കേട്ടില്ലേ കേട്ടില്ലേ, കള്ളച്ചെറുക്കന്റെ കല്യാണം. എന്തായാലും സമയം 9:54 സവാരി ടൈമിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ ഈ കാറിന്റെ ഡ്രൈവ് കാറിന്റെ എന്നല്ല, ഈ ഇതിന്റെ ഹോട്ട് സീറ്റിൽ നിന്നും ഇറങ്ങി കൊടുക്കുകയാണ്. അടുത്ത ആൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ധന്യ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിദ്യ ഒന്ന് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അപ്പൊ എന്തായാലും ഞാൻ തന്നെ വഴിമാറാണ്. അപ്പൊ ഇത്ര നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ വിദ്യയാണ്. കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമാണ്, ആകാശവാണി കൊച്ചി FM 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബില്ല്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് സമർപ്പണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നേമത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് കോടതി ജഡ്ജി കെ കെന്നത്ത് ജോർജാണ് വിധി പറയുക. ഓണം അവധിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് കേരളം കർണാടക ആർടിസി സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്നു മുതൽ വിപണിയിൽ എത്തും. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കോട്ടയം ഭരണങ്ങാനത്ത് കൊടിയേറി. ബിഷപ്പ് ഇമ്രേറ്റ്സ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ കൊടിയേറ്റി. ന്യൂസ് റെയിൻബോ.

വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം എന്താ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് 3 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മെല്ലെ മെല്ലെ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്നു എന്ന് വിശ്വസിക്കുകയാണ്. കാരണം എന്താ, മെസ്സേജുകൾ ഇന്നിങ്ങനെ പയ്യെ പയ്യാണ്.

വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, മെസ്സേജൊക്കെ ഇപ്പം ഇങ്ങനെ വന്നു നിറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ജയവും പരാജയവും ഒക്കെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, രണ്ടായാലും നമ്മളൊന്ന് ഉൾക്കൊണ്ടേ മതിയാവും. അപ്പോൾ ഏതായാലും എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഇത് സമയം, ഇത് വാട്സപ്പിൻ്റെ സമയമാണ്, വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട സമയമാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം, 8547341075, 8547341075. ഈ ഒരു നമ്പറിലേക്കാണ് ഇഷ്ടഗാനങ്ങൾക്കായിട്ട് മെസ്സേജ് അയച്ച് കാത്തിരിക്കേണ്ടത്. കാത്തിരുന്നോളൂ, നിങ്ങളുടെ ആ ഒരു ഇഷ്ടഗാനം കേൾക്കാം വാട്സപ്പിലൂടെ. അപ്പോൾ വാട്സപ്പുമായിട്ട് ഇന്ന് കൂടെ ചേരുന്നു ഞാൻ ആർ ജെ ധനിയ. സ്റ്റേ ട്യൂൺ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ട ഗാനത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075. ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് വാട്സപ്പിലേക്ക് ഇഷ്ട ഗാനത്തിന് വേണ്ടിയിട്ട്, ഡെഡിക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ വിഷസിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ടത്. ഒരിക്കൽ നമ്പർ ഒരിക്കൽ കൂടി, 8547341075. യെസ്, അപ്പം നമ്മൾ ആ ഒരു മെസ്സേജസിലേക്കാണ് ഒന്ന് പോകുന്നത്. ഹായ് വാട്സപ്പ്, ഞാൻ ലിജ രാജേഷാണ്, വടുതലയിൽ നിന്നുമാണ്. വെള്ളിയാഴ്ച എൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു. മകൻ്റെ പേര് വാസുദേവ് എന്നാണ്. എൻ്റെ മകനെ ഇഷ്ടപ്പെട്ട ആരണ്യകം സിനിമയിലെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഏതായാലും ആത്മാവിൽ താ മുട്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വാസുദേവിനെ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ, ഒരുപാട് സന്തോഷത്തോടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുന്നു. നമസ്കാരം റെയിൻബോ. കാലാപാനി എന്ന ചിത്രത്തിലെ മാരിക്കോടിനുള്ളിൽ എന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ജയങ്കറാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്ന ആ ഒരു പാട്ട് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഞങ്ങളുടെ ബോഡി ഗിയറിലെ പൊന്നോമന പുത്രികളായ ഷിനിമോൾക്കും വാസന്തിക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് ഇട്ടു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് രാജി ടി ആർ ആണ് കേട്ടോ. അപ്പോൾ രാജി ടി ആർ, എല്ലാ അടിപൊളി പാട്ടും, ഇനി വരുന്ന എല്ലാ അടിപൊളി പാട്ടും നമ്മൾ ഷിനിമോൾക്കും വാസന്തിക്കും വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അതുപോലെ അടുത്തൊരു മെസ്സേജാണ്, ഹൈ പാർട്സ് പ്ലീസ് പ്ലേ, ഏതാണ് ഭൂലിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. സനിയ കസിൻ്റെ മകൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു വിഷസ് പറയണേന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മാഗി ജോർജ് ആണ് കേട്ടോ, വൈപ്പിനിൽ നിന്ന്. അപ്പോൾ ഏതായാലും സനിയക്ക്, കസിൻ്റെ മക്കളാണ് സനിയക്ക്, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചൊരു ബർത്ത്ഡേ ആയി മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു മെസ്സേജ് വായിക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ദേശീയ അവാർഡ് നേടിയെടുത്ത മഹാനടൻ മമ്മൂട്ടിക്കും ഗായിക വൈക്കം വിജയലക്ഷ്മിക്കും മറ്റ് പ്രിയ താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ ആശംസിച്ചുകൊണ്ട് ബസ് കണ്ടക്ടർ സിനിമയിലെ കൊണ്ടോട്ടി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് വടക്കേ വാവനൂരാണ് കേട്ടോ, നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഏതായാലും ആ ഒരു മെസ്സേജിലേക്ക് കടന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു മെസ്സേജ് വായിക്കുകയാണെങ്കിൽ, ഹൈ വാട്സപ്പ്, ഇസ്മയിൽ കരിമുകളിൽ നിന്നാണ്, ഒരു ഗാനം വെച്ച് തരാമോ. ചിത്രം വിമാനം, ഗാനം ഉയരേ ഉയരവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് പാട്ടുകൾ, അതിലേറെ മെസ്സേജുകളും നമുക്ക് വായിക്കാനുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് വാട്സപ്പാണ് ഏർലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സപ്പാണ്. അപ്പൊ പാട്സപ്പിൽ ഞാൻ എന്താണ് രണ്ട് പാട്ടുകൾ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരാൾ എന്റെ കൂടെ ഒപ്പം ചേരുന്നുണ്ട് കേട്ടോ. ആരാണ്?
1: വിശപ്പിന്റെ വിളി വന്നപ്പോ ഓടിപ്പോയ ഞാൻ തന്നെയാണ്.
0: ഞാൻ തന്നെയാണ്, ഞാൻ ദാ തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് മെസ്സേജുകൾ നമുക്ക് റീഡ് ചെയ്യാനുണ്ട്. അപ്പൊ മെസ്സേജുകളിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ദാ 10:02 അയച്ചൊരു മെസ്സേജിലേക്ക് ഇപ്പൊ പോകുന്നുള്ളൂ കേട്ടോ. ഹൈ പാട്സപ്പ്. ഹലോ, നമസ്കാരം തന്നിക്കുട്ടി, സുഖാണ് സുഖാണ്. ഞാൻ നോർത്ത് പറവിൽ നിന്നും സിനിയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എന്റെ പപ്പ ഞങ്ങളെ തനിച്ച് വിട്ടുപോയിട്ട് ഒരു വർഷമായി, തനിച്ചാക്കി വിട്ടുപോയിട്ട് ഒരു വർഷമായി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന ആളെ പെട്ടെന്നൊരു ദിവസം ഇല്ല എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്നേഹപൂർവ്വം അന്ന എന്ന മൂവിയിലെ മാന്തളിരിൻ പന്തലുണ്ടല്ലോ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത് പപ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അടുത്തൊരു മെസ്സേജ്.
1: ഹായ്, ഞാൻ മാമ്പ്രയിൽ നിന്നും ബബിതയാണ്. എനിക്ക് വാട്സപ്പിലൂടെ വന്ദന മൂവിയിലെ തീരം തേടുമോളം എന്ന സോങ് കേൾക്കാൻ ആഗ്രഹമുണ്ട്, വെച്ചു തരുമോ?
0: ഓക്കെ. അതുപോലെ എന്റെ പേര് പ്രിയ കളമശ്ശേരിയാണ്. കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് മാരിക്കുളിരിൻ എന്ന് തുടങ്ങുന്ന കൗരവറിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഹായ് ധന്യ, ഗുഡ് മോർണിംഗ്. ഫിലിം ലവ് സ്റ്റോറി സോങ് സ്നേഹം വിനോദാണ് തൃശ്ശൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിദ്യം കൂടി ഉണ്ട്, ധന്യ മാത്രമല്ല കേട്ടോ.
0: ഗുഡ് മോർണിംഗ്. തൂവാനം ഒരു ഒരു പല ചിത്രം സവിതത്തിലെ പാട്ട് ഇന്ദു വൈക്കാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആർജേസിനും വേണ്ടിയിട്ടാണ്. ഇന്നെങ്കിലും ഈ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇന്ദു കാത്തിരിക്കുന്നത്. നെക്സ്റ്റ്.
1: ഹായ്, ഞാൻ അമ്മു, എന്റെ അമ്മ ശീശമ്മക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ? നമ്മൾ മൂന്ന് മക്കളും ദൂരെയാണ്, സോ ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോജയാണ് മൂവി പറഞ്ഞിരിക്കുന്നത്. ചിന്ന ചിന്ന ആസ, ആ പാട്ട് നമ്മൾ കുറച്ച് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാരി ടൈമിൽ ആ പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, മെസ്സേജ് അയക്കും.

0: ഈ ഷോർട്ട് ലെറ്റേഴ്സിന് പകരം കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു.
1: ഓക്കെ, ഹായ് പാർട്ടിസിപ്പ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥാണ്, രാമനാമഠം, എസ് എൻ പുരം. ഇന്ന് എനിക്കൊരു പാട്ട് തരാമോ? ഇതാണ് ചിപ്പിക്കുൾ മാഞ്ഞ എന്ന തമിഴ് സിനിമയിലെ സുവി സുവി സീതാലമ്മ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: നല്ലവനും നല്ലവൻ എന്ന പാട്ട് മൂവിയിലെ ഉന്നൈ തന്നെ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. സരസ്വതി രാജനാണ് ചോദിച്ചിരിക്കുന്നത്, ഉദയംപേരൂരിൽ നിന്നും.
1: ഹായ് പാർട്ടിസിപ്പ്, ഗുഡ് മോർണിംഗ്. ഞാൻ റൂത്താണ്, കൊടുങ്ങല്ലൂരിൽ നിന്നും ആണ്. എനിക്കൊരു പാട്ട് വേണം. ഗോകുലത്തിൽ സീതായ് മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സോങ് വെച്ച് തരുമല്ലോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്,
0: എല്ലാവർക്കും മഴയിൽ കുതിർന്ന സുപ്രഭാതം പറഞ്ഞുകൊണ്ട് സിന്ധു പെരുമ്പാവൂരിൽ നിന്നുമാണ്, കീഴിലത്ത് നിന്നും. കണ്ണിൻ പൂങ്കാവിളിൽ തൊട്ട എന്ന സോങ് ആണ് ഞാൻ ആവശ്യപ്പെടാനിരുന്നത്. ആ സോങ് പ്ലേ ചെയ്തത് കേട്ടു, സന്തോഷമുണ്ട് കേട്ടോ. മറ്റൊരു സോങ് ആവശ്യപ്പെട്ടെ, ആരണ്യകം എന്ന ഫിലിമിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിൽ എന്ന സോങ് വെച്ചു തരുമോ. ഈ സോങ് എല്ലാ ആർജീസിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സ്നേഹപൂർവ്വം, സിന്ധു.
1: ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ് തന്നെ. ഞാൻ പാവം പാവൻ രാജകുമാരൻ എന്ന മൂവിയിലെ കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടോ എന്ന ആ ഒരു പാട്ടാണ് തന്നെയ്ക്കും എല്ലാ റെയിൻബോ ശ്രോതാക്കൾക്കും കേൾപ്പിക്കുമല്ലോ. ഇപ്പൊ അതിന്റെ കൂടെ ഒരാൾ കൂടി ചേർന്നിട്ടുണ്ട്
0: കേട്ടോ.
1: ആശാ ബാബുരാജാണ് തൊടുപുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: എന്റെ പേര് അരുഷ്, ആരുഷ് എന്നാണോ, അരുഷ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് താമസിക്കുന്നത്, റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവാണ്. ഇന്ന് കമലതലം സിജർമയിലെ ആനന്ദ കമലതലം ഓ സിനിമയിലെ നിന്നായിരിക്കും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആനന്ദ നടനം എന്ന പാട്ട് റെയിൻബോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇനി മെസ്സേജുകളൊക്കെ നമുക്ക് രണ്ട് പാട്ടിന് ശേഷം വായിക്കാം അല്ലേ. അപ്പൊ സമയം പറയുകയാണെങ്കിൽ 10 മണി കഴിഞ്ഞ് 44:49 ആയിട്ടുണ്ട് കേട്ടോണ്ടിരിക്കുന്നത്
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: യെസ്, എത്ര വേഗമാണല്ലേ സമയം അങ്ങ് പോണത്. 10 മണി കഴിഞ്ഞ് 44 മിനിറ്റും 30 സെക്കൻഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാട്സപ്പിന്റെ സമയം അങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മെസ്സേജുകളും ഗാനങ്ങളും ഒക്കെ ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ഇന്നലെ എന്റെ കസിന്റെ മോന്റെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കസിന്റെ മോൻ എന്തൊക്കെയാണ് ഈശ്വര ആൻഡ് അപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, കസിന്റെ മകന്റെയും ഫാദറിന്റെയും ബർത്ത്ഡേ ആയിരുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്നലെ ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. ഫോർ ദ പീപ്പിൾ സിനിമയിലെ ഏതെങ്കിലും ഒരു ഗാനം പ്ലേ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് എം സി ജോസഫ് ആണ് വൈക്കത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും ആ ഒരു ഫോർ ദ പീപ്പിൾ എന്ന മൂവിയിലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. യേസ്, അപ്പോൾ അടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത് അങ്കമാലിയിലേക്ക് പോകുന്ന വഴി അപ്പുവിലെ ഒരു പാട്ട്, അതാണ് ഒരിക്കൽ നീ ചിരിച്ചാൽ എന്ന ഒരു പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്. ആരാണ്? പേര് വെച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ ഷാഹിദ, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. എൻ്റെ മകൻ്റെ വിവാഹ വാർഷികമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം. ഈ അടുത്ത പാട്ട് ചോദിച്ചിരുന്നു, വെച്ച് തന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഇനി വരുന്ന എല്ലാ നല്ല പാട്ടുകളും എന്താ ഷാഹിദയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. അപ്പൊ മകന് വിവാഹ വാർഷിക ആശംസകൾ. ഒരു പാട്ട് വേണമല്ലോ ചേട്ടന് വേണ്ടിയാണ്, മഴയോ പൂമഴയോ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പെരിഞ്ഞിനത്ത് നിന്ന് ലിജിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ പേര് വെച്ചിട്ടില്ല. ഏതായാലും പേര് വെക്കാത്ത ആ ഒരു ചേട്ടനെ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ആലപ്പുഴയിൽ നിന്നാണ് സഭാനയാണ് ഇന്നലെ മെസ്സേജ് ഇട്ടിരുന്നു. ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഞാനൊരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചിരുന്നു, പക്ഷേ സമയം ഇല്ലാത്ത കാരണം പ്ലേ ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ സനുവിന് വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് പൊന്നോലത്തുമ്പി എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഷഹാന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹൈ റെയിൻബോ, എന്നിട്ടും എന്ന മൂവിയിലെ 100 ആശംസകൾ എന്ന പാട്ട് വെച്ച് തരാമോ? വിസ്മയ കുളിമുട്ടം എന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് എന്ന് തോന്നുന്നു. സ്മിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സോണിക നോർത്ത് പ്രഭു, ഒരു മെസ്സേജ് വായിച്ചു എനിക്ക് എത്ര ഓർമ്മയില്ല. എന്തായാലും പാട്ട് ചോദിച്ചിട്ടുണ്ട്. രാമായണക്കാറ്റ് എന്ന് തുടങ്ങുന്ന അഭിമന്യുവിലൊരു പാട്ടാണ് സോണിയ നോർത്ത് പ്രഭുവിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വിദ്യജിത് അന്യജി കേട്ടുകൊണ്ട് കൂടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഫൗസിയ മൻസൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ എം കൃഷ്ണപ്രിയ ഫ്രം രാമപുരം. എനിക്ക് സർവമായിലെ മായാജാലം എന്ന പാട്ട് വെച്ച് തരാമോ? ഡെഡിക്കേഷൻ ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എനി സോങ് റീഡ് ഔട്ട് മൈ നെയിം പ്ലീസ്. ആർ ജെ ജി ഫ്രം ദ നെയിം ഹിതേന്ദ്രദാസ്, ആസാമിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എന്താ പേര് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിതേന്ദ്രദാസിൻ്റെ പാട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി സമയം പറയുകയാണെങ്കിൽ 10 മണി കഴിഞ്ഞ് 47 മിനിറ്റും 44 സെക്കൻഡ് ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: കല്യാണം

വാട്സപ്പിന്റെ പൊൻതൂവിൽ അങ്ങനെ വീശി വീശി തീരാറായ ഒരു നേരമാണ്. 10 മണി കഴിഞ്ഞ് 56 മിനിറ്റും 46 സെക്കൻഡും. വീണ്ടും മെസ്സേജിലേക്ക് പോവാണ്. ഉദ്യാന ബാലകൻ എന്ന സിനിമയിലെ മയ്യഴിപ്പുഴ ഒഴുകി എന്ന പാട്ട് എന്റെ ബീനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു തരാമോ? ടി എസ് ബാബുവാണ് കിടാമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഹലോ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, അമ്മോസിന് വേണ്ടിയിട്ട് അവൾ വരുമെന്ന സോങ് എന്ന കക്ഷി അമ്മിണി പിള്ളയിലെ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ? ലുട്ടൂസ് ഫ്രം ആലുവയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലുട്ടൂസ് കൊള്ളാലോ, ഹായ്, ഒരു പാട്ട് വേണമല്ലോ. എങ്ങനെ നീ മറക്കും ഫിലിമിലെ ശരത്കാല സന്ധ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും തൻസിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഹലോ റെയിൻബോ പെരിഞ്ഞനത്ത് നിന്നും മനോജാണ്, എനിക്ക് രാജശില്പിയിലെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ മനോജ് നമുക്കായിട്ടൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ മാഗി ജോർജ് എന്താണ് പാട്ട് തരാത്തതെന്നുള്ള ഒരു പരിഭവ മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതാ പാട്ട് കിട്ടാതാകുമ്പോൾ പരിഭവ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടാണ് എല്ലാവർക്കും പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാട്ട് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഏതായാലും മാക്സിമം എല്ലാവരുടെ പാട്ടുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സമയപരിധി മൂലമാണ് നമുക്ക് എല്ലാ പാട്ടുകളും പ്ലേ ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. എന്നും പറയുന്ന പോലെ ഇന്നും ദാ 1 മണിക്കൂറിന് കഴിഞ്ഞു പോകുന്നു. വാട്സപ്പിന്റെ സമയം ഇവിടെ തീരുകയാണ്. അപ്പൊ ഇന്ന് ഇതുവരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പാട്ടുകളുമായി കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ധനിയ. സ്റ്റേറ്റ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാണെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുമ്പ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡൽഹിയിലെ രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകളിലെ ഇന്റർചേഞ്ച് സൌകര്യങ്ങളും ഗേറ്റുകളും തുറന്നിട്ടുണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവ് തീർത്ത് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് DMRC നേരത്തെ അറിയിച്ചിരുന്നു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനെസ് അച്ചാ വാസ്കോസ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കറിനെയും പീയൂഷ് ഗോയലിനെയും സന്ദർശിക്കും. ഇന്ത്യയും പനാമയും പരസ്പര താൽപര്യങ്ങളും സൌഹാർദ്ദവും പങ്കിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ചന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ

0: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചന്ദ്രദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ കുടകിൽ വച്ചാണ് ഇയാളെ പിടികൂടിയത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. ഗ്രാമിന് 13,150 രൂപയാണ് വില. ലുത്താനിയയിലെ വിൽ നിയസിൽ 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ്ണ മെഡൽ നേടിയത്.
1: News Rainbow.

ഹായ്, നമസ്കാരം, സ്വാഗതം FM റെയിൻബോയിലേക്ക്, ഡു യു നോയിലേക്ക്. നമ്മൾ സാധാരണ ജനങ്ങൾക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ പലരും അത് അറിയാതെ പോകുന്നുമുണ്ട്. നമുക്ക് ആ പദ്ധതികളെക്കുറിച്ച് അറിയാം FM റെയിൻബോയിലൂടെ, ഡു യു നോ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കൂടെയുണ്ട് ഞാൻ സ്മിത ബാലൻ, നിങ്ങൾക്ക്

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

യുനോ എന്ന പ്രോഗ്രാം. ഇന്ത്യയിലെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച പദ്ധതിയാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സുരക്ഷിതവും സുസ്ഥിരവുമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാം. അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, കുടിവെള്ള വിതരണം, വൈദ്യുതി, മികച്ച മാലിന്യ സംസ്കരണം, ഇതൊക്കെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെട്ടവയാണ് കേട്ടോ. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, സ്മാർട്ട് സൊല്യൂഷൻസ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സംവിധാനങ്ങളും ഉപയോഗിച്ച് നഗരഭരണം കാര്യക്ഷമമാക്കുക. പിന്നെ പരിസ്ഥിതി സൗഹൃദ ഗതാഗതം, മലിനീകരണം കുറയ്ക്കൽ, സുരക്ഷിതമായ പൊതു ഇടങ്ങൾ തുടങ്ങിയ സുസ്ഥിര വികസനങ്ങൾ. ഇതിൻ്റെ ഫണ്ടിങ്ങൊക്കെ നല്ല പ്രത്യേക രീതിയിലാണ് കേട്ടോ. രാജ്യത്തെ 100 നഗരങ്ങളാണ് ഈ പദ്ധതിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചേർന്ന് നിശ്ചിത തുക, ഏകദേശം 1,000 കോടി രൂപ വീതം മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് ഈ പദ്ധതിയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം നഗരമാണ് എന്നാണ് അറിവ്. നടപ്പിലാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിൽ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം എന്ന പ്രത്യേക പർപ്പസ് കമ്പനിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന അതാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ നിരവധി പദ്ധതികൾ നമുക്കായിട്ട്, നമ്മുടെ വികസനത്തിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഇത് ഡു യു നോ.

പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന, അതായത് PMGSY, കേട്ടിട്ടില്ലേ അതിനെക്കുറിച്ച്? എന്നത് ഗ്രാമീണ റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാന പദ്ധതിയാണ്. ഗ്രാമങ്ങളെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ വഴി പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്, അതായത് LSJD, അതാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ ഡിഫറൻറ്റാണ്. റോഡ് സൗകര്യമില്ലാത്ത ഉൾഗ്രാമങ്ങളെ റോഡ് ശൃംഖലയുടെ ഭാഗമാക്കുക, അതുപോലെ അതിൻ്റെ ഫണ്ടിങ് 100% കേന്ദ്ര സർക്കാർ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ഏജൻസി എന്ന് പറയുന്നത് കേരളത്തിലെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് റൂറൽ റോഡ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, അതായത് KSRRDA, അതാണ്. പിന്നെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ PMGSY ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ, അത് 2000 ആരംഭിച്ച പദ്ധതി വഴി സംസ്ഥാനത്തെ നിരവധി ഉൾഗ്രാമങ്ങളിൽ ഗതാഗത യോഗ്യമായ റോഡുകൾ നിർമ്മിച്ചു. പിന്നെ PMGSY തേർഡിൽ നിലവിൽ ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിനും പ്രധാന ഗ്രാമീണ ചന്തകളിലേക്കും ആശുപത്രികളിലേക്കുമുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അതിനുള്ള ഊന്നൽ നൽകുന്നു. PMGSY 4th എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് രാജ്യത്തെ 25,000 ഗ്രാമീണ വാസസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായുള്ള പുതിയ ഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ വിവരശേഖരണത്തിനൊക്കെ ആയിട്ട് നമ്മളിതിനെ LSGD കേരള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് സന്ദർശിച്ച് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഡു യു നൗ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഡു യു നോ എന്ന പ്രോഗ്രാമാണ്. അതാ കുറേ വിവരങ്ങൾ നമുക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടപ്പിലാക്കുന്ന കുറേ വിവരങ്ങളെക്കുറിച്ച്, കുറേ പദ്ധതികളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് ബി പി എല്ലേ, ബിലോ പോവർട്ടി ലെവൽ, ആ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ പാചക വാതകം എൽ പി ജി കണക്ഷൻ നൽകുന്നതിനായിട്ട് 2016 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് വെച്ചാൽ പി എം യു വൈ. ഈ പദ്ധതിയിലൂടെ സിലിണ്ടറിന് 300 രൂപ വീതം സബ്സിഡിയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകൾ എന്ന് വെച്ചാൽ സൗജന്യ കണക്ഷനാണ്. അതിൽ പുതിയ എൽ പി ജി കണക്ഷന് ഗുണഭോക്താക്കൾ പണം നൽകേണ്ടതില്ല. ഗ്യാസ് സ്റ്റവും ആദ്യ സിലിണ്ടറും സൗജന്യമായി ലഭിക്കും. സബ്സിഡി എന്ന് പറഞ്ഞാൽ യോഗ്യതയുള്ള ഗുണഭോക്താക്കൾക്ക് 14.2 കിലോ സിലിണ്ടറുകൾക്ക് നിശ്ചിത എണ്ണം സബ്സിഡി നിരക്കിൽ നൽകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിറക്, കൽക്കരി തുടങ്ങിയവ ഉപയോഗിക്കുന്ന ഗ്രാമീണ ദരിദ്ര കുടുംബങ്ങൾക്ക് ശുദ്ധമായ പാചക ഇന്ധനം എൽ പി ജി ലഭ്യമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അർഹത നേടാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അപേക്ഷക ഒരു ഇന്ത്യൻ പൗരിയായിരിക്കണം, അതുപോലെ 18 വയസ്സ് തികഞ്ഞ ഒരു വനിതയായിരിക്കണം അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക, ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം, വീട്ടിലെ മറ്റാരുടെ പേരിലും എൽ പി ജി കണക്ഷൻ ഉണ്ടാകരുത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ. പിന്നെ ഇത് അപേക്ഷിക്കേണ്ട വിധം എന്ന് വെച്ചാൽ പദ്ധതിക്കായിട്ട് പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഉജ്ജ്വല 2.0 കണക്ഷൻ വെബ്സൈറ്റ് വഴി വിവരങ്ങൾ അറിയാം. അപ്പോൾ അതായത് നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസി മുഖേനയും അപേക്ഷ സമർപ്പിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക ബി പി എൽ ലെവലിലുള്ള ആൾക്കാർ, ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിന് അർഹതയുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ഇത് ഡു യു നോ?

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5.

ഡിഎസ്, നമുക്കായിട്ട് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നിരവധിയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഓരോ പദ്ധതികളും ജനനന്മയ്ക്കാണ്, നമുക്കുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കണം എന്ന് മാത്രം. ഈ പദ്ധതികളെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇതുവരെ ഡുയിനോ എന്ന ഷോയുമായി നിങ്ങൾക്കൊപ്പം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആജി സ്മിത ബാലൻ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice. Your choice.

അങ്ങനെ കളിയാടി പാടേണ്ട നേരം തന്നെയാണ്. നമുക്ക് അങ്ങനെ സങ്കടത്തിന്റെ സമയമൊന്നും പാടില്ല. കാരണം അത് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ചുറ്റുവാണെങ്കിലും അല്ലെങ്കിൽ മീഡിയസിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ വിജയത്തിന്റെ ആഹ്ലാദവും പരാജയത്തിന്റെ കരച്ചിലും ഒക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാര്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും അല്ലേ? അപ്പൊ ഏതായാലും നമ്മൾ ഹാപ്പി ആയിട്ട്, നമ്മുടെ മനസ്സിനെ ഹാപ്പി ആയിട്ട് നിർത്തുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന് അറിയോ? യെസ്, അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് എല്ലാ മനസ്സുകൾക്കും, അതായത് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ അറിയാലോ അല്ലേ? 0484242801 0484242801. ഈ ഒരു നമ്പറിലേക്കാണ് വിളിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടേണ്ടത്. ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിച്ചു തുടങ്ങിക്കോളൂ. സമയം 12 മണി കഴിഞ്ഞ് 9:38 സെക്കൻഡുമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലേക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് ജിസ്മോൻ എന്നാണ്.
0: ജിസ്മോൻ,
1: ആ
0: ഇവിടെ നിന്ന് വിളിക്കുന്നു.
1: ഞാൻ എറണാകുളത്ത് നിന്ന് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ, അവിടെ ജോലി ചെയ്യുന്ന സ്ഥലമാണോ?
1: ഇല്ല, ഞാൻ ജോലി ചെയ്യുന്നത് അരൂരാണ്, അരൂക്കുറ്റിയിലാണ്.
0: അരൂക്കുറ്റിയിലാണ്. ഓക്കെ, ഇന്നിപ്പോ ജോലി സ്ഥലത്തേക്ക് പോയില്ല?
1: ഇല്ല, പോയി
0: ആ പോയി.
1: വർക്കിലാണ്.
0: അപ്പൊ വർക്കിലാണ്. അവിടെ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
1: അവിടെ നിന്ന് വിളിക്കുന്നത്.
0: ഓക്കെ, ഇതിപ്പോ ലഞ്ച് ബ്രേക്കിന്റെ സമയമാണോ?
1: ഇല്ല ഇല്ല ഇല്ല, ലഞ്ച് ബ്രേക്ക് 1 മണിക്കേ വരുള്ളൂ.
0: 1 മണിക്കാണ്. ഓക്കെ, അപ്പോ എല്ലാ ദിവസവും എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം? രാവിലെ 9:30 ആണോ?
1: 9:30 അല്ല, ഞാൻ 7:30 പോകും, ചിലപ്പോ 7 മണിക്ക് പോരും. അതെ, എനിക്ക് സമയമൊന്നും ഇല്ല ഇവിടെ, എനിക്ക് ചെയ്യുന്നതനുസരിച്ച പൈസ തന്നെ.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ സമയം കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ?
1: ഇല്ല, അങ്ങനെ തമ്മില്ല, പക്ഷെ നമ്മുടെ ടാർഗറ്റ് നോക്കണം.
0: അതാണ്.
1: അങ്ങനെ
0: എങ്ങനെയാണ്, ഒരു ഒരു കിടമത്സരം ഒക്കെ ഉണ്ടോ?
1: അങ്ങനെയല്ല, ഞാൻ ഇവിടെ ഒറ്റക്കാണ്. ഇപ്പൊ
0: ഒറ്റയ്ക്കാണ്.
1: തിരക്കുള്ളപ്പോഴാണ് വിളിക്കൂടാളെ.
0: അത് ശരി, നമ്മള് ഇവിടെ പെർമനന്റ് ആയിട്ടുണ്ടല്ലേ. സന്തോഷം. ഓക്കെ, ഇന്ന് ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക്
0: നമുക്ക് ദേശീയവാർഡൊക്കെ കിട്ടിയ മൂവി പാട്ടല്ലേ.
1: മനസ്സിലായില്ല,
0: ദേശീയ അവാർഡൊക്കെ കിട്ടിയ ഒരു പാട്ടല്ലേ എന്ന്.
1: എന്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
0: ഇഷ്ടമാണോ വൈക്കം വിജയലക്ഷ്മി പാടിയ സോങ്ങുകളൊക്കെ?
1: അവള് കൊച്ചി പാടുകയും ചെയ്തു.
0: ഇപ്പൊ പക്ഷെ നമ്മുടെ അടുത്തില്ലല്ലോ, നമ്മള് ജോലി സ്ഥലത്തല്ലേ. സ്കൂളില്ല, ഇന്ന് അവധിയാണല്ലോ. അപ്പൊ കേൾക്കുവോ? റേഡിയോ വെച്ചിട്ടുണ്ടാവോ?
1: വെക്കാൻ സാധ്യത കുറവാണ്. കൊച്ചിന് യൂട്യൂബും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ഏതായാലും ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ പറയാം നമുക്ക് ഇങ്ങനെ ഒരു വിശേഷം ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടിട്ട് പാട്ട് കേട്ടു എന്ന്. എന്താ പേര്? എന്റെ പേര് ധന്യ.
1: ധന്യ? ഓ, ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത്.
0: നമ്മള് സംസാരിക്കുന്ന ആദ്യമായിട്ടാണല്ലേ.
1: മറ്റേ ജുവൽ എന്ന് പറഞ്ഞ മേഡത്തിനെ
0: സംസാരിച്ചിട്ടുണ്ട്.
1: പിന്നെ വേറെ മേഡം കൂടെ ഉണ്ടായിരുന്നു.
0: ഇപ്പൊ മോളിന്റെ പേരെന്താണ്? നമ്മൾ ഏത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന മോളുടെ പേരെന്താ?
1: ഈവ് സെറിൻ.
0: ഈവ്?
1: ആ, ഈവ് സെറിൻ.
0: ഈവ് സെറിൻ. ഓക്കെ, കൊള്ളാലോ. ഈവ് സെറിൻ സ്കൂളിൽ പോ, എത്ര ക്ലാസ്സിലാണ്?
1: തേർഡ് സ്റ്റാൻഡേർഡ്.
0: തേർഡ് സ്റ്റാൻഡേർഡിലാണ് അല്ലേ. ഓക്കെ, പിന്നെ നാളെ ക്ലാസ്സിൽ പോണം.
1: നാളെ പോണം, നാളെ ഫോട്ടോയിലാ പഠിക്കണം.
0: ഓക്കെ, അവിടെയാണ് പഠിക്കുന്നത്.
1: അവിടെ പഠിക്കുന്നത്.
0: അപ്പൊ ഓക്കെ, അപ്പൊ ക്ലാസ്സും തങ്ങളുടെ ജോലിയും എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, വൈഫിന്റെ പേര് പറഞ്ഞില്ല?
1: വൈഫ് മറ്റേ മനീഷ.
0: മനീഷ. ഓക്കെ, അപ്പൊ മനീഷയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, കുഞ്ഞുമോൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വരുന്ന പാട്ട്. കേട്ടാലോ? ഓക്കെ, താങ്ക് യു. ഈ എന്താ പാട്ട് വരുന്നുണ്ട് കേട്ടോണ്ടിരുന്നോളൂ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇയർ ചോയ്സ്.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484281010484821. വിളിച്ചിട്ട് ഇഷ്ടമുള്ള ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഇഷ്ടഗാനത്തിന് വേണ്ടിയിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഗുഡ് ആഫ്റ്റർനൂൺ.
2: ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് സജിത വിശ്വനാഥൻ, നോർത്ത് പറവൂരിൽ വിളിക്കുന്നു.
2: ഓക്കേ, വർക്ക് ചെയ്യുന്നുണ്ടോ?
3: വർക്ക് ചെയ്തില്ല.
2: ഓക്കേ, അപ്പൊ വീട്ടിൽ തന്നെയാണ് അല്ലേ? ഇപ്പോ
3: വീട്ടിൽ തന്നെയാണ്.
2: ഓക്കേ, വീട്ടിൽ ഇപ്പൊ ഇഷ്ടഗാനം കേൾക്കാനായിട്ട് കൂടെ ആരുണ്ട്?
3: കൂടെ ഹസ്ബൻഡ് ഉണ്ട്, കൊച്ചുമോളുണ്ട്.
2: കൊച്ചുമോൾ ഇന്നിപ്പോ സ്കൂളിൽ പോണ കുട്ടിയാണോ? ഇന്ന് ക്ലാസ് ഇല്ലല്ലോ.
3: ക്ലാസ് ഇല്ലല്ലോ.
2: അപ്പൊ ഇന്ന് മോള് കൊച്ചുമോള് കൂട്ടിനുണ്ട് അല്ലേ? എന്നിട്ട് ഏത് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്? ജീവേണു ഗോപാല ആലപിച്ച ഒരു പാട്ടല്ലേ? മരിക്കുന്നില്ല ഞാൻ എന്ന മൂവിയിലെ പാട്ടാണ്. നല്ലൊരു പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് പാട്ടിന്റെ. ഷൈനിങ് സ്റ്റാർ സിംഗേഴ്സ്, മ്യൂസിക് വോയിസ്, സംഗീത സാഗരം ഫാമിലി ഗ്രൂപ്പ്.
2: മൂന്ന് ഗ്രൂപ്പിലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടാവോ?
3: ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടാവോ?
2: ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടാവോ അല്ലെ? അപ്പൊ ഈ മൂന്ന് ഗ്രൂപ്പിലും എങ്ങനെയാണ്?

0: ാണ് പാട്ടുമായിട്ട് കണക്ട് ചെയ്ത രണ്ട് ഗ്രൂപ്പ് പാട്ടായിട്ട് കണക്ട് ചെയ്താണല്ലേ. അപ്പൊ
1: മൂന്ന് ഗ്രൂപ്പും
0: ആ മൂന്ന് ഗ്രൂപ്പും മ്യൂസിക് ആണ്.
1: ആണ്.
0: അപ്പൊ എങ്ങനെയാണ്, എപ്പോഴും പാട്ടും ബഹളവും ഒക്കെ ആയിരിക്കുമോ ഗ്രൂപ്പില്?
1: പാട്ടും ബഹളവും ഒക്കെയാണ്, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഗ്രൂപ്പിൽ കയറി പാടാറുണ്ട്.
0: രാവിലെ എങ്ങനെയാണ് തുടക്കം ഗ്രൂപ്പിന്റെ?
1: രാവിലെ ഗുഡ് മോർണിംഗ് ഇടും. പിന്നെ എന്തെങ്കിലും സൺഡേയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഫാമിലി ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം. അങ്ങനെ അങ്ങനെ കുറേ.
0: ഏതെങ്കിലും ഗ്രൂപ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഡെഡ് ആയ പോലെ ഇങ്ങനെ കിടക്കുമോ? തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. എല്ലാ ഗ്രൂപ്പും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇല്ല
1: ഇല്ല ഇല്ല, അങ്ങനെ ഈ മൂന്ന് ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആണ്.
0: ആക്റ്റീവ് ആണ്, എപ്പോഴും ആക്റ്റീവ് ആയ ഒരു ഗ്രൂപ്പാണല്ലേ.
1: അതെ അതെ,
0: അപ്പൊ അതങ്ങനെ തന്നെ പോകട്ടെ.
1: അതെ അതെ.
0: ഓക്കെ, നമുക്ക് സോങ്ങിലേക്ക് പോയാലോ. ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും ഒരു 3 മാസത്തിനൊക്കെ ശേഷം വീണ്ടും വിളിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഒക്കെ കാര്യം വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ്, ആക്റ്റീവ് ആണോ എന്നൊക്കെ ഒന്ന് അറിയാലോ. ഓക്കെ, പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ. താങ്ക് യു. നമ്പർ മറക്കണ്ട, 0484-2428-101. 0408-24-2-1-0. കേട്ടോണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി FM റെയിൻബോ 107.5.
3: ഇഷ്ടഗാനങ്ങളോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഒരു ഇഷ്ടഗാനം ചോദിക്കാനായിട്ടും വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടും നമ്മളോടൊപ്പം ചേരുന്നത് ആരാണ്? ആരാണ്? ഹലോ, സിഫയാണ് അല്ലേ? സിഫ,
4: ഷിഫ,
3: ഷിഫ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു?
4: ഫോർട്ട് കൊച്ചിയിൽ
3: നിന്ന് വിളിക്കുന്നു. ഓക്കെ, ഫോർട്ട് കൊച്ചിയിൽ ഇന്നിപ്പോ മഴ പെയ്യുന്നുണ്ടോ?
4: ഇന്നിപ്പോ കുറച്ച് മൂടിയായിട്ട് ഇരിക്കുന്നുണ്ട്, മഴയില്ല.
3: മഴയില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോ ജോലി സ്ഥലത്ത് നിന്നാണോ വിളിക്കുന്നേ?
4: ഇല്ല ഇല്ല, ഞാൻ ഇന്ന് ലീവാണ്.
3: ഓക്കെ, എന്താണ്, പനിയാണോ?
4: അല്ല, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, ആദ്യത്തെ.
3: ആഹാ, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ആദ്യം തന്നെ എന്താ, റെയിൻബോയുടെ ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: താങ്ക് യു സോ മച്ച്.
3: മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നല്ല അടിച്ചു പൊളിക്കാം കേട്ടോ. എന്താണ് അത് വേണ്ടി, എന്താണ് ഇന്നത്തെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ?
4: ആ, ചെറുതായിട്ടൊരു ഫങ്ഷൻ, വലുതൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ഫാമിലി എല്ലാരും കൂടി ഒത്തുകൂടി ചെറിയൊരു കേക്ക് കട്ടിങ്, പിന്നെ ചെറിയൊരു ബിരിയാണി.
3: ഡിന്നർ ആയിട്ടാണോ, മീൻസ് ഈവനിങ് ആണോ?
4: ആ, ഈവനിങ് ആണ്.
3: ഈവനിങ് ആണ്. അപ്പൊ എല്ലാവരും വന്ന് തുടങ്ങുന്ന സമയമാവുന്നുള്ളല്ലേ?
4: ആ,
3: ഈവനിങ് ടൈം അല്ലേ. അപ്പൊ എല്ലാവർക്കും ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്

0: വിടാനും സൗകര്യമായി അല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പോ എന്നിട്ട് കേക്കൊക്കെ റെഡിയാണോ?
1: ആ കേക്ക് നാത്തുവിന്റെ വകയാ.
0: ബിരിയാണി ആരുടെ വകയാണ്?
1: ബിരിയാണി ഉമ്മച്ചിയുടെ വക.
0: ഉമ്മച്ചിയുടെ വക. അപ്പൊ നമ്മുടെ വക എന്താണ്?
1: നമ്മുടെ വക എല്ലാവർക്കും സന്തോഷം വാരി വിതറുക.
0: ആഹാ, വാരി വിതറി. അപ്പൊ തിരിച്ചു നമുക്ക് ആ ഒരു സന്തോഷം വാരി വിതറി കിട്ടട്ടെ കേട്ടാ.
1: അതെ.
0: ഓക്കെ, എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
1: ഷബീർ.
0: അപ്പൊ ഷബീറിനും ഷിഫയ്ക്കും
1: ഷിഫയ്ക്കും
0: ഷിഫയ്ക്കും ഒരിക്കൽ കൂടി വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. അപ്പൊ ഏത്
1: താങ്ക് യു.
0: പാട്ടാണ്,
1: താങ്ക് യു.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വർണ്ണപ്പകിട്ടിലെ ദൂരെ മാമരക്കൊമ്പിൽ.
0: അങ്ങനെ അങ്ങനെ ഒരുപാട് ദൂരെയുള്ള മാമരക്കൊമ്പുകളിലേക്കുള്ള സൗഭാഗ്യങ്ങളൊക്കെ എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.
0: ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ. ആ പറഞ്ഞോളൂ.
1: ഒരു കാര്യം കൂടി പറയാനുണ്ട്, എന്റെ ഉമ്മച്ചി ഇതിന്റെ സ്ഥിരം ശ്രോതാവാണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ ഫുൾ ടൈം ഇത് കേട്ടോണ്ടേയിരിക്കും. പുള്ളിക്കാരത്തിയാണ് അപ്പൊ എന്നെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചത്, വിളിക്ക് വിളിക്കെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതുകൊണ്ട് മാത്രമേ ഞാൻ വിളിച്ചുള്ളൂ. ഞാൻ വല്ലപ്പോഴേ കേൾക്കാറുള്ളൂ, സ്വാഗതം കൊച്ചിയൊക്കെ രാവിലെ
0: കേൾക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഏതായാലും കിട്ടിയല്ലോ, അത് കാരണം ഉണ്ട് കേട്ടോ, അന്ന് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കിട്ടിയതാ. ഓക്കെ, അപ്പൊ നമുക്ക് സോങ്ങിലേക്ക് പോവാം. ഞാൻ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വിളിച്ചവരൊക്കെ സന്തോഷപൂർവ്വം വന്ന് സന്തോഷപൂർവ്വം തിരിച്ചു പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു. പാട്ട് വരുന്നുണ്ട്.
1: ഓക്കെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to 107.5 Rainbow FM Kochi. Musically yours.
2: യെസ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടോണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ആരാണ്? ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
3: അമരത്തിലെ അഴകി എന്നുള്ള പാട്ടില്ലേ,
2: അഴകി എന്നുള്ള പാട്ടാണ്. ഇത് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ? ആർക്കാണ് ഡെഡിക്കേഷൻ? ഒരു കുഞ്ഞുവാവിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ.
3: കുഞ്ഞുവാവിണ്ട്, എന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 15. ഞാൻ അന്ന് കിട്ടൂല്ല.
2: നീ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണോ ഇന്നേ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യാണ്?
3: അത് നേരത്തെ ബുക്ക്
2: ചെയ്യാണ്. ഓക്കെ, ഏതായാലും ഞങ്ങൾ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ട്ടാ.
3: ഓക്കെ,
2: കുഞ്ഞുമോൾക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, നമുക്കെന്നാ വേഗം സോങ്ങിലേക്ക് പോയ കാരണം എന്താണെന്നറിയോ? ന്യൂസ് വരും, അപ്പൊ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. നമുക്ക് വേഗം സോങ്ങിലേക്ക് പോയാലോ.
3: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ തെങ്ങന്മാർക്ക്.
2: അത് പറഞ്ഞോ.
3: മാഞ്ഞാലിയിലുള്ള അനിത രാധാകൃഷ്ണൻ, പിന്നെ മണിദാസൻ, ചിന്ത ഗിരീഷ്, ബിന്ദു സുരേഷ്, ഇവർക്ക് എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ ചിന്തയ്ക്കും ചിന്ത എന്നുള്ള പേര് മാത്രം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ. ചിന്ത ഗിരീഷ് അല്ലേ,
3: മണിദാസൻ,
2: അങ്ങനെ ബിന്ദു സുരേഷ്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. നമുക്ക് പാട്ട് കേൾക്കാം, നല്ലൊരു പാട്ടാണ്.
3: പിന്നെ
2: അതിങ്ങനെ മുഴുമിപ്പിച്ചോളൂ. പിന്നെ ആർക്കാണ്?
3: പിന്നെ അനിലുണ്ട്, നമ്മളെ സഹോദരനാണ്.
2: അപ്പൊ അതും വിട്ടുകളയാൻ പറ്റില്ല അല്ലേ. അപ്പൊ അനിലിനും കൂടിയിട്ടാണ് ആ ഒരു പാട്ട്.
3: അനിലും കുടുംബത്തിനും,
2: തീർച്ചയായിട്ടും അനിലും കുടുംബത്തിനും കൂടിയാണ് ഈ വരുന്ന സോങ്. അപ്പൊ കേട്ടാലോ, നല്ലൊരു പാട്ടാണ്, അമര എന്ന മൂവിയിലെ സൂപ്പർ ഹിറ്റ് സോങ്. ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.

0: ഇനി കേൾക്കാം മലയാളത്തിലെ വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സ് തുടരും. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൾഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
2: ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ മേ ഭി സൂചിത കർണാ ഹൈ. ഉനോനെ ആധുനിക ഖത്തർ കി നീവ് രഖി ഓർ ഉസേ വികാസ് ഓർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുചായാ. ഉനോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭി മഹത്വപൂർണ ഭൂമിക നിഭായി.
1: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്

0: സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്തമാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൌണ്ടേഷൻ ഫോർ ഇന്ത്യ ആന്റ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
2: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷി കേൾപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് US. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാലക്കാട് നെന്മാറ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: Once again, സ്വാഗതം നമ്മുടെ യുവർ ചോയ്സിലേക്ക്. സമയം 1 മണി കഴിഞ്ഞ് 6:28 ആയിട്ടുണ്ട്. അപ്പൊ യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനത്തിനായിട്ട്, ഇഷ്ടഗാനം എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810104842814. 0484242810104. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കേണ്ടത്. സഡൻലി ഉടൻ തന്നെ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗാനം. യെസ്, അപ്പോൾ ഉടനെ തന്നെ വിളിച്ചോളൂ. ഇത് യുവർ ചോയ്സ് ആണ്, ഓൾ യോൺ ആകാശവാണി, കൊച്ചി FM Rainbow 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാനും ഇഷ്ടഗാനം ചോദിക്കാനും ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നത്?
1: ബഷീറാണ്.
0: ബഷീറാണ്. എന്താ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ആളാണോ?
1: ഇല്ല, വീട്ടില് റെസ്റ്റാണ്.
0: ഓക്കെ, റെസ്റ്റാണ്. വീട്ടിൽ ആരുണ്ട് കുട്ടിന്?
1: ആരുമില്ല. ഇപ്പൊ
0: ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് പാട്ട് കേൾക്കാൻ പറ്റിയ നേരാണല്ലേ. ഏതാണ് സ്വസ്ഥമായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്? ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നേ?
1: ബന്ധുവാരും ശത്രുവാരും എന്ന് പാട്ട് കേറാറുണ്ട്.
0: യേശുദാസ് പാടിയ ഒരു പാട്ട്, ബന്ധുക്കൾ ശത്രുക്കൾ എന്ന മൂവിയിലെ പാട്ട്.
1: ഓക്കെ
0: ഓക്കെ. എവിടെ നിന്നാണ്? സ്ഥലം പറഞ്ഞില്ലല്ലോ.
1: പള്ളുരുത്തി, തങ്ങൾ നഗർ.
0: ഓക്കെ, പള്ളുരുത്തിയിലാണ് വീട്. ഓക്കെ, അപ്പൊ നമ്മളിടയ്ക്ക് വിളിക്കാറുള്ള ആളാണോ?
1: ഇല്ല, ആദ്യമായിട്ട് വിളിക്കും.
0: ആദ്യമായിട്ട് വിളിക്കാണ്. അപ്പൊ ഇന്ന് നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ പറ്റിയോ?
1: നമ്പർ നോട്ട് ചെയ്ത് വെച്ചിപ്പോ ഇന്നലെ മുതൽ നോട്ട് ചെയ്തോണ്ടിരിക്കുന്ന.
0: ഇന്ന് ക്ലിയർ ആയി, നമ്മള് വിളിച്ചു, കിട്ടി അല്ലേ? കിട്ടി. ഇനിയിപ്പോ പാട്ടും കൂടി കേട്ട സന്തോഷായി.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ സ്വസ്ഥമായിട്ട് പാട്ടൊക്കെ കേട്ട്.
1: മാഡത്തിന്റെ പേര്? വിഷ്ണുപ്രിയ.
0: എന്റെ പേര് ധന്യ.
1: ആണ്.
0: അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട് കൂട്ടിങ്ങനെ പാട്ട് ഒറ്റയ്ക്ക് കേട്ടിരിക്കുമ്പോ കൂട്ടായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കാതോരം. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ.
0: അപ്പൊ വീണ്ടും വിളിക്കാട്ടെ, ഒരു 3 മാസങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും വിളിച്ച് ഇതുപോലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടിലേക്ക് പോവാം. ഓക്കെ. യെസ്. അപ്പോ വിളിക്കാനുള്ളവർ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. വിളിക്കണ്ട, നമ്പർ മറക്കണ്ട. 0484248101 04 8412 01 കേട്ടോണ്ടിരിക്കുന്നു യുവർ ചോയ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും

0: പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: You are listening to FM Rainbow 107.5.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒരു ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഗുഡ് ആഫ്റ്റർനൂൺ.
2: ആരാണ്?
3: ഞാൻ ചാത്തനാട് സൈറയാണ് വിളിക്കുന്നത്.
2: ചാത്തനാട് അല്ലേ? ഓക്കെ. സൈറ
3: ഓക്കെ,
2: എന്ത് ചെയ്യുന്നു സൈറ?
3: ഞാൻ പഠിക്കുകയാണ്.
2: ഇവിടെ എത്രാം ക്ലാസ്സിലാണ്? ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയോടാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഹാപ്പി അല്ലേ? ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ഹോളിഡേ ആയില്ലേ? ഇന്നലെ കളി കാണാനൊക്കെ ഇരുന്നോ? ഇല്ല, നമ്മൾ കിടന്നുറങ്ങിയല്ലേ. എന്തായാലും ഒരു അവധി കിട്ടി, അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോ എന്നും ക്ലാസ്സിൽ പോകുന്ന സമയം എങ്ങനെയാ? ഒരുപാട് രാവിലെ പോണോ? സ്കൂൾ അടുത്താണോ? പറൂരാണ്. ഓക്കെ, എങ്ങനെയാ പോകുന്നത്? സ്കൂൾ ബസ്സിനാണോ? കെ എസ് ആർ ടി സിക്ക് പോ. അപ്പൊ എട്ടര ആ സമയത്ത് ഇറങ്ങിയാ മതി അല്ലേ. ഓക്കെ, അപ്പൊ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? പുല്ലങ്കുളം. ഓക്കെ, ഏതാണ് ഇഷ്ടപ്പെട്ട ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണ്?
3: അമൃത.
2: അമൃത ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അല്ലേ ക്ലാസ് ടീച്ചർ. ഓക്കെ, അപ്പൊ ഇനി നാളെ ചെല്ലുമ്പോ, ഇന്ന് മൂന്ന് ദിവസം അവധിയായിരുന്നില്ലേ, ശനി ഞായർ തിങ്കൾ, മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവില്ലേ? ഓർത്ത് വെച്ചിട്ടുണ്ടോ വിശേഷങ്ങളൊക്കെ? പഠിപ്പിക്കുമ്പോ ഇരുന്ന് സംസാരിക്കാറുണ്ടോ? ഏ ഇല്ല, ശ്രദ്ധിച്ചിരിക്കും. അമൃത ടീച്ചർ കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? പ്രായം തമ്മിൽ മോഹൻ നൽകുന്നൊരു പാട്ടല്ലേ, അടിപൊളി പാട്ടാണ് കേട്ടോ. ഓക്കെ, ഫേവറേറ്റ്. നമ്മുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ പേരെന്താ? ക്ലോസ് ഫ്രണ്ട് പ്രിയ ആണ്. എത്രാം ക്ലാസ് മുതലുള്ള കൂട്ടുകെട്ടാണ് പ്രിയ ആയിട്ട്? ആറാം ക്ലാസ്സിൽ തന്നെ കണ്ടുമുട്ടിയതാണ്. ഓക്കെ, നമുക്ക് ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നുണ്ട് കേട്ടോ പാട്ട്. നമ്പർ മറക്കണ്ട, നോട്ട് ചെയ്തോളൂ. 0484-24-28-101. 0484-24-28-104. 2-4-2-8-1-0-1. You are listening to Your Choice.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റെയിൻബോ എഫ് എം 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ സമയം ദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമയം 1 മണി കഴിഞ്ഞ 30 മിനിറ്റും 9 സെക്കൻഡും ആയിട്ടുണ്ട്. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനത്തിന് വേണ്ടിയിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്

മറ്റൊരാൾ കൂടി എത്തുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. യെസ്, ആ കോള് ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. സമയം ഒരിക്കൽ കൂടി പറയുന്ന, 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 33 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ട ഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484284810104821 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരുന്നത് ഓമനിയായിരുന്നു, ചെറായിൽ നിന്ന്. ഓമന ആവശ്യപ്പെട്ട ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടരും എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5.

0: മയങ്ങിപ്പോയില്ലേ കേട്ടോ, നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്, അതും യുവർ ചോയ്സിലൂടെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളായിട്ടാണ് വരുന്നത്. ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ, യെസ് ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ബിൻ എന്നാണ്. ഞാൻ പച്ചാളം എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: പച്ചാളം എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലം. പച്ചാളം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു കഥാപാത്രം നമ്മുടെ സിനിമയിലെ, മലയാള സിനിമയിലെ. അതാണ്,
1: അതാണ് പച്ചാളം വാസി.
0: അതെ, പച്ചാളം എന്നത് ഒരു സ്ഥലപ്പേരാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല.
1: ഫേമസ് ആണ്,
0: ഫേമസ് ആണ്. ഓക്കെ,
1: ആ ഫിലിം, അതെ, ഏതായിരുന്നു ആ ഒരു ഫിലിം? പേര് കിട്ടുന്നില്ലല്ലോ.
0: ശ്രീനിവാസന്റെ ഒരു മൂവി ആയിരുന്നു.
1: ശ്രീനിവാസന്റെ ഇതായിരുന്നു അതിനകത്ത്.
0: സരോജ് കുമാർ എന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
1: സരോജ് കുമാർ
0: അതാണോ, ഉദയനാണ് താരം ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ്
1: ഇപ്പൊ കറക്റ്റ്.
0: അതാണ്, അപ്പൊ ഓർമ്മ ഇങ്ങനെ പൊടിതട്ടെടുത്താൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ ബിൻ?
1: ഒരു ഹിന്ദി സോങ് ഞാൻ എന്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്.
0: ഓക്കെ, വൈഫിന്റെ പേരെന്താ?
1: എന്റെ പേര് ടീന.
0: ടീന, അപ്പൊ ടീനക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു,
1: ടീനക്ക് വേണ്ടി മാത്രം
0: മാത്രമായിട്ടാണ്
1: സോങ്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ പണിയാവും, അപ്പൊ അതുകൊണ്ട് അവക്ക് മാത്രം ഇപ്പൊ
0: ഇപ്പൊ വേറെ ആരും കേൾക്കുന്നില്ല.
1: ഇപ്പൊ ആരും
0: കേൾക്കുന്നില്ല, ഇപ്പൊ തൽക്കാലം ടീന മാത്രം കേൾക്കുന്നുള്ളൂ.
1: മാത്രം കേൾക്കുന്നു.
0: മറ്റൊരവസരത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം അല്ലേ?
1: അതെ, അപ്പൊ മറ്റുള്ളവർക്ക് അവർക്ക് ഒരു ചാൻസ് കൊടുക്കണോ?
0: പിന്നെ കൊടുക്കണം. എന്താ ചെയ്യുന്നേ ബിൻ?
1: ഞാൻ സാംസങ്ങില് വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ പോയില്ല, ഇന്നലെ കളിയൊക്കെ കണ്ട്. നമ്മുടെ ടീമായിരുന്നു അർജന്റീന, ഒക്കെയും ചെയ്തു.
0: പോട്ടെ, സാരില്ല. അതെന്താ പറയാ, പരാജയം ഇനിയും ഒരു വിജയത്തിന്റെ തുടക്കമാണെങ്കിലോ?
1: ഇനിയിപ്പോ മെസ്സിനെ കാണാൻ പറ്റൂല.
0: അതാണ്, സാരില്ല. ഒരുപാട് പേരുടെ കരച്ചിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടല്ലേ.
1: മെസ്സി ഇനി അടുത്ത ലോകകപ്പിന് ഉണ്ടാവും.
0: അതാണ്, എത്ര പെട്ടെന്നാണല്ലേ ചില ഒരുപാട് അപരിചിതം എന്ന് വെച്ചാൽ നമുക്കായിട്ട് പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും ഇല്ലാത്തവരായിട്ട് നമ്മൾ ഇത്രമേൽ ആത്മബന്ധം വന്നു പോകുന്നത്. ഇതൊക്കെ ഒരു സ്പോർട്സിന്റെ ഒരു ഒരു പ്രത്യേകതയാണത്. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും നമ്മുടെ മനസ്സ് കീഴടക്കുന്നതിന്റെ ഒരു തെളിവുകളാണ് അതൊക്കെ.
1: ഇന്നത്തെ
0: പിന്നെ മറക്കും, നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്കൊക്കെ മുഴുകും. എന്നാലും എന്റെ മെസ്സി എന്നൊരു തോന്നലാണ് അല്ലെ? സാരല്ല, അതെല്ലാം പോയി മറിയും. പുതിയ പുതിയ വിജയങ്ങൾ ലൈഫിലേക്ക് വരുന്നു. അപ്പൊ ടീനയ്ക്ക് ഒരുപാട് ആശംസകളോടെ നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.
1: ബൈ
0: ബൈ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ ജോർജ്.
0: ഓക്കെ ജോർജ്, എവിടെ നിന്ന് വിളിക്കുന്നു?
1: നീർക്കോട്
0: നിന്ന് വിളിക്കുന്നു. എന്താ ചെയ്യുന്നേ? എന്താണ്? എന്താ വർക്ക് ചെയ്യുന്നേ?
1: ഓക്കെ,
0: അപ്പൊ ആ ഒരു സമയം നോക്കി നമ്മളെ വിളിച്ചതാണല്ലേ. ഓക്കെ, അപ്പൊ ഇനി അപ്പോ ലഞ്ചൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു പാട്ടും കൂടി കേട്ടിട്ട് വേണം ഇനി അടുത്ത വർക്കിലേക്ക് പോവാനായിട്ടല്ലേ. ഓക്കെ, 5 മണി വരെ അല്ലേ വർക്കിംഗ് ടൈം? ആവും. ഓക്കെ, അപ്പൊ ഇനി വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ആ, 2 ബസ് കയറിയിട്ട് വേണം എത്താനായിട്ട്. അപ്പൊ ലഞ്ചൊക്കെ കൊണ്ടുവരും അല്ലേ വീട്ടിൽ നിന്ന്? കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇനി ലഞ്ച് ബ്രേക്കിന് സമയം കളയണ്ട. ഏത് പാട്ടാണ് വേണ്ടത്? അതിലേത് പാട്ടാണ്? ഇളം മഞ്ഞിനാണോ? ആ പാട്ടാണ് വേണ്ടത്. ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ?
1: എന്റെ സുഹൃത്തുക്കൾക്കും പിന്നെ നാട്ടുകാർക്കും. പിന്നെ ഞാൻ എരിവിടുന്നാണ് എരിവിടി. അപ്പൊ ലേബറിലുള്ള എല്ലാ സുഹൃത്തുക്കളും പിന്നെ എന്റെ വീട്ടുകാർക്കും
0: എല്ലാവർക്കും.

0: ഇന്നലെയാണോ 60-ാം പെരുന്നാള്? മിനിഞ്ഞാന്ന്. ഓക്കെ, അപ്പൊ താമസിച്ചു പോയെങ്കിലും പിറന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പൊ ആ ഒരു പിറന്നാള് കാരനും കൂടി കൂടിയിരിക്കട്ടെ ഈ ഒരു പാട്ട്. പാട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും, എല്ലാ നാട്ടുകാർക്കും, നീർക്കോടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു സോങ്.
1: ഓക്കെ,
0: താങ്ക് യു.

0: എനിഷ്ടം എന്നിഷ്ടം എന്ന മൂവിയിലെ ഒരു പാട്ട് കേട്ട് ഇതാ തിരിച്ചു വന്നിരിക്കുമ്പോൾ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കോളർ കൂടി എത്തുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ആരാണ്? ലാസ്റ്റ് കോളർ ആണ് കേട്ടോ. ആരാണ്?
1: വൈഗ.
0: ആ, വൈഗയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു?
1: ചേർത്തല.
0: ചേർത്തല. പഠിക്കുകയാണോ?

0: ആരാണ്?
1: വൈഗ
0: ആ, വൈകിയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു?
1: ചേർത്തല.
0: ചേർത്തല. പഠിക്കുകയാണോ?
1: ആ പഠിക്കുക.
0: ആ, പഠിക്കുകയാണ്. അപ്പം ഇന്ന് ക്ലാസ്സില്ല അല്ലേ? 10ാം ക്ലാസ്സിലാണെന്നല്ലേ പറഞ്ഞത്?
1: അതെ.
0: ഓക്കെ, 10th പഠിക്കുകയാണ്. അപ്പം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വിളിക്കാൻ പറ്റിയല്ലേ നമ്മളെ? ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ആ ഫസ്റ്റ് ആണ്.
0: ആ, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്നിട്ട് ഇന്ന് ഇപ്പം ഏത് സോങ് ആണ് ചോദിക്കുന്നത്?
1: പൂമുത്തോളെ എന്ന് പറയുന്ന പാട്ട്,
0: ആ,
1: ജോസഫ്.
0: ജോസഫ് എന്ന മൂവിയിലെ പാട്ടല്ലേ?
1: ആ
0: ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ?
1: അമ്മയ്ക്ക് വേണ്ടി.
0: ഓക്കെ, അമ്മയുടെ പേരെന്താ?
1: ജിഷ.
0: എന്താ?
1: ജിഷ.
0: നിഷ,
1: ജിഷ.
0: ജിഷ. ഓക്കെ, അപ്പൊ ജിഷയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, ഇതാ വരുന്നുണ്ട് കേട്ടോ, ജോസഫ് എന്ന മൂവിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഓക്കെ.

യെസ്, അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ പാട്ട് കേട്ട് കൂടെ കൂടിയവർക്കും വിളിച്ചവർക്കും, വിളിച്ചിട്ട് കിട്ടാതെ പോയവർക്കും, അല്പം നിരാശയുള്ളവർക്കും ഏവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ഓ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പരാജയവും ഓരോ വിജയത്തിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞ പോലെ ഓരോ വിജയത്തിലേക്കുള്ള കുതിപ്പാകട്ടെ നമ്മുടെ ഓരോ ദിവസവും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: ഇനി കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും.
1: Good afternoon. This is Akashwani and I am Valsa Williams with the midday news. The headlines. Monsoon session of Parliament begins today. Both houses witness multiple adjournments amid opposition uproar. Prime Minister Narendra Modi calls for productive monsoon session of Parliament, says it will lead to welfare of the nation. Supreme Court to hear pleas seeking probe into Ram Temple donations theft case today.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: Rainbow FM presents Triple Treat. Three songs back to back. Enjoy the tracks and stay tuned. 3, 2, 1, let's go. Triple Treat.
2: േ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചു മുത്ത് ഏ മത്തളം കൊട്ടേ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours. You are listening to Rainbow FM Kochi 107.5. 107.5.

0: यही आत्मा है, तत् त्वम् असि।
1: मैं आभारी हूं पिताजी, आपने मुझे ज्ञान हासिल करने में मदद की है, जिससे अनदेखा देखा हुआ हो जाता है, अज्ञात ज्ञात हो जाता है, और यही सब में स्वयं मौजूद है। तत् त्वम् असि।
0: ईश्वर तुम पर अपनी अनन्य कृपा बनाए रखे।
2: अभी आप सुन रहे थे कार्यक्रम वह ब्रह्म तुम ही हो। कार्यक्रम समन्वय प्रोफेसर राजेंद्र पाल, कलाकार बाबला कोचर, प्रवीण शर्मा और प्रीति मिश्रा, ध्वन्यांकन विकास सांगवान, आलेख डॉक्टर जितेंद्र सिंह, मार्गदर्शन अजीत होरो, निर्देशन विमलेश चौधरी तथा निर्माण जगबंधु जाना। यह कार्यक्रम CIET NCERT नई दिल्ली भारत द्वारा प्रस्तुत किया गया। अभी आपने सुना कार्यक्रम वो ब्रह्म तुम ही हो। और श्रोताओं, अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अजीत
3: और उमंग कार्यक्रम की तकनीकी टीम यानी
2: कुसुमलता,
3: जगबंधु,
2: चेतना
3: और मंजू जी के साथ विमलेश को आज्ञा दीजिए।
2: नमस्कार।
4: उमंग, उमंग, उमंग, उमंग, उमंग।
5: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.
6: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സ്ആപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
7: സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 35 സെക്കൻഡും. ഇനി കേൾക്കാം വിവിധ ഭാരതി റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
8: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ എഫ് എം കൊച്ചി. മ്യൂസിക്കലി യോഴ്സ്.
9: ആകാശവാണി എഫ് എം റെയിൻബോ
10: ധഡ്കൻ സഖി സഹേലി കാര്യക്രമം ബസ് കുച്ചി പലോ മേ.

0: FM Rainbow 107.5 MHz, musically yours. News Rainbow.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, കൃഷി, ആരോഗ്യം, AI തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ രാജ്യങ്ങൾ തമ്മിൽ ധാരണ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഈച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി

0: അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയർ വിഭാഗത്തിൽ എറണാകുളത്തിനും ഓവറോൾ കിരീടം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സമയകൃത്യം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റും ദാ 9-ാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: On the go, drive time, music.
0: On the go, drive time, music in the driving seat. ഞങ്ങളുണ്ട്.
1: ഞങ്ങൾ ആരൊക്കെയാണ്?
0: ഞാൻ ആർജെ ശരത്.
1: ഞാൻ ആർജെ സാന്ദ്ര.
0: യാ, അപ്പോ സാന്ദ്ര ബേബി, ഞാനും കൂടെ വണ്ടി ഓടിച്ച് അങ്ങ് പോവാണ്. കൂടെ ഉണ്ടത് പാസഞ്ചേഴ്സ് നിങ്ങളാണ്, ഞങ്ങൾ പ്രതീക്ഷ.
1: അതെ, യെസ്, കൂടെ വരിക.
0: അതെ അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കം ഒഴിച്ചിട്ട് ഒരുവിധം ഉറക്കച്ചടവോടുകൂടി ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. റെസ്റ്റ് എടുത്തവരുണ്ട്, എടുക്കാത്തവരുണ്ട്.
1: അതെ,
0: ഇന്നലത്തെ സങ്കടമുള്ളവരുണ്ട്, സന്തോഷമുള്ളവരുണ്ട്,
1: കരഞ്ഞു കഴിഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാവും ഇപ്പോഴും.
0: ഓർമ്മിപ്പിക്കലടാ. നമ്മുടെ ഇന്നത്തെ എന്തിന്റെ പേരിൽ വിളിക്കണം എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. ഈ ലോകകപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ആർജെ വിനു എന്ന് പറഞ്ഞ പോലെ, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം.
1: അതെ,
0: എന്ത് ചെയ്യും അല്ലയ്യാ. എന്തായാലും എന്തൊക്കെയാണ് ലോകകപ്പിന്റെ ഒരു ഫൈനൽ എങ്ങനെയാണ് നമ്മളെ ബാധിച്ചത്? സാന്ദ്രയ്ക്ക് ഉണ്ടായ നഷ്ടമോ നേട്ടമോ ഗുണം എന്തെങ്കിലും ഉണ്ടോ?
1: എനിക്ക് എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ സ്പെയിൻ ആയിരുന്നു, എനിക്ക് നേട്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. ബെറ്റ് വെച്ചിരുന്നു ഞങ്ങളെ ഓഫീസിലെ എല്ലാവരും കൂടി കൂടിയിട്ട്, ബെറ്റ് വെച്ചിരുന്നു. സ്പെയിൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരാമെന്ന്.
0: നിനക്ക് ഐസ്ക്രീം കിട്ടി,
1: ഇന്ന് കിട്ടി, കഴിച്ചിട്ടാ വരുന്നേ.
0: ആണല്ലേ,
1: എന്താണ് ശരത്തേട്ടന്റെ ഒരു ഒരു ഫൈക്ലബ് ഉണ്ട്.
0: നിനക്കൊരു എന്താ ഒരു ഐസ്ക്രീം അല്ലേ, കൂടി വന്ന 50 രൂപ തീരും.
1: അതെ,
0: 100 രൂപ. എനിക്കൊരു ഫുൾ മന്തി 1,001 രൂപ. പോയി സാറല്ല. അപ്പൊ എന്തായാലും ആ സങ്കടമൊക്കെ തീർക്കാൻ വേണ്ടിട്ട് നമ്മള് പറഞ്ഞ പറയുമ്പോ ഈ സന്തോഷം കൂടെ കൂടും, സങ്കടം കുറയുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് ചോദിക്കാം, ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഗെയിം വേണമെന്നില്ല, എന്ത് പരിപാടിയും ചില ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ തന്നെ ബെറ്റുണ്ടോ ബെറ്റുണ്ടോ
1: ബെറ്റുണ്ടോ,
0: കൈ നീട്ടി ബെറ്റുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബെറ്റ് വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ തമാശയ്ക്കോ ആവാം കാര്യമായിട്ടാകാം വാതുവെപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, അതായത് ബെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പൈസ പോയോ പൈസ കിട്ടിയോ രസകരമായ അനുഭവങ്ങളൊക്കെ, വീടും കുടുംബവും പണയം വെച്ച് യുദ്ധത്തിലേക്ക് പോയ അവസ്ഥയൊന്നും പറഞ്ഞേക്കരുത്. നമുക്ക്
1: ബെറ്റിന്റെ അനുഭവങ്ങൾ
0: എങ്ങനെ പറയും?
1: നമ്മള് വിളിച്ച് പറയാം,
0: നമ്പർ പറയാം.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-8-4-2-8-1-0-1.
0: ഇംഗ്ലീഷിൽ പറയട്ടെ, 04-8-4-2-4-2-8-1-0-1. 04-8-4-2-4-2-8-1-0-1. ശ്രദ്ധിക്കുക, ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പുതിയ പുതിയ ലിസ്റ്റേഴ്സിന് നമ്മൾ അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ഥിരം വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ക്ഷമയോടെ കാത്തിരുന്നിട്ട് ഈ വാതുവെപ്പിന്റെ കഥകൾ കേൾക്കണേ. നിങ്ങളുടെ അറിയാവുന്ന കൂട്ടുകാരുടെ ഒക്കെ ഒന്ന് വിളിക്കാൻ പറയൂ. നിലയ്ക്കാത്ത പാട്ടും
1: തിരിയാത്ത കൂട്ടും.

0: ഏതായാലും വാതുവെപ്പിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. സാന്ദ്ര വിളിക്കട്ടെ. ഹലോ.
1: ഹലോ
0: മിഥുൻ, എറണാകുളത്ത് നിന്നല്ലേ?
1: അല്ലല്ല, കൊടുങ്ങല്ലൂർ.
0: സോറി, കൊടുങ്ങല്ലൂർ. എന്താണ് കൊടുങ്ങല്ലൂർക്കാരെ വിശേഷം?
1: നല്ല വിശേഷം.
2: സുഖമായിട്ടിരിക്കുന്നു?
1: ആ, സുഖമായിട്ടിരിക്കുന്നു.
0: ഇന്നലെ ഉറക്കം ഒഴിച്ചായിരുന്നു?
1: ആ, ഇന്നലെ കളി കണ്ടു.
2: ഏതായിരുന്നു ടീം?
1: അർജന്റീന.
0: അയ്യോ, ദുഃഖിതർ.
2: അതെ,
0: പോട്ടെ, സാരമില്ല. ഇനി നമ്മളേക്ക് ജയിക്കാൻ നോക്കാന്നുള്ളതൊന്നുമല്ലോ, നമ്മളേറ്റവും ഭംഗിയായിട്ട് കളിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഇത്രയും ദിവസം, ഇന്നലെ മര്യാദ കളിക്കാൻ പറ്റില്ലെങ്കിലും 9 ദിവസം നമ്മൾ കളിച്ചിട്ടുണ്ട് അല്ലേ?
1: 48 ടീമില്,
0: അതൊക്കെ നിസ്സാര കാര്യമാണ്. പറയുന്നവർക്ക് എന്തും പറയും, എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് നമ്മളെ ആക്രമിച്ചു. നമ്മൾ ഒറ്റയ്ക്കായിരുന്നു അപ്പോഴും. ഇപ്പോഴും സാരമില്ല,
2: സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി.
0: അതെ, അത്ര ഉള്ളു. എന്തായാലും സൂപ്പർ കളിയായിരുന്നു പറയാണ്ടോ, സ്പെയിന്റെ സൂപ്പർ ആയിരുന്നു അല്ലേ? അപ്പൊ ബ്രോ, എപ്പോഴെങ്കിലും ആരോടെങ്കിലും വാദ വെച്ചിട്ടുണ്ടോ, ബെറ്റ് വെച്ചിട്ടുണ്ടോ? അതില് മറക്കാനാവാത്ത ഒരു ബെറ്റ് അനുഭവം പറയാമോ?
1: മറക്കാനാവാത്ത ഇന്നലെ തന്നെ ഉണ്ടല്ലോ.
2: പോരട്ടെ, കഥ പോരട്ടെ.
1: ഇന്നലത്തെ മന്തി മേടിച്ചോടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്.
0: നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ തിരക്കിലാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: എന്തായാലും
1: ലാസ്റ്റ് മീറ്റ് തന്നെയായിരുന്നു.
0: ആഹാ, അടിപൊളി. നിങ്ങളുടെ ആവശ്യം ഇഷ്ടം പോലെ മന്തിയൊക്കെയുള്ള സ്ഥലമാണല്ലോ കൊടുങ്ങല്ലൂർ അല്ലേ?
1: മന്തിക്കാടിണ്ട്.
0: സാരമില്ല, കൂടുതൽ നമ്മളായിട്ട് ആരെയും വിഷമിപ്പിക്കണ്ട. കുറ്റവും പറയണ്ട, നല്ലതും പറയണ്ട. കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ അല്ലേ? അടിപൊളി. അതെ, അപ്പൊ സൂപ്പർ ആയിട്ട് മന്തിയൊക്കെ മേടിച്ചത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തകർക്ക് കേട്ടോ. ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട്
0: ആരൊക്കെയാണ് കൂടെ? ഒരു പേരെല്ലാം പറയൂ.
1: ചേട്ടന്റെ
0: പേരെന്താ? എന്താണ്?
1: മിദാസ്.
0: മിദാസ്, വാവ്, നമുക്കൊരു മാറി മിഥുൻ എന്ന് കേട്ടു. മിദാസ്, നൈസ് നെയിം ബ്രോ. വെറൈറ്റി.
1: പുതിയ പാട്ട്
0: ഏതെങ്കിലും ചേട്ടൻ എന്തോ വിഷമമുണ്ടല്ലോ. മനസ്സിലായി, മനസ്സിലാണ്. അർക്കില്ല പാട്ട് ചോദിക്കുമ്പോ തന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞാ വരും എന്നൊക്കെ പറഞ്ഞാൽ അർക്കലല്ലേ? അതുകൊണ്ട് ലക്ഷദ്വീപിലായിരുന്നോ? അടിപൊളി. അപ്പൊ ഏതാണ് വേണ്ടത്? ആവുരുത്തി വേണോ, തണുത്ത അത് വേണോ, സാഹിബ് വേണോ, വാനം ചായ വേണോ, ഏത് വേണം? അപ്പൊ അടിപൊളി ആവട്ടെ. ചേട്ടന് മനുവിനും കൂടെ ഹാപ്പി ആയിട്ട് പാട്ട് ആസ്വദിച്ചോളൂ. ദാവന നിങ്ങളുടെ പാട്ട്. ഓക്കെ ബ്രോ, മന്തി മറക്കണ്ട കേട്ടോ. ശരി, ഓക്കെ മുത്തെ, ബൈ ബൈ. അടിപൊളി. ഇപ്പൊ എന്തായാലും മന്തിയാണ് സാറേ താരം. അപ്പൊ ഇനിയും വിളിക്കാ, വിളിക്കുന്നവര് തീർച്ചയായിട്ടും ഒരു ബെറ്റ് വെച്ച കഥ, എന്ത്, എപ്പോൾ, എങ്ങനെ, എന്തിനു വേണ്ടി വെച്ചു,
2: തോറ്റോ ജയിച്ചോ,
0: അത് കുഴപ്പമില്ല. പോയാലും വന്നാലും ബെറ്റ് ബെറ്റായിരുന്നല്ലോ.
2: ആ 1001-ന്റെ ഹൃദയവേദന നല്ലോണം ഉണ്ടല്ലേ.
0: അപ്പൊ നമുക്ക്

0: ഒന്നുകൂടെ നമ്പർ പറഞ്ഞു കൊടുക്കാം.
1: അതെ, നമ്പർ ഇതാണ് 04-8424-2801.
0: 04-8424-2801. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.
0: സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5.

0: നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്.
1: ശരിക്കും നമ്മൾ അവിടെ പോയ പോലെയല്ലേ, ലക്ഷദ്വീപിൽ പോയ പോലെ.
0: കൊള്ളാം, നല്ല പാട്ടായിരുന്നു.
1: ഇനി പാടിയ ഞങ്ങളുടെ സാന്ദ്ര ബേബി നല്ല പാട്ടുകാരിയാണ്.
0: അതെ അതെ.
1: അപ്പൊ ഗൈസ്, നമുക്കപ്പോ സാന്ദ്ര മാത്രമല്ല, ശരത് മാത്രമല്ല, വേറൊരാളുടെ ആരാണ്?
0: ആരാണത്? ഹലോ, ഹലോ, നമസ്കാരം. ആരായത്?
1: പൈലിച്ചേട്ടൻ. പൈലിച്ചേട്ടൻ, എന്താ പരിപാടി? അയ്യോളാ, എന്നിട്ട് ആരാണ് കാര്യങ്ങളൊക്കെ നോക്കണേ? അപ്പൊ ഭാര്യയുണ്ട്. ഓക്കെ, അപ്പൊ പൈലിച്ചേട്ടാ, എന്താണ്, ആരോടാണ് ബെറ്റ് വെച്ചത്? ആ, എന്നാലും പ്രവചിച്ചു.
2: ഓഹോ, രാമ്പോയിൽ വിളിച്ചപ്പോഴും രാമ്പോന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവര് രണ്ടെണ്ണം എടുക്കുമെന്നാണ് ഞാൻ
0: പറഞ്ഞിരുന്നത്.
2: ഓഫ്സൈഡായി പോയല്ല.
1: അടിപൊളി. അപ്പൊ എന്തായാലും പൈലിച്ചേട്ടന്റെ പ്രവചനം ഫലിച്ചിരിക്കുന്നു അല്ലേ?
2: എനിക്ക് എനിക്കൊരു പാട്ട് കേൾക്കണം.
1: ഏതാണ് പൈലിച്ചേട്ട, പറ.
2: പ്രേമത്തിന്റെ പടത്തിലാണ്.
1: പ്രേമത്തിലെ അല്ലേ?
2: കുടുംബപൂവിനും മലയാളി പെണ്ണിനും.
1: കുറച്ചും കൂടി പുതിയ പാട്ട് കഴിക്കും. ഇത് ഭയങ്കര പഴയ പാട്ടല്ലേ? കുറച്ചും കൂടെ വൈകുന്നേരത്തിനൊരു പുതിയ പാട്ടുകളാണ് പൊതുവെ പ്രോഗ്രാമിൽ ചോദിക്കുക എല്ലാവരും. ഒന്നൊരു കുറച്ചും കൂടി പുതിയ ചോദിക്കോ. സാരമില്ല, ഏതാ പാട്ട് ഞാൻ പറഞ്ഞേതാ? വസന്ത പടിയ
0: പാട്ടുണ്ട്.
1: യെസ്. അപ്പൊ നസീർ സാറും ശ്രീലാമയും കൂടി തകർത്ത് അഭിനയിച്ച ജ്വാല മൂവിയിലെ പാട്ടാ ചോദിക്കുന്നത് അല്ലേ?
0: തരാലോ,
1: തരാം. അപ്പൊ എന്തായാലും പൊതുവെ കുറച്ച് പുതിയ പാട്ടുകൾ ചോദിക്കണം എന്നാണ് ഈ ഷോയുടെ ഒരു ഇതെങ്കിലും പൈലിച്ചേട്ടൻ അങ്ങനെ അങ്ങ് സന്തോഷത്തോടെ ഒന്ന് ആസ്വദിക്കാനുള്ള പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ,
0: ഓക്കെ
1: പൈലിച്ചേട്ടൻ, വിളിക്കണേ. ബൈ. ശരി ശരി. പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ബെറ്റ് വെച്ചത് ഫുട്ബോളിൽ മാത്രമൊന്നുമല്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ലൈഫിൽ ഏത് സിറ്റുവേഷനിലും ഏത് കാര്യത്തിലും ബെറ്റ് വെച്ച മനുഷ്യന്മാർക്ക് വിളിക്കാം. നിങ്ങളുടെ വാതുവെപ്പ് കഥകൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
0: പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-242-8101.
1: അപ്പോൾ വീണ്ടും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു മാസം മുൻപ് വിളിച്ചവർ ആണ് വിളിക്കേണ്ടത്. അതായത് ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കാനായിട്ട്. പുതിയ പുതിയ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ വിളിക്കുക. എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ ആരോടെങ്കിലൊക്കെ ബെറ്റ് വെച്ചിട്ട് ജയിച്ചതോ തോറ്റതോ വിശേഷങ്ങൾ പറയാം, പങ്കുവെക്കാം. ഇവിടെ മാത്രമുള്ളൂ
0: നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും. സ്റ്റേഷൻ ഓഫ് ദി നേഷൻ, റെയിൻബോ.

0: നമസ്കാരം പ്രിയരെ, നമുക്ക് എന്തായാലും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഈ കോളിന് ശേഷം ഓളപ്പെരുക്കും കാത്തിരിക്കുന്നുണ്ട് നമ്മൾ.
1: അതെ, ലോകകപ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്
0: അതിനു മുമ്പ് നമുക്ക് സംസാരിക്കണ്ടേ?
1: അതെ, വേണം.
0: ഹലോ
1: ഹലോ,
0: ശിവചേട്ടൻ.
2: ഓ പറയൂ,
0: എന്തൊക്കെയുണ്ട് കൊടുങ്ങല്ലൂർ വിശേഷം? എവിടെ പ്രോപ്പർ കൊടുങ്ങല്ലൂരാണോ വീട്? കറക്റ്റ് എവിടെ? കാരക്കാര. അറിയാം അറിയാം അറിയാം. ഓക്കെ, എന്നിട്ട് എന്താ പരിപാടി ചേട്ടൻ ചെയ്യുന്നേ? ആഹാ, ഊബർ ആണോ അല്ലെങ്കിൽ ടാക്സി ആണോ? ആഹാ, അപ്പോ ആരോടാണ്, എപ്പോഴാണ് ബെറ്റ് വെച്ചത്? പറഞ്ഞോ, ക്ലിയർ ആയില്ല.
2: കുഞ്ഞിക്കൂന സിനിമയില്ലേ, കയ്യും കാലൊക്കെ
0: എന്നിട്ട് നടന്നോ? എന്താ എന്ത് കിട്ടിയെന്ന്? ഇറച്ചി മുറോടെ. അയ്യവ, കൊറച്ച് കഷ്ടപ്പെട്ടാലോ എന്താ അല്ലേ?
1: ഇറച്ചി മുറോട്ടെ
0: കിട്ടിയല്ലോ. എന്തായാലും ഓർമ്മ വന്നല്ലോ, ഇപ്പോ ഞാൻ ബെറ്റ് വെച്ച വിശേഷം പറഞ്ഞപ്പോ അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നല്ലോ, സന്തോഷം. ആ ബെറ്റ് വെച്ച ഫ്രണ്ട്സിന്റെ പേര് ഓർമ്മയുണ്ടോ? മറന്നുപോയി. നമുക്കിപ്പോ ഇവിടെ ഒളപ്പെരുക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിക്കുന്നിലെ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ
1: ഓക്കെ
0: ബ്രോ, ബൈ. യെസ്, അപ്പോ സാന്ദ്ര ബെറ്റ്സ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒളപ്പെരുക്കം കഴിഞ്ഞിട്ട് ചേട്ടൻ പാട്ട് വെച്ചു കൊടുക്കാം. സോ ഡിയർ ലിസ്ണേഴ്സ്, ഫുട്ബോളിന്റെ ഇന്ദ്രജാല സമയങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാൽപന്ത് കളിയുടെ എല്ലാ ഇന്ദ്രജാലങ്ങളും ഇത്ര ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലൊരു മായക്കാഴ്ചയായിരുന്നു. എത്ര ഭ്രമിപ്പിക്കുന്ന ഒരു കാഴ്ച, വീണ്ടും വീണ്ടും വീണ്ടും ഓർമ്മകളിലേക്ക് ഇങ്ങനെ പെരുമ്പറ കൊട്ടുന്ന രീതിയിൽ ഒരുപാട് ഒരുപാടുണ്ട് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. അതെല്ലാം നമുക്ക് കേൾക്കാം ഓളപ്പെരുക്കത്തിലൂടെ. ഇതാ ഒരുക്കുന്ന റെയിൻബോ നിങ്ങൾക്ക് വേണ്ടി, ഫുട്ബോൾ വിശേഷങ്ങളുമായി ലോകകപ്പ് വിശേഷങ്ങളുമായി ഓളപ്പെരുക്കം.

0: കാലം കാത്തുവച്ച നിയോഗം ഇതാ പുതിയ ചാമ്പ്യനെ കണ്ടെത്തിയിരിക്കുന്നു.
1: വ്യക്തമായ ഗെയിം പ്ലാനോടെ അത് അതേ ഗൌരവത്തിൽ കളിക്കളത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു ടീം. പൊസിഷൻ ഗെയിമിന്റെ സൌന്ദര്യമായ ടിക്കി ടാക്ക വീണ്ടും കളത്തിൽ നിറഞ്ഞടിയപ്പോൾ പലതവണ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അർജന്റീനയ്ക്ക് ഇക്കുറി അത്തരമൊരു ഉയർപ്പ് സാധ്യമായില്ല. അത്രയേറെ മനോഹരമായി അവരെ തളച്ച് ലോക ജേതാവായി സ്പെയിൻ. 2010 ഇനീസ്റ്റയും ഡേവിഡ് വിയയും ഫാബ്രിഗാസും കാഴ്ചവെച്ച സുന്ദര ഫുട്ബോളിനെ ഓർമ്മിപ്പിക്കുന്നതായി ലാമിനി യമാലും റോഡ്രിയും ഒയേഴ്സ് സബാലും ചേർന്ന യുവ ടീമിന്റെ പ്രകടനം. ലോകകപ്പിൽ ആദ്യം തന്നെ പ്രതീക്ഷ ഉണർത്തിയ ടീമായിരുന്നു സ്പെയിൻ. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ഇതാ ലോകത്തിന്റെ നെറുകയിൽ കപ്പുയർത്തിയിരിക്കുകയാണ് സ്പെയിൻ എന്ന അന്തിമ വിജയി. ഇന്ന് ലോക ഫുട്ബോളിലെ എക്കാലത്തെയും വലിയ ജീനിയസ് നയിച്ച ടീമിനെ തറപ്പറ്റിച്ച് സ്പെയിനിന്റെ ചരിത്ര വിജയത്തിലെ കളിയെ വിലയിരുത്തുന്നു സ്പോർട്സ് കമന്റേറ്റർ ശ്രീ ഹാരിസ് നെന്മേനി.

ഞാൻ ബഹിരാകാശത്തു നിന്നും നോക്കിയപ്പോൾ ഭൂമിയിലെ അതിരുകളെല്ലാം മാഞ്ഞുപോയിരിക്കുന്നതായും ലോകം ഒരൊറ്റ വലിയ ഗ്രാമമായി മാറിയിരിക്കുന്നതായും തോന്നി. ഇങ്ങനെ പറഞ്ഞത് സുപ്രസിദ്ധ ബഹിരാകാശ ശാസ്ത്രകാരിയായ സാക്ഷാൽ സുനിത വില്യംസ് ആണ്. അതെ, അങ്ങുമിങ്ങും ചലിച്ച, വായുവിൽ ഊയലാടിയ, പുൽത്തകിടിക്ക് തീപിടിപ്പിച്ച ഒരു പന്ത് ലോകത്തിന്റെ ആകെ അതിരുകൾ മായ്ച്ചു കളഞ്ഞ നാമൊക്കെയും ഒരു വലിയ കുലത്തിന്റെ, മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ച ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ 2026 എഡിഷന് കൊടിയിറങ്ങി. 48 ടീമുകൾ ഒപ്പത്തിനൊപ്പം പൊരുതി ലോക ഫുട്ബോളിന്റെ അരങ്ങിൽ അവസാന ഒരു വിജയമുണ്ടാവുക, അതുമാത്രമേ സുസാധ്യമായുള്ളൂ. ഇത്തവണ അത് സ്പെയിനാണ്. അതെ, സ്പെയിൻ 2026 ലോക ചാമ്പ്യന്മാർ. ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ രണ്ടാം കിരീടം. ടൂർണമെന്റിൽ ഒരേയൊരു വട്ടം മാത്രം ഗോൾ വഴങ്ങി കളികളുടെ സമസ്ത മേഖലകളിലും സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ സ്പെയിനിന്റെ കിരീട നേട്ടത്തെ കാവ്യനീതിപരം എന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും വിശേഷിപ്പിക്കാനാവില്ല. സാധാരണ സമയവും പിന്നിട്ട് അധിക സമയത്തിലേക്ക് കടന്ന മത്സരത്തിൽ 105 മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് സ്പെയിനിന്റെ വിജയ ഗോൾ നേടിയത്. ടൂർണമെന്റിൽ ഉടനീളം തകർപ്പൻ കളി പുറത്തെടുത്ത് മൈതാന മധ്യത്തിൽ നിന്ന് തന്റെ ടീമിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ച ക്യാപ്റ്റൻ റോഡ്രി മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടിയപ്പോൾ അത് സ്പാനിഷ് ജയത്തിലെ ഇരട്ടി മധുരമായി. ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബപ്പെ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള സുവർണപാതകം നേടിയപ്പോൾ ഒരു ഗോൾ മാത്രം വഴങ്ങിയ സ്പാനിഷ് കീപ്പർ ഉനൈ സൈമനാണ് ഗോൾഡൻ ഗ്ലോവ് നേടിയത്. സ്പാനിഷ് പ്രതിരോധത്തിൽ ഉറച്ച കോട്ട കെട്ടിയ 19-കാരൻ പോക്കു ബാർസിയാണ് മികച്ച യുവതാരം. ഫൈനൽ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് വിശദമായി പോകണം. അതിനു മുൻപ് അരങ്ങേറിയ കളിപ്രേമികളെ ഗോൾ വിരുന്നൂട്ടിയ മൂന്നാം സ്ഥാന മത്സരത്തിലേക്കും പോയി വരാം. ഇംഗ്ലണ്ട് ഫ്രാൻസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈലൈറ്റ് മാത്രമാണോ എന്ന് തോന്നിപ്പിക്കും വിധം സംഭവബഹുലമായ ഒരു പോരാട്ടം അതായിരുന്നു ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ലോകകപ്പിന്റെ വെങ്കല മെഡലിനായി അരങ്ങേറിയത്. 2 ഡസനോളം ഗോൾ ശ്രമങ്ങൾ, 10 ഗോളുകൾ, അടി തിരിച്ചടി, ആദ്യാന്തം ആവേശം നിറഞ്ഞു നിന്ന കളി. റിസർവ് ബെഞ്ചിലെ താരങ്ങൾക്ക് സാധ്യമായത്രയും അവസരം നൽകിയാണ് രണ്ടു ടീമുകളും മൂന്നാം സ്ഥാന പോരിനിറങ്ങിയത്. വിശേഷിച്ചും ഇംഗ്ലണ്ട്. അവരുടെ ടീമിൽ നായകൻ ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമും ജോർദൻ പിക്ഫോർഡും ഉണ്ടായിരുന്നില്ല. സ്റ്റോൺസും ആൻഡേഴ്സണും ഒറേലിയും ഉണ്ടായിരുന്നില്ല. ഗോളിൽ ഹെൻഡേഴ്സൺ, മധ്യനിരയിൽ എസ്എ, മുന്നേറ്റത്തിൽ ഐവാൻ ടോണിയും തുടക്ക ഇലവനിൽ ഇടം പിടിച്ചു. ഫ്രഞ്ച് നിരയിൽ എംബപ്പയും ഒലീസയും റാബിയേട്ടും മൈഗനുമെല്ലാം കളത്തിലിറങ്ങിയപ്പോൾ ഡംബലയും ഉപമക്കാനയുമെല്ലാം പകരക്കാരുടെ ബെഞ്ചിലായിരുന്നു. ചെർക്കിയും ഗുസ്റ്റോയുമെല്ലാം ആദ്യ 11 സ്ഥാനം പിടിച്ചു. കെയ്നു പകരം ഇംഗ്ലീഷുകാരെ നയിച്ച ഡെക്ലൻ റൈസ് മൂന്നാം മിനിറ്റിൽ തന്നെ ആദ്യ വെടിപൊട്ടിച്ചപ്പോൾ അത് വരാൻ പോകുന്ന ഗോൾമഴയുടെ തുടക്കം മാത്രമായിരുന്നു. മൈതാന മധ്യത്തു നിന്നും എതിരാളികളുടെ പാസ് പിടിച്ചെടുത്ത് കുതിച്ച റൈസിന്റെ തകർപ്പനടി മൈഗനെ നിസ്സഹായനാക്കി വലയിൽ. ഇംഗ്ലണ്ട് 1-0. 7 മിനിറ്റിൽ സാക്കയുടെ ക്രോസിൽ റാഷ്ഫോർഡിന്റെ ശ്രമം വിഫലമായതിന് പിന്നാലെ ഫ്രാൻസിന്റെ മുന്നേറ്റവും കണ്ടു. റയാൻ ചെർക്കിയുടെ ശ്രമം ഹെൻഡേഴ്സൺ തടഞ്ഞു. തൊട്ടടുത്ത നിമിഷം സാക്ക പന്ത് വലയിൽ കയറ്റിയെങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. 18-ാം മിനിറ്റിൽ ബുക്കായോ സാക്കയുടെ മറ്റൊരു കുതിപ്പ് തടയാൻ ഫ്രഞ്ചുകാർക്ക് കോർണർ വഴങ്ങേണ്ടി വന്നു. അതല്പം വില കൂടിയ കോർണറുമായി പരിണമിച്ചു. ഡെക്ലൻ റൈസ് ഇടതുവിങ്ങിൽ നിന്നുമെടുത്ത കോർണർ കിക്കിൽ കോൺസെയുടെ കൃത്യതയോടെയുള്ള ഹെഡർ. ഗോൾ 2-0 ഇംഗ്ലീഷുകാർ മുമ്പിൽ.

വേഗവും ആവേശവുമുള്ള കളി തുടരുന്നതിനിടെ 34 മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിന്റെയും 35 മിനിറ്റിൽ കിലിയൻ എംബപ്പേയുടെയും ശ്രമങ്ങൾ ഗോളിൽ കലാശിച്ചില്ല. എന്നാൽ 2 മിനിറ്റിനകം ഒരു കൌണ്ടർ അറ്റാക്കിൽ ഇംഗ്ലണ്ട് തങ്ങളുടെ ലീഡ് 3 ഉയർത്തി. സാക്ക നൽകിയ പന്തുമായി കുതിച്ച റാഷ്ഫോർഡ് ഗോളിയുമായി മുഖാമുഖം വന്നുവെങ്കിലും മൈഗൻ പന്ത് തടഞ്ഞിട്ട് രക്ഷിച്ചു. പക്ഷെ ബോക്സിൽ പന്ത് ലഭിച്ച സാക്കയും റാഷ്ഫോർഡും പോസ്റ്റിലേക്ക് തുടരെ അടികൾ തൊടുത്തുവെങ്കിലും പന്ത് വലയിലെത്താതെ ഫ്രഞ്ചുകാർ തടഞ്ഞു നീക്കി. പക്ഷെ ഒടുവിൽ റാഷ്ഫോർഡ് സാക്കയ്ക്ക് തന്നെ പന്ത് നൽകുകയും മിന്നലടിയിലൂടെ ഗോളിയൊഴിഞ്ഞ പോസ്റ്റിലേക്ക് സാക്ക പന്തെത്തിക്കുകയും ചെയ്തു. 3-0 ഇംഗ്ലണ്ട് മുമ്പിൽ. അവിടെ കൊണ്ട് നിർത്താൻ ഭാവമില്ലാത്ത ത്രീ ലയൺസ് കളി ഇടവേളയ്ക്ക് പിരിയും മുമ്പേ ഒരു വെടി കൂടി പൊട്ടിച്ചു. വീണ്ടും ബുക്കായോ സാക്ക, ഇത്തവണ എബ്ര ജിഎസ്എയുടെ തകർപ്പൻ പാസ്. സ്കോർ ഇംഗ്ലണ്ട് 4-0. അമ്പരപ്പിക്കുന്ന സ്കോർ ലൈനിൽ അവസാനിച്ച ആദ്യ പകുതി തീർന്നതോടെ രണ്ടാം പകുതി വെറും ഔപചാരികമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ 4 പകരക്കാരെ കളത്തിലേക്കിയ ഫ്രഞ്ചുകാർക്ക് വ്യത്യസ്തമായ ആശയമുണ്ടായിരുന്നു. ബാർക്കോള, ഡെംബലെ, ഉപമക്കാനോ, ലൂക്കാഡീനെ, ഈ 4 പകരക്കാരെ പോരിനിറക്കിയ ഫ്രഞ്ചുകാർ 48 മിനിറ്റിൽ ഒരു ഗോൾ മടക്കി. ഒലീസയുടെ പാസിൽ കിലിയൻ എംബപ്പയുടെ ഗോൾ 4-1. 54 മിനിറ്റിൽ എംബപ്പ വീണ്ടും കളന്നിറഞ്ഞു. ഇത്തവണ സുന്ദരമായ അസിസ്റ്റ്, ബാർക്കോളയുടെ ഫിനിഷ്, ഗോൾ. ഫ്രാൻസ് 2, ഇംഗ്ലണ്ട് 4. പരിങ്ങിപ്പോയ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് തുടരെ മുന്നേറിയ ഫ്രാൻസ് ഏതു നിമിഷവും വീണ്ടും സ്കോർ ചെയ്യുമെന്ന് തോന്നലുണ്ടായി. 65 മിനിറ്റിൽ അവർ സ്കോർ ചെയ്യുകയും ചെയ്തു. ഒലീസയുടെ മറ്റൊരു പാസിൽ എംബപ്പയുടെ ഗോൾ. സ്കോർ ഫ്രാൻസ് 3-4. എംബപ്പയുടെ ഈ രണ്ടാം ഗോൾ ലോക റെക്കോർഡ് തിരുത്തിയ ഗോൾ കൂടിയായി മാറി. ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡ് ഇപ്പോൾ 22 ഗോളുമായി എംബപ്പയുടെ പേരിലായി. ലയണൽ മെസ്സിയെയാണ് എംബപ്പെ മറികടന്നത്. മുന്നിട്ട് നിന്ന ശേഷം വീണ്ടും ഒരു തോൽവി എന്നത് ഇംഗ്ലണ്ടിന് അചിന്ത്യമായിരുന്നു. അപകടം മണത്ത ഇംഗ്ലീഷുകാർ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കളത്തിലിറക്കി. 85 മിനിറ്റിൽ ഇംഗ്ലണ്ടിന് പെനാൾട്ടി കിക്ക് ലഭിച്ചു. തകർപ്പൻ കളി തുടരുന്ന വിങ്ങർ സ്പെൻസിന്റെ കുതിപ്പ് തടയാൻ ഗുസ്റ്റോ പരിക്കനടവ് പുറത്തെടുത്തപ്പോൾ റഫറി പെനാൾട്ടി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്ത സാക്കയ്ക്ക് പിഴച്ചില്ല. ഇടങ്കാലൻ ഗ്രൌണ്ടർ വലയിൽ. ഇംഗ്ലണ്ടിന് 5-3 ലീഡ്. സാക്കയുടെ ഹാട്രിക്കും പൂർണ്ണം. ജെഫ് ഹോസ്റ്റിനും ഗാരി ലിനേക്കറിനും ഹാരി കെയ്നുമെല്ലാം ശേഷം ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന 4 ഇംഗ്ലീഷ് താരമായി ഇതോടെ ബുക്കായി സാക്ക. പക്ഷെ കളിയിലെ ഗോൾ വരവ് അവിടെയും തീർന്നില്ല. പൊരുതിപ്പിടിച്ച ഫ്രഞ്ചുകാർ പരിക്ക് സമയത്ത് ഒരു ഗോൾ കൂടി മടക്കി. ഉപമക്കാനോ നൽകിയ പാസുമായി ബോക്സിൽ കടന്ന ഉസ്മാൻ ഡെബലയുടെ സുന്ദരൻ ഫിനിഷ്. ഇംഗ്ലണ്ട് 5-4. പക്ഷെ കളിയുണ്ടോ അവിടെ തീരുന്നു. 2 മിനിറ്റിനകം ഇംഗ്ലണ്ടിന്റെ വെങ്കല വിജയം രാജകീയമാക്കിയ 6 ഗോളും പിറന്നു. ഇത്തവണ ജൂഡ് ബെല്ലിംഗ്ഹാം. മൈതാന മധ്യത്തു നിന്നും പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച ബെല്ലിംഗ്ഹാം എതിർ പ്രതിരോധക്കാരെ ഒന്നൊന്നായി മറികടന്ന് ഉജ്ജ്വലമായി ഫിനിഷ് ചെയ്തു. ഇംഗ്ലണ്ട് 6-4. ആവേശക്കളി അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് ജയം, വെങ്കല മെഡൽ സ്വന്തം. സ്പെയിൻ അർജന്റീന ഫൈനൽ. മെസ്സി അർജന്റീനയ്ക്കായി പന്ത് തൊട്ടുനീക്കി ആരംഭിച്ച കളിയിൽ ആദ്യ നല്ല നീക്കം പിറന്നത് സ്പെയിനിന്റെ പക്ഷത്തുനിന്നായിരുന്നു. ഡാനി ഓൾമോയുടെ പാസിൽ ലമീൻ യമാൽ ബോക്സിൽ കടന്ന് ഷോട്ട് തൊടുത്തുവെങ്കിലും എമി മാർട്ടിനസ് രക്ഷപ്പെടുത്തി. പിന്നാലെ മെസ്സിക്ക് അർദ്ധാവസരം കൈവന്നുവെങ്കിലും മെസ്സി പന്ത് തൊടും മുമ്പേ ബോക്സ് വിട്ടിറങ്ങിയ ഉനോയ് സൈമൺ പന്തടിച്ചകറ്റി. ആദ്യ 15 മിനിറ്റിൽ ആദ്യത്തെ സ്പർശമൊഴികെ ഒരിക്കലും പന്ത് തൊടാതിരുന്ന മെസ്സി ആദ്യ പകുതിയിൽ തീർത്തും നിറമങ്ങിപ്പോയി. 17 മിനിറ്റിൽ അർജന്റീനയ്ക്ക് എതിർഹാഫിൽ കിട്ടിയ ഫ്രീ കിക്ക് പ്രയോജനപ്പെടുത്താനായില്ല. 39 മിനിറ്റിൽ സ്പെയിനിന്റെ നല്ല നീക്കത്തിനൊടുവിൽ ഒയ്റാം ബോളിന്റെ അടി പക്ഷേ മാർട്ടിനസിനെ ബുദ്ധിമുട്ടിച്ചില്ല. 43 മിനിറ്റിൽ സ്പെയിനിന്റെ തന്നെ കുക്കറയയുടെ ശ്രമവും പോസ്റ്റിൽ നിന്ന് അകന്നുപോയി. ഇടവേളയ്ക്ക് ശേഷം കളി തുടർന്നപ്പോൾ ആദ്യ 10 മിനിറ്റിനകം സ്പെയിൻ 2 മികച്ച അവസരങ്ങൾ തുറന്നെടുത്തുവെങ്കിലും ഉറച്ചുനിന്ന് പൊരുതിയ അർജന്റീന പ്രതിരോധം അപകടം ഒഴിവാക്കി. ആദ്യ 60 മിനിറ്റിൽ ഒരിക്കൽ പോലും എതിർ ഗോളിയെ പരീക്ഷിക്കാൻ പറ്റാതിരുന്ന അർജന്റീനയ്ക്ക് പിന്നീടും കളിയിൽ ഒട്ടും നിയന്ത്രണം തിരിച്ചുപിടിക്കാനായില്ല. കളി പൂർണ്ണമായും വൺ വേ ട്രാഫിക്കായി മാറി. അർജന്റീന എതിർപകുതിയിൽ പന്ത് തൊടുന്നത് തന്നെ അപൂർവതയായി. 67 മിനിറ്റിൽ ലമാലിന്റെ പാസിൽ ടോറസിന്റെ ഹെഡർ മാർട്ടിനസ് രക്ഷപ്പെടുത്തി. 78 മിനിറ്റിൽ കുബാർസിയുടെ ബോക്സിന് പുറത്തുനിന്നുള്ള അടിയും മാർട്ടിനസ് തടഞ്ഞകറ്റി. 89 മിനിറ്റിൽ റോഡ്രിയും ബോക്സിന് പുറത്തുനിന്ന് ഭാഗ്യപരീക്ഷണം നടത്തിയെങ്കിലും പന്ത് ബാറിന് മീതെ കൂടെ പറന്നു. 92 മിനിറ്റിൽ നീക്കോ വില്യംസിന്റെ അടിയും എമി മാർട്ടിനസ് രക്ഷപ്പെടുത്തി. തൊട്ടുപിന്നാലെ അർജന്റീനയുടെ കയ്യിൽ നിന്നും കളി കൂടുതൽ വഴുതിപ്പോകുന്ന നിമിഷം പിറന്നു. രണ്ടാമത്തെ മഞ്ഞക്കാട് കണ്ട എൻസോ ഫെർണാണ്ടസ് പുറത്തായി. കളിയുടെ സാധാരണ സമയത്തിന്റെ അവസാന നിമിഷത്തിൽ ലമീൻ യമാലിന്റെ ഫ്രീ കിക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് എമി മാർട്ടിനസ് അർജന്റീനയെ കളിയിൽ നിലനിർത്തി.
ആളെണ്ണം കുറഞ്ഞ എതിരാളികൾക്കെതിരെ കൂടുതൽ ഉശിരോടെ ആഞ്ഞടിച്ച സ്പെയിനിനെയാണ് എക്സ്ട്രാ ടൈമിൽ കണ്ടത്. 96-ാം മിനിറ്റിൽ നിക്കോ വില്യംസ് എതിർവലയിൽ

പന്തെത്തിച്ചുവെങ്കിലും തൊട്ടുമുമ്പേ നടന്ന ഫൗളിന് റഫറി പിഴവിധിച്ചപ്പോൾ യൂറോപ്യൻ ടീമിന്റെ ആഘോഷം അല്പായുസായി. 102 മിനിറ്റിൽ ലോക കിരീടത്തിൽ ഒരു കൈവച്ചു എന്ന് ഉറപ്പിക്കാവുന്ന ഒരു അവസരം സ്പെയിനിന് കൈവന്നുവെങ്കിലും വില്യംസിന്റെ ക്രോസിൽ തുറന്ന അവസരം മൊറീനോ അവിശ്വസനീയമാം വിധം പുറത്തേക്ക് ഹെഡ് ചെയ്ത് തുലച്ചു കളഞ്ഞു. പക്ഷെ 3 മിനിറ്റിനകം സ്പെയിനിന്റെ വിജയഗോൾ പിറന്നു. പെഡ്രോ പോറോ ബോക്സിലേക്ക് നൽകിയ പാസ് നിക്കോ വില്യംസ് ഉജ്ജ്വലമായി പിന്നിലേക്ക് ഹെഡ് ചെയ്തിട്ടപ്പോൾ കുതിച്ചെത്തിയ ഫെറാൻ ടോറസ് മാർട്ടിനസിന് അവസരമൊന്നും നൽകാതെ വലയിലേക്ക് തകർത്തടിച്ചു കയറ്റി. ഉജ്ജ്വല ഗോൾ. സ്പെയിൻ 1 അർജന്റീന 0. ബെഞ്ചിൽ നിന്നും കളത്തിലിറങ്ങി തകർത്തു കളിച്ച നിക്കോ വില്യംസും ടോറസും ഒന്നിച്ച നിമിഷം സ്പെയിനിന്റെ വിജയ നിമിഷമായി. 113 മിനിറ്റിൽ ഫെറാൻ ടോറസ് വീണ്ടും ഗോൾ നേടിയെന്ന് തോന്നിച്ചെങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. ഗോൾ വഴങ്ങിയ അർജന്റീന മത്സരത്തിൽ ആദ്യമായി എതിർപ്പാളയത്തിലേക്ക് പടനയിക്കുന്നത് കണ്ടു. പക്ഷേ മുൻ മത്സരങ്ങളിലെ എതിരാളികളെ പോലെ വീണുപോകാൻ തയ്യാറാവാതെ സ്പെയിൻ പ്രതിരോധം ഉറച്ചു നിന്നു. 119-120 മിനിറ്റുകളിൽ അർജന്റീനയ്ക്ക് തുടരെ കോർണർ കിക്കുകൾ ലഭിച്ചുവെങ്കിലും അവസരം മുതലാക്കാനായില്ല. സിമിയോണിയുടെ ഒരു ശ്രമം ബാറിന് മീതെ പറഞ്ഞതോടെ അവരുടെ അവസാന സാധ്യതയും അടഞ്ഞു. ഒടുവിൽ മത്സരത്തിന് റഫറി സ്ലാവ്കോ വിൻസിച്ച് ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ സ്പെയിനിന് അർഹതയ്ക്കുള്ള അംഗീകാരമായി കാവ്യനീതിപരമായ 2 ലോക കിരീടം. ഇനി 2030 ആദ്യ ലോകകപ്പിന്റെ 100 വർഷത്തിൽ യൂറോപ്പിലും ആഫ്രിക്കയിലുമായി നടക്കുന്ന ലോകകപ്പിൽ വീണ്ടും കാണാമെന്ന് ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ ഹൃദയങ്ങളിൽ ശേഷിക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത് കാൽപന്ത് കളിയുടെ സൌന്ദര്യത്തിന്റെ ഉജ്ജ്വലമായ കളിനിമിഷങ്ങളുടെ സർവോപരി മാനവികതയുടെ അസംഖ്യം മുഹൂർത്തങ്ങളാണ്. അപ്പോൾ അഭിനന്ദനങ്ങൾ സ്പെയിൻ. ഫുട്ബോൾ ലോകമേ, കാണാം വീണ്ടും 2030 പ്രതീക്ഷാപൂർവം. നന്ദി പ്രിയ ഫുട്ബോൾ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഹൃദയമാവുന്നതിന്.

വേൾഡ് കപ്പില് ഇത്തവണ സവിശേഷതകൾ പലതാണ്. കാരണം ആദ്യമായിട്ട് 32 ടീമിൽ നിന്നും 48 ടീമുകളിലേക്ക് 3 രാജ്യങ്ങളാണ് സംയുക്ത ആതിഥേയരായ അമേരിക്കയും മെക്സിക്കോയും കാനഡ. മത്സരവേദികൾ എന്ന് പറയുന്നത് 16. അങ്ങനെ പ്രത്യേകതകളിൽ തുടങ്ങിയ വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ വീണ്ടും റെക്കോർഡ്സാണ്. കാരണം 308 ഗോളുകളാണ് പറന്നത്. അതായത് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗോളുകൾ. 178 ഗോളുകളാണ് ഖത്തറിൽ. പക്ഷേ ഖത്തർ വേൾഡ് കപ്പ് 2024. പക്ഷെ ആ വേൾഡ് കപ്പിൽ 32 ടീമുകളും 64 മത്സരങ്ങളുമായിരുന്നു. ഇവിടെ മാറുന്നുണ്ടല്ലോ. ഇതിൽ തന്നെ 3 ഹാട്രിക്കുകൾ പിറക്കുന്നുണ്ട്. പിന്നീട് കുറെ കാലത്തിന് ശേഷം 70 ജർമ്മനിയുടെ പശ്ചിമ ജർമ്മനിയുടെ ജെറാർഡ് മുള്ളർ എന്നൊരു പ്ലെയർ ഉണ്ട്, പെലെയൊക്കെ കളിച്ച വേൾഡ് കപ്പിൽ. അന്ന് അദ്ദേഹം 10 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 70 ആദ്യമായിട്ടാണ് ഒരു താരം 10 ഗോളുകൾ സ്വന്തമാക്കുന്നത്, ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ. നമ്മളൊക്കെ കണ്ടതാണ് ലോസ് ഫൈനല്, 6-4 എന്ന ടെന്നീസ് സ്കോറിനാണ് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തോൽപ്പിച്ചത്. ആ മത്സരത്തിൽ പോലും അദ്ദേഹം 2 ഗോൾ അടിക്കുന്നു. അങ്ങനെ 10 ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. മെസ്സി 8 ഗോളുകളിലേക്ക് വരുന്നുണ്ട്. അർജന്റീനയുടെ ഇതിഹാസ നായകനാണ്. അദ്ദേഹം ജസ്റ്റ് മിസ്സാണ് കപ്പ് അദ്ദേഹത്തിന്. ആ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം തിളങ്ങാനായിട്ട് പറ്റിയില്ല. 2 പേര് 7 ഗോളുകൾ. ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ഇംഗ്ലീഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, റയലിന്റെ പ്ലെയറാണ് അദ്ദേഹം. ഗംഭീര അദ്ദേഹത്തിന്റെ ഗോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലൂസേഴ്സ് ഫൈനലിൽ അദ്ദേഹം ഫ്രാൻസിനെതിരെ ഇംഗ്ലണ്ടിന്റെ 6-ാം ഗോൾ ഇഞ്ചുറി ടൈമിൽ നേടിയത്, നല്ല ഗോളാണ്. നോർവേയുടെ എർലിൻ ഹലാൻഡ് എന്ന പ്ലെയർ, അദ്ദേഹം 7 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഗംഭീരമായി കളിച്ച ഒരു താരമാണ് അദ്ദേഹം ഹലാൻഡ്. ഒറ്റയ്ക്ക് ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ്. ഉസ്മാൻ ഡെംബലെ, ഹാരി കെയിൻ ഇംഗ്ലീഷ് നായകനാണ്. ഉസ്മാൻ ഡെംബലെ ബലണ്ടിയോ പ്ലെയറാണ്, ഫ്രഞ്ച് ഫ്രാൻസ് മുൻനിരക്കാരനാണ്. ഇവര് 2 പേരും 6 ഗോളുകൾ. അങ്ങനെ ഈ ഗോൾ പട്ടിക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഗോളുകൾ പിറന്നു. പിന്നീട് നമ്മൾ മത്സരക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഓരോ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പർമാരുടെ എടുക്കുകയാണെങ്കിൽ, ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉനായ് സിമോൺ എന്ന് പറയുന്ന സ്പാനിഷ് ഗോൾ കീപ്പറാണ്. അദ്ദേഹം 8 കളികളും സ്പെയിനിന്റെ വലകാത്ത ഒരാളാണ്. ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത്, ഒരേ ഒരു ഗോൾ. നോക്കൂ, നമ്മൾ അത്രയും മത്സരങ്ങളിൽ കളിച്ച് അത്രയും സമയം ഗോൾ വഴങ്ങാതെ ഫൈനലിൽ പോലും, ഫൈനലിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്രമമായിരുന്നുണ്ട്. അവസാനത്തിൽ മാത്രമാണ് ഒരു പന്ത് മാറ്റം കിട്ടിയത്.

മറ്റു ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ എമിലിയാനോ മാർട്ടിനസ് എന്ന ആസ്റ്റൺ വില്ലയുടെ കൂറ്റൻ ഗോൾ കീപ്പർ, അദ്ദേഹം ഈ ഫൈനലിൽ ഒരു 10 മികച്ച സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു തവണ പിഴച്ചു അത് ഗോളായിട്ട് മാറി. ആ ഗോളിനാണ് അർജന്റീന തോറ്റത്. ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉനായി സിമോണാണ്. അപ്പം ഗോൾ കീപ്പർമാരുടെ പട്ടിക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞ എന്ന് പറയുന്ന ഒരു കേപ്പോവറിന്റെ ഗോൾ കീപ്പർ ആരാ മറക്കുക? ഈ വേൾഡ് കപ്പിൽ ആരും മറക്കില്ല. അവർ നോക്കൌട്ട് വരെ എത്തി പുറത്തായി എങ്കിൽ പോലും ആ 40-കാരനായ ഗോൾ കീപ്പറുടെ സേവനം മറക്കാനായിട്ട് ഒരു ടീമിനും കഴിയില്ല. ജോനാഥൻ പിക്ഫോർഡ് എന്ന ഇംഗ്ലീഷ് ഗോൾ കീപ്പർ എന്താ അപാരമായ സേവുകളുമായിട്ട് എവർട്ടൺ ഗോൾ കീപ്പറാണ് അദ്ദേഹം. അങ്ങനെ കുറെ ഗോൾ കീപ്പർമാർ ഡിഫൻഡേഴ്സിലേക്ക് വന്നാലും, ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സ്പെയിനിന്റെ 4 മുഖ്യ ഡിഫൻഡർമാരാണ്. അത് കുർക്കുറയ എന്ന് പറയുന്ന നീണ്ട പിടിക്കാരൻ, എന്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചത്, ഭയങ്കര കളിയല്ലേ. കുബറേസി, പാവോ കുബറേസി എന്ന് പറയുന്ന 19 മാത്രം പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ലോകകപ്പിലെ മികച്ച യുവ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗംഭീരമായ ഡിഫൻഡിങ്, 19 വയസ്സാണ്. അതേപോലെ ലപ്പോർട്ടെ, പെഡ്രോ പോറോ, ഇവരൊക്കെ ഗംഭീര ഡിഫൻഡേഴ്സ് ആയിട്ട് ഇങ്ങനെ കളം നിറഞ്ഞ് സ്പെയിനിന് വേണ്ടി. ഡിഫൻഡേഴ്സിന്റെ പട്ടിക നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ നല്ല, അതായത് ഒരുപക്ഷെ ഫ്രാൻസിന്റെ ഡിഫെൻഡിങ് പവർ എന്ന് പറഞ്ഞാൽ ശക്തമാണ്. പക്ഷെ ഫ്രാൻസിന് സ്പെയിനിനോട് മാത്രമാണ് കേട്ടോ പിഴച്ചിട്ട്, പിന്നീട് അവർ ലൂസ് സ്പെയിനിൽ പരാജയപ്പെട്ടു. എങ്കിൽ പോലും നല്ല എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡർമാരുടെ ഒരു സംഘം തന്നെ വേൾഡ് കപ്പിൽ വിവിധ ടീമുകൾക്കായിട്ട് കളിച്ചിട്ടുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ ബെസ്റ്റ് പ്ലെയറായിട്ട് റോഡ്രി, അദ്ദേഹം ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹം കുറേ നല്ല മിഡ്ഫീൽഡേഴ്സ്, എനിക്കതിൽ ഏറ്റവും ഇഷ്ടം പെഡ്രി, 1, 2 ഒലീസെ, മൈക്കൽ ഒലീസെ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ 7 അസിസ്റ്റുകളുമായിട്ട് തിളങ്ങിയ ഒരു മധ്യനിരക്കാരനാണ് അദ്ദേഹം. കുറേ നല്ല മിഡ്ഫീൽഡേഴ്സ്. സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗോൾ വേട്ടക്കാരുടെ പട്ടിക പറഞ്ഞല്ലോ, അവർ തന്നെയാണ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്. മെസ്സിയൊക്കെ 39-ാം വയസ്സിൽ, എംബാപ്പയാണെങ്കിൽ, റൊണാൾഡോ കുറച്ച് വേഗം പോയെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ഫ്ലിക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വളരെ മികച്ച സമ്പന്നമായ വേൾഡ് കപ്പാണ്, സ്പെയിൻ അർഹിക്കുന്ന കിരീടവുമാണ് നേടിയത്.

0: ഇനി ഒരു നീണ്ട ഇടവേള. 2030 പുതിയൊരു ലോകകപ്പ് മേളയിൽ യൂറോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അരങ്ങേറുന്ന മത്സരങ്ങൾക്കായി തൽക്കാലം ഈ ലോകകപ്പ് വിടവാങ്ങുന്നു. കപ്പ് അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് നൽകിക്കൊണ്ട് ഫുട്ബോളിന്റെ സമസ്ത സൌന്ദര്യവും ആവാഹിച്ച ടീമിനായി മൈതാനത്ത് സുന്ദര ഫുട്ബോളിന്റെ സമഗ്രാധിപത്യം സൃഷ്ടിച്ചുകൊണ്ട് കപ്പ് നേടിയെടുത്ത ടീം സ്പെയിനിന് അഭിനന്ദനങ്ങളോടെ ഓളപ്പെരുക്കം എന്ന ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇനിയും ഏറെ സ്പോർട്സ് വിശേഷങ്ങളുമായി ആകാശവാണി നിങ്ങളെ തേടിയെത്തും. തൽക്കാലം വിട.
1: ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീനാ യഹിയാ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: അങ്ങനെ കുഞ്ഞിന്റെ പെണ്ണിന്. പാട്ടൊക്കെ കേട്ട് നമ്മള് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്.
1: അതായിരുന്നല്ലേ
0: എന്താണോ പറയാൻ പോകുന്നതെന്ന്.
1: എന്തായാലും ഉണ്ടുകൂട്ടായിട്ട് മ്യൂസിക്കലിൽ സാന്ദ്രയും ശരത്തും കൂടി ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ബെറ്റ് വെച്ച കഥയാണ് ചോദിക്കുന്നത്. രണ്ടുപേര് വിളിച്ചിട്ടുണ്ടായിരുന്നു,
0: ഇപ്പൊ ഒരാളും കൂടി വിളിക്കുന്നുണ്ട്.
1: കണക്ട് ചെയ്യൂ.
0: ഹലോ.

0: ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
1: നമസ്കാരം,
2: പേര് പറയൂ.
1: രമേശൻ.
2: രമേശൻ എവിടെന്നാ വിളിക്കുന്നത്? രമേശൻ ജി
1: കുഴപ്പുള്ളി. കുഴപ്പുള്ളി
2: കുഴപ്പുള്ളി നിന്ന് വിളിക്കുന്ന രമേശൻ ചേട്ടൻ ആരോടെ ബെറ്റ് വെച്ചേ?
1: ഞാനേ ഈ ACC ഓഫീസിൽ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്നപ്പ കാജ എന്ന ഒരാളായിട്ട് ഡ്രൈവറാണ് അവിടുത്തെ അയാളായിട്ട് ഞാൻ ബെറ്റ് കയറ്റിയത് കാവ്യമാധവനും ദിവ്യോണിയും പടത്തിൽ കയറുന്നു. അന്ന് കലാതിലകം കിട്ടിയിട്ട് പത്രത്തിൽ ഫോട്ടോ വന്നിരുന്നു. അപ്പൊ അത് ഞാൻ വെട്ടി ആ മദനും ഒട്ടിച്ചിട്ടും പറഞ്ഞു ഇവര്
2: രണ്ടുപേരും
1: പടത്തിൽ കയറൂന്ന് പറഞ്ഞു. കൊറച്ചു ആള് കഴിഞ്ഞപ്പ ഈ രണ്ടുപേരും പടത്തിൽ കയറി. ചെറിയ ബാലതാരമായിട്ടാണ് ഭൂതക്കണ്ണാടിയിൽ കാവ്യമാധവൻ കയറിയത്, ദിവ്യോണിയും കയറി. അപ്പൊ അങ്ങനെ ഇരുന്നു.

0: ഡ്രൈവറായ ആൾക്കാർ അയാളായിട്ട് ഞാൻ ബെസ്റ്റായിട്ട് കാവ്യമാധവനും ദിവ്യോണ്ണിയും പടത്തിൽ കയറുന്നു. അന്ന് കലാതിലകം കിട്ടിയിട്ട് പത്രത്തിൽ ഫോട്ടോ വന്നിരുന്നു. അപ്പൊ അത് ഞാൻ വെട്ടി ആ മദനും ഒട്ടിച്ചിട്ടും പറഞ്ഞു ഇവര്
1: രണ്ടുപേരും സിനിമ കണ്ടോ
0: പടത്തിൽ കയറൂന്ന് പറഞ്ഞു. കൊറച്ചു ആള് കഴിഞ്ഞപ്പ ഈ രണ്ടുപേരും പടത്തിൽ കയറി. ഈ ചെറിയ ബാലതാരമായിട്ടാണ് ഭൂതക്കണ്ണാടിയിൽ കാവ്യമാധവൻ കയറിയത്, ദിവ്യോണ്ണിയും കയറി. അപ്പൊ അങ്ങനെ 200 രൂപക്ക് വെറ്റി
2: കിട്ടി.
0: അങ്ങനെ കാശൊന്നും ഞാൻ മേടിച്ചില്ല.
1: എന്നാലും അവര് സിനിമയ്ക്ക് എത്താൻ പറ്റില്ല. ചായ പിടിച്ച് ചേട്ടന്റെ പേരൊന്നും പറഞ്ഞേ.
0: രമേശൻ.
1: രമേശ് ചേട്ടന്റെ വീട് എവിടെയാണ്?
0: പള്ളത്താങ്കുളങ്ങര പടിഞ്ഞാറശം കുഴപ്പിടി വീട്ടിൽ പോണ സ്ഥലത്ത്.
1: അറിയാം അറിയാം അറിയാം അറിയാം. ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് ഭാര്യ രണ്ട് മക്കളും അവർക്കിടെ കല്യാണം കഴിഞ്ഞു പെൺമക്കളായിരുന്നു.
1: സ്വസ്ഥം. ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങള്?
0: ഇനി വിശേഷം വേറെ വിശേഷമൊന്നുമില്ല.
2: പിന്നെ
0: എനിക്ക് ആ വൈക്കം വിജയലക്ഷ്മിയുടെ ആര് 8 ദിക്കിലും പേര് കേട്ടോന്നുള്ള ആ പാട്ടില്ലേ, രണ്ടുമൂന്ന് വരിയുള്ളത് അതൊന്ന് വെച്ചു തരാമോ?
1: 8 ദിക്കിലും പേര് കേട്ട അല്ലേ
0: കേട്ടവൾ.
2: സിനിമ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ?
0: സിനിമ പുതിയ പടത്തിലേനത്.
1: ആണോ? ഞാനൊന്ന് കണ്ടുപിടിച്ച് വെച്ചുതരാം കേട്ടോ.
2: ഇപ്പൊ ഒരു പാട്ട് ചേട്ടന് വേണ്ടിട്ടുള്ളത്, അടുത്ത പാട്ട് നമ്മൾ ഈ പാട്ട് തന്നെ വെച്ചാൽ. ഓക്കെ
1: ഓക്കെ ബൈ ബൈ. ഓക്കെ. അപ്പൊ രമേശൻ ചേട്ടൻ കാവ്യമാധവനെയും മഞ്ജുവാരി സിനിമയ്ക്കേറ്റ മനുഷ്യനാണ്. നിങ്ങൾ എന്ത് വിചാരിക്കും? ശരിയാണോ? ഇതുപോലെയൊക്കെ ഈ കലോത്സവം കഴിയുമ്പോൾ ആൾക്കാർ പറയുമായിരുന്നു ഈ കുട്ടി കയറുന്നൊക്കെ. യെസ്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും രസകരമായി തമാശയായിട്ടൊക്കെ ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ വെറ്റുവെച്ചിട്ടുണ്ടെങ്കിൽ
2: പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 8 4 2 4 2 8 1 0 1.
1: 0484-242-8101. വേഗം വിളിച്ചോ, നിങ്ങൾക്കുള്ള പാട്ടുകളിവിടെ റെഡിയാണ്.

0: ലോക്കൽ
1: 107.5 FM Rainbow.

0: ഹലോ ഹലോ ഹലോ ഹലോ കൃഷ്ണകുമാർ ജി, എവിടെ ഉണ്ടോ?
1: പിന്നെ
0: വീണ്ടും സ്വാഗതം ഓൺ ദി ഗുഡ് ഡയറ്റ് മ്യൂസിക്കിലേക്ക്. കുറെ നേരം വെയിറ്റ് ചെയ്ത് നിന്നു അല്ലേ?
1: താക്കറേ
0: പറഞ്ഞു, നിങ്ങളിലാണ് ഞങ്ങളുണ്ടോ? അതല്ലേ, നിങ്ങളില്ലാണ്ട് ഞങ്ങൾ ഉണ്ടോ കൃഷ്ണേട്ടാ?
1: അതെ, നമ്മള് 80 മുതൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങിയ ഇതാണ്
0: റേഡിയോ കേൾക്കാൻ.
2: ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഫിലിപ്സിന്റെ റേഡിയോ ഉണ്ടായിരുന്നേ
0: പണ്ട് പണ്ട്.
1: അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ അവർക്ക് വലിയ പിടിച്ച് കളയുകയും ചെയ്തു.
0: ദേശീയക്കാരനാണോ?
1: ദേശീയമൊക്കെ കളഞ്ഞത് അതിന് വേറെ ആയിരിക്കും. അങ്ങനെ പറ്റുക. അപ്പൊ ഇത്
0: ഞാൻ
1: ചില എന്റെ എനിക്കറിയില്ല, എന്റെ നാക്ക് പ്രശ്നമുണ്ടെന്ന് എല്ലാരും ഇങ്ങനെ പറയുവേ. ഫ്രണ്ട്സൊക്കെ നാക്ക് ചില ആൾക്കാർക്ക്
2: പ്രശ്നമുണ്ടല്ലോ.
1: അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ അങ്ങ് നമ്മുടെ ഫ്രണ്ടായിട്ട് സിനിമയിലങ്ങനെ പറഞ്ഞപ്പോ ഞാൻ സായി കുമാറ്, ഷിദ്ദിഖ്, ബിജു മേനോൻ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് മൂന്നുപേരും സ്റ്റാറാവും
0: പറഞ്ഞായിരുന്നു. പറഞ്ഞു
1: സ്റ്റാറായി ഒരു 1000 പറ്റാ വെച്ചത്
0: ആ
2: സമയത്ത്.
1: എട്ടുമാടിച്ചില്ല, അതി കൂടുതൽ പുള്ളിയുടെ ചെലവായി, ചെലവ് അങ്ങനെയായി. അത് കഴിഞ്ഞ് ഇടക്കാലം കൊണ്ട് പിന്നെ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു, ഫഹദിന്റെ. ഫഹദിന്റെ പറഞ്ഞു അത് പൊട്ടി. അപ്പൊ അവൻ പറഞ്ഞ് ഇതെല്ലാം ശരിയായി, ഇത് പൊട്ടിയല്ല, ഫസ്റ്റ് പടം പോയല്ല കയ്യത്തും
0: ദൂരത്ത്
1: ഇങ്ങനെ പറ്റി. അപ്പൊ മാത്രം തെറ്റിപ്പോയി. അങ്ങനെ ഇതിരുന്ന് അതേ വേറെ കഴിഞ്ഞ തന്നെ ഒരു ഞാനൊക്കെ മറന്നുപോയി. പിന്നെയാണ് പുള്ളി ഇപ്പൊ പകതിപ്പ എവിടെ
2: എത്തിയെന്ന്.
1: അപ്പൊ ഞാനിങ്ങനെ ഓർക്കണം, ഞാൻ അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായാലും
2: ദീർഘവീക്ഷണം.
1: അങ്ങനെ മനസ്സിൽ ഇനി ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയണം, ആരെങ്കിലും ഒക്കെ അങ്ങനെ പൊങ്ങി പോട്ടെ.
2: ഞങ്ങളെയും കൂടി പറ സാന്ദ്ര, സാന്ദ്ര, സാന്ദ്ര നന്നായി വരും. ഒരു വാക്ക്
0: എനിക്കില്ല, അപ്പഴും സാന്ദ്രയ്ക്ക് മാത്രം. സാന്ദ്രിക മാത്രം എനിക്കില്ല എന്നല്ലേ?
1: അതൊരു സ്വാർത്ഥ
0: ചിന്താഗതിയല്ലേ
2: ചെറുതായിട്ട്.
1: ഞാനൊരു ഞാനിപ്പോ ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റില് പുള്ളി കഴിഞ്ഞ ഞങ്ങളുടെ ഓണാഘോഷത്തിനെ പുള്ളി പുള്ളിയുടെ പേരിന് ഔഷാവുന്ന. അപ്പൊ പുള്ളി ഒരു പാട്ട് പുള്ളി പാടിയാവുന്ന സിനിമയല്ലേ. ആ പാട്ടിന്റെ ഞാൻ സിനിമ പറഞ്ഞുപോയി, ബിജു മേനോന്റെ സിനിമയാണ്. അതിന്റെ ഫീമെയിൽ പഠിക്കണ സിത്താര കൃഷ്ണകുമാറാണ്. പാട്ട് ഞാൻ ചെറു വെറുതെ ഒന്ന് പറയാം, നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലേ.
2: പുലരിപ്പു പോലെ ചിരിച്ചും, അതാണ്
0: അതെ
1: ആ പാട്ട്. ആ പാട്ട് ഇങ്ങനെ അതിന്റെ മെയില് പാടിയേക്കണ നൗഷാദ്ന പുള്ളിയുടെ പേര്. അതൊന്ന്
0: പുലരിപ്പു പോലെ ചിരിച്ചും അത് തന്നെയല്ലേ പാട്ട്?
2: മെയിൽ വെർഷൻ ആണോ വേണ്ടത്?
1: ആ മെയിൽ വെർഷൻ അത് ഔഷാദ് അങ്ങനെ ആ പുള്ളിയാണോ പാടിയേക്കണ അറിയാൻ പറ്റും.
0: ഒന്ന് ഒന്ന് നോക്കിയിട്ട് പറയാ കേട്ടോ. സിത്തു പാടി നമ്മുടെ അടുത്തുണ്ട്.
1: ആ അതെനിക്കറിയാം, സിത്താരകൃഷ്ണമാർ
0: രക്ഷാധികാരി അല്ല, വേറെ നോക്കട്ടെ നോക്കട്ടെ കേട്ടോ.
2: നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരു പാട്ട് വെച്ചുതരാം കൃഷ്ണേട്ടന്, അടുത്ത പാട്ട് നമ്മള് ഈ പറഞ്ഞ പാട്ട് വെച്ചുതരാം.

0: വളരെ ഇഷ്ടമുള്ള പാട്ടാണ് ഇത് ദിലീപ് പോലെ ചിരിച്ച്.
1: നല്ല പാട്ടാണ്.
0: വിശ്വജിത്ത് ആണ് പണിയിക്കണം എന്ന് തോന്നുന്നു. വിശ്വജിത്ത്
2: സിനിമ
0: സത്യം പറഞ്ഞു വിശ്വസിക്കോ, അതാ പടം.
2: പടം പൊട്ടിപ്പോയടും,
0: പക്ഷെ നല്ല പടമാണ്, എനിക്ക് ഇഷ്ടം വരുന്നത്. സത്യം പറഞ്ഞ വിശ്വസിക്കോ,
2: മെയില് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഫീമെയിൽ വെച്ചോട്ടാ.
0: പുലരിപ്പ് പണിട്ടുള്ളത് സിത്തുവിന്റെ ഉള്ളു നമ്മുടെ അടുത്തിട്ടോ. അയ്യോ ഒരെണ്ണുള്ളൂ, സിത്തു പണിതുള്ളു.
1: ഒത്തിരി സന്തോഷം. ബൈ ബൈ.
0: അപ്പോൾ കൃഷ്ണകുമാർ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് എല്ലാവരും സിനിമയിൽ സ്റ്റാറാക്കിയ
1: മനുഷ്യന്മാരൊക്കെയാണല്ലോ.
0: ചേട്ടായി എത്ര ബിജു മേനോനെ,
1: അതുപോലെ
0: സിദ്ദിഖിനെ,
1: സായികുമാറിനെ,
0: പിന്നെ അപ്പൊ നിങ്ങൾ ഇതുപോലെ ബെറ്റ് വിശേഷങ്ങൾ പറയാനുണ്ട്. ബെറ്റ് വെച്ച് ജയിപ്പിച്ചതും തോപ്പിച്ചതും എന്തോ ആവാം. ബെറ്റ് ആരോട് ഇപ്പൊ വെച്ചിട്ടുണ്ട് ആ കഥ പറയാം നമ്മളോട്.
1: അതെ, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-81-01.
0: 0484-242-81-01. ഇവിടെ മാത്രമേ ഉള്ളൂ
1: നിലയ്ക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടും, പിന്നെ ആർജി ശരത്തും ആർജി സാന്ദ്രയും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കൂടെ ഞങ്ങളുണ്ട് ആർജി ശരത്തും
1: ആർജി സാന്ദ്രയും.
0: അപ്പൊ നമുക്ക് മെസ്സേജസ് വായിക്കാം. ഓക്കെ, അരുൺ കുമാർ അയച്ചിരിക്കുന്നു എടത്തിൽ നിന്നും. ശരത് ബ്രോ, സാന്ദ്ര ബേബി, ഓ ഫുൾ പേര് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സ്നേഹത്തോടെ ബേബി വിളിച്ചാണെങ്കിലോ, സ്നേഹമാണ് മെയിൻ.
1: ഓക്കെ,
0: അരുൺ കുമാർ പറഞ്ഞിരിക്കുന്നു, ഞാൻ ആദ്യമായിട്ട് വെറ്റ് വെച്ചത് കൂട്ടുകാരന്റെ ലൈൻ പൊളിയുമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അത് പൊളിയുകയും ചെയ്തു. പിന്നെ അവനെ ചുമന്നുകൊണ്ട് നടന്നത് ഞാൻ തന്നെയാണ്. വെറ്റ് ജയിച്ചതിൽ വിഷമം തോന്നിയത് അപ്പോഴാണ് ചേട്ടാ. അവന് വേണ്ടി പ്രേമത്തിലെ മലരെ ആ പാട്ട് വെച്ചു തരുമെന്ന്,
1: തകർന്ന പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക്
0: വെറുതെ വിട്ടിച്ചു. അവിടെ നിന്നെ തേക്കും തേക്കും തേക്കും എന്ന് പറഞ്ഞിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ആരനുഭവിച്ചും എന്റെ കൂട്ടുകാരനല്ലേ. അതുപോലെ പ്രിയപ്പെട്ട ഒരു അഷ്കർ മെസ്സേജ് ഇരിക്കുന്നു, ചേട്ടാ ചേച്ചി സുഖമാണോ?
1: സുഖമാണല്ലോ.
0: യെസ്, എന്റെ മാമായിക്ക് ബിസിനസ് പ്രാന്തുണ്ട്. ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ഇപ്പോൾ ബെറ്റ് വെച്ച് ഫുഡ് അടിക്കലാണ് എന്റെ പണി. അടിപൊളി
1: ബിസിനസ് ജയിക്കും. അതായത്
0: ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു തവണ വെക്കുമ്പോഴും പൊട്ടെന്ന് പറയുമായിരിക്കും മാമ തുടങ്ങും, രണ്ട് പൊട്ടും ഇവൻ ഫുഡ് അടിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. യെസ്. പിന്നെ പ്രിയപ്പെട്ട പ്രിയ മെസ്സേജിരിക്കുന്നു കിടാമംഗലത്ത് നിന്നും, ഞാൻ ഫുൾ എ പ്ലസ് മേടിക്കില്ല എന്ന് അപ്പൂപ്പനായിട്ട് ബെറ്റ് വെച്ചിരുന്നു. 9 A+ കിട്ടിയിട്ടും അപ്പൂപ്പൻ എനിക്ക് പരസരം വാങ്ങി തന്നു. അങ്ങനെ വേണം, എന്താ 9 കിട്ടിയല്ലോ, A+ എന്തിരിക്കുന്നു. യെസ്. അടുത്തതാണ് രമേഷ് കുമാർ അയച്ചിരിക്കുന്നു. രമേഷ് കുമാർ അയച്ചിരിക്കുന്നത് ഇടവണ്ണേ ആശാത്തോന്നാണ്. ഓക്കെ ബ്രോ, ബെറ്റിന്റെ വിശേഷം ഒന്നും പറയാനില്ല, കാരണം ബെറ്റ് വെച്ചാലൊക്കെ ഫെയിലാണ് പതിവ്. തോറ്റുപോയിട്ടുണ്ടാവും. എനിവേസ് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വിശേഷങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയാൻ കൂടി ചെയ്യാം കേട്ടോ. 0484-242-8101.
1: 0484-242-8101.
0: വിളിച്ച് രണ്ടുപേരും ഇപ്പൊ കട്ടായി പോയിട്ട് ഒന്നും കൂടി ഒന്ന് ക്ഷമയോടെ ലൈൻ കണക്ട് ആയതിനു ശേഷം സംസാരിക്കാൻ കാത്തിരിക്കണം. ഒരു മാസത്തിനുള്ളിൽ മുമ്പേ വിളിച്ചവർക്ക് മുൻഗണന. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും
0: വരുന്നു പാട്ട്.

0: നെക്സ്റ്റ് വി ആർ എൻട്രിങ് ഇൻ ടു ഗെയിം സോങ്സ്. ഓണ്ടഗോ ടൈറ്റൈം മ്യൂസിക്കിൽ
1: നമ്മൾക്കിടയിൽ ഒരു ഗെയിം തരാൻ പോവാണ്.
0: എന്താണ് ഗെയിം എന്നുള്ളത് പാട്ടേണ്ട് പറയാം.
1: അതെ അതെ.
0: അപ്പോൾ ഗംഭീരങ്ങളായ ഗെയിംസും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള സമയം നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ആർജി ശരത്തും ആർജി സാന്ദ്ര ഉണ്ടാവും.
1: അതെ.
0: അപ്പോ ഗെയിമിൽ പങ്കെടുക്കാൻ വിളിക്കാം,
1: പെട്ടെന്ന് വിളിക്കാം. 0484-242-8101.
0: 0484-242-8101. ദാ വരുന്ന അടുത്ത പാട്ട്.

0: അപ്പൊ ഉണ്ടുകൂട്ടു ആഴ്ച മ്യൂസിക്കിൽ ഞങ്ങൾ ഇതാ ഗെയിം സെറ്റ് ആക്കിയിട്ടുണ്ട്. വേഗം വിളിച്ചു 0484228101. ഈ നമ്പറിലേക്ക് വേഗം വിളിച്ചാലേ ഗെയിമിൽ പങ്കെടുക്കട്ടോ. ഹലോ, ആരാണ്?
1: വന്നപ്പോഴേക്കും പോയി.
0: നിർദ്ദേശം പറയാം നമുക്ക്. 0484 242 8101.
1: 0484 242 8101.
0: വേഗം വിളിച്ചോ. വിളിച്ചാൽ ഇത്ര ഉള്ളു ഗെയിം. ഞങ്ങളൊരു മൂവി ക്യാരക്ടർ അങ്ങ് പറയും, അതായത് മലയാള സിനിമയിലെ ശക്തമായ ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രത്തിന്റെ പേര് ഞങ്ങൾ അങ്ങ് പറയും. ആ കഥാപാത്രം ഏത് സിനിമയിലാണ്, ആരാണ് എന്നുള്ളത് പറയണം. അത്ര ഉള്ളൂ. ഏത് കഥാപാത്രത്തെ ആരവതരിപ്പിച്ചു എന്നുള്ളതും ഏത് സിനിമ എന്നുള്ളതും നിസ്സാരം.
1: നമ്മളെ
0: പറ്റും. വളരെ രസകരമായിട്ടിപ്പോ ഉദാഹരണം, ഞാനിപ്പോ സക്കീർ അലി ഹുസൈൻ
1: മോഹൻലാൽ ആണ്. എനിക്ക് മനസ്സിലായി, സിനിമ ഏതാ? ഉസ്താദ് ഹോട്ടലാണോ?
0: അല്ല, ഏറ്റവും കൂടുതൽ നെടുങ്കൻ ഡയലോഗുകൾ ഉള്ള ഒരു സിനിമയാണത്. ജോഷി സാർ സംവിധാനം ചെയ്ത സിനിമയാണ് മലയാളീസ്.
1: എനിക്ക് കിട്ടുന്നില്ല.
0: ശരിക്കാലോചിക്കെ നമ്മള് മോഹൻലാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു അധോലോക രാജകുമാരനായിട്ട് റീസെന്റ് പടം ഹിറ്റായിരുന്നില്ല, പക്ഷെ അടുത്ത് ലാലേട്ടന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഭയങ്കരമായിരുന്നു.
1: പ്രജയാണോ?
0: പ്രജയിലെ സഗീർ അലി ഹുസൈൻ എന്ന ഡോൺ.
1: എത്ര എണ്ണല്ലേ ഞാൻ മാറ്റി മാറ്റി പറഞ്ഞത്.
0: അതൊക്കെ വെറുതെ പോയി.
1: ഇതുപോലെ മാറ്റി മാറ്റി പറയാനൊന്നും പാടില്ല.
0: നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.
0: അപ്പോൾ ദാ വരുന്നൊരു കോള് കണക്ട് ചെയ്യട്ടെ കേട്ടോ. ഹലോ, എന്ത് പറ്റി? വിളിക്കുന്നവരെല്ലാം
1: നിൽക്കുന്നില്ലല്ലോ.
0: ഒന്ന് മനസ്സിരുത്തി ശ്രമിച്ചാൽ കിട്ടും കേട്ടോ.
1: സാധിക്കും, വിളിച്ചോളൂ.
0: നിങ്ങളെ കൊണ്ട് സാധിക്കും. പാട്ടിലേക്ക് പോവാം
2: നമുക്ക്.

0: ഓൺ ദി ഗോ റൈറ്റ് മ്യൂസിക് ആണ് നമുക്കൊപ്പമായിരിക്കുന്നത്. ഹലോ
1: ഹലോ
0: ഹലോ, നന്ദനക്കുട്ടി. എന്താണ് നന്ദന, ഗെയിമിലേക്ക് പോകാൻ റെഡിയാണോ നന്ദന? ഓക്കെ, ചോദിക്കട്ടെ. എളുപ്പമുള്ള നന്ദന ആയതുകൊണ്ട് വളരെ എളുപ്പം ചോദിക്കാൻ സാന്ദ്ര എന്നോട് പറഞ്ഞത്.
2: അതെ, നന്ദനക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്.
0: ചോദിക്കണേ. ഡേവിഡ് കാർലോസ് പടവീടൻ. ഡേവിഡ് കാർലോസ് പടവീടൻ, അത് ആരാണ്, ഏതാണ് സിനിമ?
2: കൈനോയി.
0: ഡേവിഡ് കാർലോസ് പടവീടൻ. കുമാരി, ഉറക്കെ പറ കുമാരി. ഇതാണ് എളുപ്പം. ഡേവിഡ് കാർലോസ് പടവീടൻ. തെറിക്കുടുക്കത്തെ ക്ലാബറട എന്ന് പറയുന്ന ആള്. ആരാ മനസ്സിലായില്ലേ? ആണാണ്, അടിപൊളി മനുഷ്യൻ, കിടില മനുഷ്യൻ, മലയാളത്തിലൊരു സംവിധായകനായിരുന്നു,
2: പാട്ടുകാരനൊക്കെയാണ്.
0: പാട്ടുകാരനാണ്. ഇന്ദ്രകള് സിനിമയാണെന്ന് പറ.
2: സിനിമ അറേ പോരട്ടെ.
0: ഡേവിഡ് കാർലോസ് പടവീടൻ.
1: കോബ്രയാണോ?
0: കോബ്ര എന്നല്ല കുഞ്ഞു, ശരിക്കൊന്ന് ആലോചിച്ചു നോക്കിയേ.
2: സാധിക്കും, പോരട്ടെ.
0: ഡേവിഡ് കാർലോസ് പടവീടൻ. പടവീടൻ വക്കീൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പ്രിയപ്പെട്ട കൂട്ടുകാരനെ എല്ലാത്തിനും സഹായിച്ച അവസാനം കൂട്ടുകാരനെ കൈകൊണ്ട് തന്നെ മരിച്ചുപോയ പാവ കൂട്ടുകാരൻ. കിട്ടിയോ? സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് എന്നാണ്. ബ്ലാക്ക്, ബ്ലാക്ക് സിനിമയിലെ. മനസ്സിലായോ?
1: മനസ്സിലായി.
0: യെസ്. അപ്പൊ ബ്ലാക്ക്

0: നമ്മളെ പാട്ട് വെച്ച് തരട്ടെ കൊച്ചിനെ. ഓക്കെടാ ബൈഡാ. അപ്പൊ എന്താ ചെയ്യുന്നേ നന്ദന?
1: ഞാനിപ്പോ വണ്ടിയിലാണ് കാറില്.
0: ആരൊക്കെയുണ്ട് മക്കളെ കൂടെ?
1: ഇപ്പോ ചേട്ടനിന്റെ അമ്മയുണ്ട്.
0: അവള് പേര് പറയൂ. ചേട്ടനും അമ്മയുടെ പേര് പറയൂ.
2: അതെ പറട്ടെ.
1: അമ്മയുടെ പേര് മായ.
2: ആ ഹായ് രണ്ടാൾക്കും. സുഖായിട്ട് ഇരിക്കുന്നോ?
0: അമ്മയാണോ ചേട്ടനാണോ ലാലാണെന്ന് പറഞ്ഞു തന്നത്? സത്യം പറ.
2: അവൾക്ക് കിട്ടിയില്ല.
0: ഓക്കെ മായാജി, ദേ അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം വെച്ച് തരാം കേട്ടോ. ഓക്കെ
2: പിടിച്ചോളൂ പാട്ട്. നന്ദന പഠിക്കുക, പഠിക്കണ കുട്ടിയാ.
0: ഡിഗ്രി അല്ലേ?
2: ഓക്കെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ അന്വേഷണം പറയണേട്ടോ.
1: ഓക്കെ
2: ബൈ ബൈ.

0: ഓൺ ടു ഗോ ട്രൈ ടൈം മ്യൂസിക് ആണ്. സമയം കൃത്യം 7 മണി കഴിഞ്ഞ് ഇതാ രണ്ടാമത്തെ മിനിറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടെ സമയം പോകുന്നത് അല്ലേ,
1: പറക്കുക
0: പറക്കട്ടെ പറക്കട്ടെ അങ്ങോട്ട്. അപ്പൊ നമ്മള് ചോദിച്ചോണ്ടിരുന്നത് എന്തായിരുന്നു
1: ചോദ്യം?
0: ചോദ്യം എന്തായിരുന്നു ചോദ്യം?
1: നമ്മളൊരു ക്യാരക്ടറിന്റെ പേര് പറയും,
0: അതാരാണ്, നായക നായിക ഒന്നും ഇല്ല അല്ലേ. യെസ്,
1: അത് വേണം,
0: ആരാണെങ്കിലും പറയണം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം,
0: ആരാ വിളിക്കുന്നേ?
2: വിദ്യ.
0: വിദ്യ എവിടുന്നാ
1: എവിടുന്നാ വിളിക്കുന്നേ?
2: വരന്തരപ്പിള്ളി.
0: വരന്തരപ്പിള്ളി അല്ലേ. വിദ്യ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന്
2: തോന്നുന്നല്ലേ?
0: പണ്ടൊരിക്കൽ വിളിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് വരന്തരപ്പിള്ളി. ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടിലിപ്പോ അമ്മയുണ്ട്, എന്റെ അനിയത്തിന്റെ ചേച്ചിയുണ്ട്, ഇപ്പൊ ഞാൻ വണ്ടിയിലെ അച്ഛന്റെ ഒപ്പാണ്.
1: എവിടെ പോവാ അച്ഛനും വിദ്യയും കൂടി?
2: ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവാണ്.
0: അപ്പൊ നമ്മള് ചോദിക്കട്ടെ,
1: ചോദ്യം ചോദിക്കട്ടെ.
0: എളുപ്പമുള്ള ചോദിക്കുക, അച്ഛനോട് അച്ഛനും കൂടി പറയാൻ പറ്റിയത് ചോദിക്കട്ടെ. ഓക്കെ, ഗർവാസി സാശാൻ.
1: സിമ്പിളാ.
0: ആശാന്റെ കാല് തല്ലി ഒടിച്ചു. ഓ, തല്ലി ഒടിക്കടാ അവന്റെ രണ്ട് കാലും. മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമ. സിനിമ കിട്ടി, സിനിമ കിട്ടി. ഇനി പറയേ ആരാണ് ഗർവാസി സാശാൻ? വേം പറയേ. പേരൊക്കെ നമുക്ക് മറക്കാൻ പറ്റൂലേ, ഗർവാസി സാശ.
1: എനിക്ക് ആ സീൻ ഓർക്കുമ്പില്ലേ, എടാ എൽദോ നിന്നെ
0: സിനിമയിലെടുത്തടാ, ആ സാധനം അല്ലേ.
1: അതാണ് ഓർമ്മ.
0: അച്ഛന്റെ പേരെന്താണ്?
2: അച്ഛന്റെ പേരാ ജ്യോതിഷ് കുമാർ.
0: ജ്യോതിഷേട്ടന്റെ മോളാണ്. ആഹാ, അച്ഛന്റെ ഫ്രണ്ടാണ്. അച്ഛൻ പറഞ്ഞിട്ടില്ലേ മാമനെ കുറിച്ച്?
2: ആ
0: ചേടാ,
1: സപ്പോർട്ട് ചെയ്തു.
0: ഏഴ് ക്ലാസ്സിലാ പഠിക്കുന്ന വിദ്യകുട്ടി?

0: ഏത് ക്ലാസ്സിലാ പഠിക്കണേ? എന്താ ചെയ്യണേ വിദ്യ?
1: അന്തികര
0: സ്കൂളിലെ കുട്ടിയല്ലേ? നല്ല രസമുള്ള പേര്, വരന്തരപ്പിള്ളി, നന്ദിക്കര, തൃശ്ശൂർ ആ ബോർഡർ എറണാകുളത്തിന്റെ. അപ്പോ നല്ല പാട്ട് അച്ഛനും മോൾക്കും വെച്ചു തരാം കേട്ടോ.
2: കൂട്ടുകാരോടൊക്കെ നമ്മൾ രണ്ടാളും അന്വേഷിച്ചു പറയണം.
0: പറയോ,
2: മറക്കുവോ?
0: ആരാ അന്വേഷിച്ചെന്ന് പറഞ്ഞേ വിദ്യകുട്ടി, പറയൂ ആരാ അന്വേഷിച്ചെന്ന് പറയൂ,
2: പേര് പറയൂ.
0: സാന്ദ്ര എന്നുള്ള പേര് നീ ആദ്യം എടുത്തു. അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള എന്നെ നീ മറന്നൂലേ.
2: ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ അല്ലേ വിദ്യകുട്ടി?
0: ശരത് മാമനെ മറന്നൂലേ നീ? ശരത് മാമനെ മറന്നൂലേ നീ? കിരൺ ചേട്ടൻ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ബന്ധം അല്ലേ?
2: ശരത് മാമൻ, ശരത് മാമനും സാന്ദ്ര ചേച്ചിയാണ് ഉള്ളത്.
0: സാന്ദ്ര വില്യം വെച്ചി, ശരത് മാമനും കേട്ടോ. ഓക്കെ ഓക്കെ വിദ്യകുട്ടി, ബൈ. പാട്ട് വെച്ചുതരാം. അതിന്റെ ഇടക്ക് ഗോൾ അടിക്കാൻ
2: നോക്കാം.
0: അപ്പൊ എന്തായാലും ഗർഭസാശം പൊളിച്ചു, പാട്ടിലേക്ക്
2: പോകാലോ.
0: തട്ടത്തിൽ പാട്ട് വരുന്നു, നിലയ്ക്കാത്ത പാട്ടും
2: പിരിയാത്ത കൂട്ടും.
0: സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക്. ഗെയിം പങ്കെടുക്കാൻ വിളിക്ക് 0484-242-81-01.

0: ഹലോ,
1: ഓൺ ദി കോട്ട് റൈറ്റ് മ്യൂസിക്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ?
0: അറിയണം.
2: ഹലോ
0: ഹലോ
3: ഹലോ
2: വർജി, കന്യയിലേ
0: മനജ, ഒരു മുണ്ടുകൊടുക്കൂ.
2: പണവള്ളിയിൽ നിന്നും മനജ അല്ലേ? എന്തൊക്കെ ഉണ്ട് വനജ? അമ്മയുടെ വിശേഷം പറയേ.
0: കേക്കട്ടെ.
3: ഭയങ്കര വിശേഷാണ്. വയ്യാണ്ടൊക്കെ ഇരിക്കുവാണ്. രണ്ടു കാലും വയ്യാണ്ടിരിക്കുവാണ്.
2: അയ്യോ, എന്താണ്
3: അത്? ഒരു കാലം ആക്സിഡന്റ് ഉണ്ടായതാണ്. അമൃത ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഓടിയതാണ്. ഞാൻ ഓടിയപ്പോഴേ, ബസ് കണ്ടത് കിടക്കണോണ്ട് ഓടിയപ്പോൾ വീണതാണ്.
2: അയ്യോ,
3: അങ്ങനെ ഒരു കാലം അങ്ങനെ പറ്റി. പിന്നെ ഇത് നമ്മള് കുടുംബ ഭാരമായിരുന്നു. ഭർത്താവ് ഞങ്ങള് 21 വർഷമായി ചേട്ടൻ മരിച്ചു. ഞങ്ങള് 11 വിവാഹം കഴിഞ്ഞ് 11 ചേട്ടൻ പോയായിരുന്നു. ഒരു ആക്സിഡന്റ്. ഒരു 9 ഒരു കുഞ്ഞിന്.
2: നമ്മള് സംസാരിച്ചിട്ടുണ്ടല്ലേ?
3: ഇല്ല, നമ്മള് ഇല്ല ശരത്തെ. ഞാൻ ശരത്തിന് ആദ്യം സംസാരിക്കുക. ആദ്യമാണ്. അപ്പൊ ഞാൻ ശരത്തിന്റെ സൗണ്ട് ശരത്തോടും സംസാരിക്കണം. കൊറേ
0: നാളോ.
3: അപ്പൊ ഞാൻ ഈ അഞ്ജുമണിയുടെ പരിപാടി ഞാൻ മിക്കവാറും പിന്നെ അയച്ചു. ചാർജില്ല, ഫോണില് ചാർജില്ലാന്ന് ഞാൻ ഇപ്പഴാണ് വിളിച്ചത്. ശരത്താന്ന് എനിക്ക് അറിയോ ഇല്ലായിരുന്നു.
2: എന്തായാലും എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ കേട്ടോ.
3: പിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് കൊച്ചിനെ വളർത്തണ്ടേ.
2: പിന്നല്ലാണ്ട് ഭാഗ്യ ഒരു ദൈവം അന്നവും തരുമെന്ന് കൊച്ചിനെ വളർത്താനുള്ള വഴിയൊക്കെ തമ്പുരാൻ കാണിച്ചു തരും. ഒരു വിഷമം വിചാരിക്കണം.
3: ഇത് ശ്രദ്ധിച്ചില്ലേ, കാലിന്റെ ട്രീറ്റ്മെന്റിൽ അമൃതയുടെ ട്രീറ്റ്മെന്റ് നടന്നു. പിന്നെ ഇപ്പുറത്തെ കാലം കൂടി വയ്യാണ്ട് വന്ന് രണ്ടു കാലം വയ്യ. ഇപ്പൊ ഒരു കാലം ഓപ്പറേഷൻ ചെയ്ത് 2
2: പെട്ടെന്ന് ശരിയാവും. പെട്ടെന്ന് ശരിയാവും കേട്ടോ. എല്ലാ ഉപാവുമാരുടെ ഞങ്ങൾ വിളിക്കണം
3: കേട്ടോ.
2: അത്രേ ഉള്ളൂ.
0: അപ്പൊ ഞങ്ങൾ നമ്മളെ കാണാൻ ചേരും
2: കേട്ടോ.
3: കരത്തിന്റെ കൂടെയുള്ളത് ആരാണ്?
2: സാന്ദ്ര ബേബി.
0: സാന്ദ്ര, സാന്ദ്ര എന്നാണ് എന്റെ പേര്.
2: നല്ല കിളിക്കമ്മറ്റി പോലെ ചിരിക്കണ സാന്ദ്രയ്ക്ക് സാന്ദ്രയെന്ന് മാറ്റി കാന്താരിയെന്ന് ആക്കണത് നേരത്തെ വിളിച്ചിട്ട് തിലകൻ ചേട്ടൻ പറയണ്ടായിരുന്നു.
0: അതെ,
2: ചോദ്യം ചോദിക്കട്ടെ.
3: അരികിലേക്ക് അരികെന്നുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതിലേക്ക് അത് ഞാൻ ആദ്യം തുടങ്ങി ഞാൻ കേൾക്കണതാണ്. ഒരക്ഷണം പറ്റിട്ടില്ല. ഈ പിന്നെ കളിയുള്ള സമയത്തല്ലേ ഉണ്ടാകാതിന്
2: തോന്നുന്നു.
3: അപ്പൊ ഞാനത് പിന്നെ നിന്ന് വിളിക്കാം. അപ്പൊ കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഇതൊന്ന് വിളിച്ച് നോക്കിയതാ. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ.
2: കിട്ടിയല്ലോ.
0: സംസാരിക്കാൻ പറ്റും.
2: അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ ഒരു കഥാപാത്രത്തിന്റെ പേര്.
3: അപ്പൊ ചോദിച്ചു അറിയാമെങ്കിൽ പറയാം.
2: മണ്ണാറത്തൊടി ജയകൃഷ്ണൻ. അത് ആരവതരിപ്പിച്ച കഥാപാത്രമാണ്? ഏത് സിനിമയിലാണ്? മണ്ണാറത്തൊടി ജയകൃഷ്ണൻ. തണുത്ത മഴയത്ത് ക്ലാരയെ കാത്തിരിക്കുന്ന മണ്ണാറത്തൊടി ജയകൃഷ്ണന് ഇനിയും മനസ്സിലായില്ല വനജക്ക്.
0: ജയകൃഷ്ണനും ക്ലാരയും.
2: ജയകൃഷ്ണനും ക്ലാരയും രാധയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലും ക്ലാരയെ കാണാൻ പോവില്ല എന്ന്. ആരാണ്? അപമാനിച്ച് മതിയായെങ്കിൽ ഞാനും കൂട്
0: പോട്ടെ.
2: അതിന്റെ പാട്ട് ഓർമ്മയില്ലേ? ഒന്നാം രാഗം പാടി. പപ്പേട്ടന്റെ സിനിമയാണ്. പത്മരാജൻ സംവിധാനം ചെയ്ത എവർ ക്ലാസിക് ആയിട്ടുള്ള കിടിലം മലയാളം സിനിമ തൂവാനത്തുമ്പികൾ. മോഹൻലാലാണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ ഓക്കെ ഓക്കെ. വനജക്കുട്ടി സുഖമായിട്ടിരിക്കൂ. പാട്ട് വെച്ചേരാ.
0: ബൈ ബൈ.
3: ഒരു പാട്ട് വെച്ചത് എനിക്ക്.
0: ഏത് പാട്ടാ വേണ്ടത്?
3: മറന്നുപോയി പൂമകളെ.
2: മറന്നുപോ പൂമകളെ അല്ലേ? സിനിമ എന്താണെന്നറിയോ?
3: ചക്കരമുത്ത്.
2: ചക്കര

0: അച്ചോടാ ചക്രമുത്തേ.
1: വെച്ച്
0: അച്ചോ
1: തരാട്ടോ.
0: വേഗം അവക്ക് മാറട്ടെ കേട്ടോ ചക്രമുത്തിന്റെ. ഓക്കെ, ഞാൻ ഇവിടെ തൈക്കൂടത്ത് സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ സ്കൂളിൽ ലീവാണ്, ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ ആയിട്ട് ലീവ് എടുത്തുകൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കണല്ലോ അവിടുത്തും ക്ലാസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാണ്. വൈറ്റില വൈറ്റില. ദേ വരുന്ന പാട്ട് കേട്ടോ, നമുക്ക് ഒരു ദിവസം കാണാം. ശരി.

0: അങ്ങനെ നമുക്ക് വേറൊരു കോളർ കൂടി ഉണ്ട്.
1: നോക്കാം.
2: ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് ജയദേവി.
0: ജയദേവി,
2: ജയ ജയ ജയ ജയ ജയ.
0: എവിടുന്നാ വിളിക്കുന്നേ?
2: ഹലോ, കുഞ്ഞിന്റെ പേരെന്താണ്?

0: ആര്യനാണ്.
1: ആര്യനല്ല, അരൺ.
0: അരൺ,
2: അരൺ.
0: എന്താ പേരത്?
2: അതെ, വെറൈറ്റി.
0: അപ്പൊ ചോദിക്കട്ടെ,
2: ചോദ്യം ചോദിക്കട്ടെ. സന്തോഷാണ്, അച്ചോടാ. ചോദ്യം ചോദിക്കട്ടെ, പാട്ട്
0: കുഞ്ഞു പാടിക്കോ.
2: പോരട്ടെ,
1: അങ്ങനൊരു പാട്ട് പാടിക്കും.

0: മനസ്സിലായി എന്താണ്?
1: ഇല്ല
0: സംസ്കൃതത്തിൽ ഹോഗാണ്. കുട്ടിക്ക് എന്ത് മനസ്സിലായി? ഒന്നും അറിയില്ല നീ കുട്ടിക്ക്. ആരെ പഠിപ്പിച്ച കുഞ്ഞുനെ ശ്ലോകം? ഓ, ടീച്ചർക്ക് ഒരു സാല്യൂട്ട് കൊടുക്കൂ. അടിപൊളി ടീച്ചർ കേട്ടോ. ആണോ, ചിന്മയിലാണോ? ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് വരട്ടെ. കൊച്ചമ്മണി, കൊച്ചമ്മണി എന്ന കഥാപാത്രം ഏത് സിനിമയിൽ ആരാണ് ചെയ്തത്? കൊച്ചമ്മണി, എന്റെ കൊച്ചമ്മണി, ഇവന്മാര് ഒന്ന് വിളിച്ചപ്പോ പിള്ളേരെയും പാക്ക് ചെയ്തിട്ടുണ്ടോ? ആരും ഇറങ്ങാൻ പറഞ്ഞേ. ഏ കൊച്ചമ്മണി,
1: നീ ഇവരെ വിശ്വസിച്ചോ? ആ ഡയലോഗ്.
0: കൊച്ചമ്മണി, കൊച്ചമ്മണി എന്നുള്ള പേര് ആരുടെ എന്നാ ചോദിച്ചേ? കൊച്ചമ്മണിയുടെ ഭർത്താവല്ലേ സ്വാമിയേട്ടൻ? അപ്പൊ കൊച്ചമ്മണി ആരാ? ആരാ? ആരാ? ഏ കൊച്ചമ്മണി ആരാ? കൊച്ചമ്മണി,
2: കൊച്ചമ്മണി ആരാ?
0: ആ ഇവന്മാര് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ തന്നെ നീ വിശ്വസിച്ചില്ലേ കൊച്ചമ്മണി? ഏ ഓർക്കണില്ലേ സ്വാമിയേട്ടൻ പണ്ട് ഭജനിരിക്കാൻ പോകുന്നത്? ടീച്ചറ്, ഡാൻസ് ടീച്ചറ്. സ്വാമിയേട്ടൻ പണ്ട് ഭജനിരിക്കാൻ പോവില്ലേ? അപ്പൊ കൊറേ കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിൽ പോയിട്ട് ഇതെല്ലാം സ്വാമിയേട്ടന്റെ പിള്ളേരാണോന്ന് ചോദിച്ചത്? അതെ അതെ, കൊച്ചമ്മണി ടീച്ചർ. മക്കളെ, നിന്റെ വലിയച്ഛൻ വന്നടാ എന്ന് പറഞ്ഞത്. ഓവറാക്കി ചെളവാക്കാ പുല്ലേ. നായൻകുട്ടി, ഞാൻ കത്ത് തരാ, നീണ്ട കൊടുക്ക് എന്ന് പറഞ്ഞത്.
1: എന്താണോ ഞാൻ മറക്കേണ്ടത്? ആ ഡയലോഗ്
0: എന്താ? ലക്ഷ്മി, ഗോഡ് ഫാദർ കൊച്ചമ്മണി ആരാന്ന് പറ.
1: ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും
0: എന്നാലും സമയം തിരറായതുകൊണ്ട് നമുക്ക് ഇനി വലിയ ജയദേവി വാഴ്ത്തുക്കൾ. ജയദേവി വാഴ്ത്തുക്കൾ. അപ്പൊ ചിന്മയക്കാരൻ അരൺകുട്ടനും ഞങ്ങളുടെ രണ്ടുപേരുടെയും പഞ്ചാറ് ഉമ്മകൾ.
1: ബൈ ബൈ.
0: ബൈ ബൈ അരൺകുട്ട.
2: ഓക്കെ
0: കുഞ്ഞ. ലവ് യു കുഞ്ഞേ. ബൈ ബൈ. സമയമില്ലാട്ടോ ജയദേവേ, പിന്നെ വിളിക്കാം. ബൈ ബൈ. യെസ് പ്രിയരെ, നമുക്ക് 7:25 മലയാളത്തിൽ വാർത്തകൾ വരാനുള്ളത് കൊണ്ടാണ് കുഞ്ഞിനോട് സംസാരിക്കാൻ സമയം കുറഞ്ഞു. എന്തായാലും
1: അടിപൊളിക്കോളായിരുന്നു. എനിക്ക് മെമിക്രി ഒക്കെ കേൾക്കാൻ പറ്റി. നിങ്ങൾ കേട്ടല്ലോ അല്ലേ?
0: കലകാരനാത്ത ഒരു സമൂഹം
1: അതില്ല.
0: എന്ന പിന്നെ പാട്ടിലേക്ക് പോകാം.
1: പോകാം.
0: സാന്ദ്രയ്ക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് തരാമോ?
0: ആ, അഫ്സലിന്റെ ഒരു പാട്ടുണ്ട്, കോഴി ചിങ്കാര കോഴി. വിശക്കല്ലേ നിനക്ക്? നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും. സ്റ്റേഷൻ ഓഫ് ദി നേഷൻ, റെയിൻബോ 107.5. ഏ

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधू और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ച ും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടി

0: കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% ആക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27-ന് വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് 3-ാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക

0: സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തെ പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: മ്യൂസിക്കിലേക്ക് സ്വാഗതം പറയാം നമുക്ക്.
1: അതെ, വീണ്ടും സ്വാഗതം.
0: ഹലോ.
2: ഹലോ,
0: മലപ്പുറത്ത് നിന്നാണ്? മലപ്പുറത്ത് എവിടെയാണ്?
2: മലപ്പുറത്ത് വെള്ളിക്കുന്ന്.
0: വന്നിട്ടില്ല മലപ്പുറത്ത്? അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല നിങ്ങളല്ലേ? മലപ്പുറത്ത് വള്ളിക്കുന്ന് പറയുമ്പോ തൃശ്ശൂർ ബോർഡറാണോ?
2: അല്ലല്ലോ, കോഴിക്കോട്. ആ ഒരു ബോർഡർ.
0: എന്നിട്ട് നിങ്ങളെന്താ കോഴിക്കോട് പറയാത്തത്? സോറി ഗായ്സ്, ആരെ വിളിക്കുന്ന പേര് പറയൂ. ജിൻഷ, എന്താ ചെയ്യുന്നേ?
2: ഞാനിപ്പോ ഫസ്റ്റ് ഇയർ ഫറൂഖ് കോളേജിൽ ഡിഗ്രി ചെയ്തു.
1: ഡിഗ്രിക്ക്
0: പഠിക്കുകയാണ്. ഞാനിവിടെ രാമനാട്ടുകര ഭവൻസ് കോളേജിൽ മാഷായിരുന്നു പണ്ട്.
2: ഓ,
0: പണ്ട് പണ്ട് ചെറുപ്പത്തിലെ. നിസ്സാരം, എളുപ്പത്തിൽ പറയാൻ പറ്റും. മൊയ്തൂട്ടി ഹാജിയുടെ വീട്ടിൽ പോയിട്ട് അബ്ദുനെ സഹായിച്ച ഉസ്മാൻ ആരാണ്? സിനിമ ഏതാണ്?
1: ഉസ്മാൻ.
0: കഥാപാത്രത്തിന്റെ പേര് ഉസ്മാൻ. എന്ത് പേര്? ജിൻസ. നല്ല പേര്. എന്റെ പേര് ഉസ്മാൻ. ഏതാ സിനിമ? വേമ്പ്ര. വേമ്പ്ര സിനിമ. മിടുക്കി. കയറ് കയറ്. അതെ, എന്തെടുക്കുക? എപ്പോഴെടുക്കുക? എന്തായാലും മൺമറഞ്ഞ ഞങ്ങളുടെ നാട്ടുകാരും കൂടിയല്ല സെലിമേട്ടന്റെ ഓർമ്മകൾ. എത്ര കാലം നമ്മൾ ചിരിപ്പിച്ചോണ്ടിരിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ജിൻഷയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഏട്ടൻ.
0: ഏട്ടന്റെ പേരെന്താ?
2: എന്റെ പേര് ജിതിൻ.
1: ജിതിൻ.
0: ജിതിന്റെ പെങ്ങളാണ്.
1: ആദ്യം പറയണ്ടേ,
0: അതൊക്കെ പറയണ്ടേ. ജിതിൻ എന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ എല്ലാവരും തിരക്കാൻ പറയാൻ പോളെ.
1: എന്താടാ കേട്ടില്ല, ഒന്നുകൂടെ പറ.
0: ജിൻഷയുടെ ചേട്ടൻ.
1: നമുക്കറിയാത്.
0: പക്ഷേ ഒരു കാര്യം പറയാ, അതെ പറയാണ്ടിരിക്കാൻ വയ്യ. ജിൻഷ തുടക്കം മുതലേ നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരാളെ പോലെയല്ല?
1: അതെ അതെ അതെ, നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു, ഇഷ്ടമായി ഞങ്ങൾക്ക്.
0: അത് തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ അടുത്ത അടുത്ത പരിപാടി സാന്ദ്ര കടഞ്ഞു വയ്ക്കുന്നുള്ളതാണ്.
1: കേൾക്കുന്നില്ല,
0: കേൾക്കുന്നില്ല. അപ്പൊ ഓക്കെ ജിൻഷ കുട്ടി, നല്ല പാട്ട് വെച്ചിട്ടോ. ഞാൻ ഈ സിനിമയിലെ പാട്ട് വെച്ചിട്ടെ. ഒന്നാംകളി, രണ്ടാംകളി, മൂന്നാംകളി, നാലാംകളി, അഞ്ചാംകളി
1: വെച്ചിട്ടെ.
0: അപ്പൊ ഫ്രണ്ട്സിനൊക്കെ തിരക്കി എന്ന് പറയാം
1: കേട്ടോ. ഞങ്ങള് രണ്ടാളെ അന്വേഷിച്ചു എന്ന് പറയണം.
0: ആര് തിരക്കിന്ന് പറയും.
2: പോവാൻ
1: പോരട്ടെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
0: മനസ്സിലായി, മനസ്സിലായി.
1: പോരട്ടെ,
0: ഞാൻ മറ്റേ പേപ്പർ നിന്ന് വെട്ടിയെടുത്ത് ഒട്ടിച്ചതാണല്ലോ. ഉള്ളില് സങ്കടം ഉണ്ട് കേട്ടോ.
1: അതെ, മിമിക്രി ഒക്കെ പറഞ്ഞ് എന്റർടൈൻ ചെയ്തിട്ട് ഓർത്തില്ല.
0: സ്നേഹമില്ല, എന്നെ കാണാൻ ഭംഗിയില്ല. പൈസക്കാരനല്ലോ.

0: ശരത്തേട്ടൻ.
1: ഓക്കെ മക്കളെ, പാട്ട് വെച്ചാൽ കേട്ടോ,
0: പറയണേട്ടോ, എല്ലാവരോടും അന്വേഷണം.
1: അടിപൊളി കോളറല്ലേ, ഇന്നത്തെ കോളേഴ്സ് എല്ലാം കില്ലടികളാണ്.
0: പോരട്ടെ, നിങ്ങളൊക്കെ എവിടെ ഇരിക്കുകയാണ്?
1: എവിടെയാണ്?
0: വയ്യടാ.
1: അപ്പൊ ഒന്നാംകളി പാട്ട് വരുന്നുണ്ട്, ഒന്നാന്തര പാട്ട്. ഉസ്മാന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അബ്ദുന്റെ വക, നമ്മുടെ വക, നിലയ്ക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടും.
1: സ്റ്റേഷൻ ഓഫ് ദി നേഷൻ, റെയിൻബോ 107.5.

0: ഹലോ ഹലോ ഹലോ, ആരാണ്?
1: അളൂരിന്ന് ഷീലയുടെ.
0: എന്നിട്ട്?

0: ആരൊക്കെയുണ്ട് വീട്ടിൽ ചില കുട്ടിയുടെ?
1: എന്റെ വീട്ടില് ഹസ്ബൻഡ് അശോകൻ, മൂത്ത അപർണ, മകന് ശാശിക്ക്.
0: ആഹാ, എന്റെ അശോക് ചേട്ടൻ എന്തേ
1: ഇവിടെ ആള്? നിങ്ങളുടെ ശ്രോതാവാണ്.
0: അശോകൻ ചേട്ടൻ ഞങ്ങളുടെ സ്വന്തം ആളാ, അറിയോ അത്? അശോകൻ ചേട്ടൻ ഞങ്ങളുടെ സ്വന്തം ആളാണ്. ഞങ്ങള് ഷീലാമ ഞങ്ങളുടെ സ്വത്തല്ലേ? അതെ.
2: അപ്പൊ
0: ചോദിക്കട്ടെ, ചോദ്യത്തിലേക്ക് പോട്ടെ. കൊച്ചു ത്രേസ്യ കൊച്ച ആരാണെന്ന് പറയൂ.
3: എന്റെ കൊച്ചു ത്രേസ്യ കൊച്ചെ എന്ന് വിളിച്ച് മലയാള സിനിമയിൽ ഏറ്റവും സുന്ദരിയായ നടി കൊച്ചു ത്രേസ്യ കൊച്ച്.
0: എന്റെ മാത്തുക്കുട്ടി ഛായ, അത് മനസ്സിലാക്കി കളഞ്ഞു അശോകേട്ടന്റെ മുത്ത് മണി. അക്കോസോട്ടെയും ഷീലാമ്മ എത്ര കാലം പ്രേമിച്ച കല്യാണം കഴിച്ചേ? ആ, ഞങ്ങൾക്കറിയാം 30 വർഷമായിട്ട് നിങ്ങൾ പ്രേമിച്ചോണ്ടിരിക്കുകയാണെന്ന്. സന്തോഷായിട്ട് ജീവിക്കട്ടോ അശോകൻ. അന്വേഷണം പറയൂ കേട്ടോ.
2: നമ്മൾ
0: രണ്ടാളും എന്താ സ്പെഷ്യല്? മരുന്നുണ്ടേ? മരുന്ന് കഞ്ചിയൊക്കെ അടിക്കണേ.
2: കർക്കിടകം,
0: കർക്കിടകത്തിന്റെ ആരോഗ്യ രക്ഷ അല്ലേ? എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്
1: അങ്ങനെ?
0: വീട്ടിലേക്കുള്ള ഉണ്ടാക്കുവാണെങ്കിൽ പുറത്തേക്ക് കൊടുക്കും. എങ്ങനെ ചെയ്യണേ?
1: വീട്ടിലുണ്ടാക്കിട്ടുണ്ടോ? ആരോഗ്യത്തോടെ ഇരിക്കട്ടെ.
0: സന്തോഷം. ആ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കൂട്ടമ്മ. ആണോ?
2: അല്ലെങ്കിൽ ഞങ്ങളുടെ ശരത്തേട്ടൻ ആരാ?
0: ആരാ? എന്നാലും എന്റെ പേര് അറിയാൻ പാടില്ല. സാന്ദ്ര കൊച്ചിക്ക് ജയ് എന്നൊരു ആൾക്കാരാണ്. അപ്പൊ ശരത്തേക്കുന്ന
2: സമയമില്ലമ്മ.
0: ബൈ ബൈ ബൈ. യെസ്. അപ്പൊ അക്കസോട്ടോ ആൻഡ് ഷീലാമ്മ. അപ്പൊ നമ്മുടെ സമയം തീർന്നുല്ലേ സാന്ദ്രകുട്ടി?
2: അതെ, ഓൾമോസ്റ്റ് കഴിയാറായി.
0: നമുക്കിപ്പോ അടുത്ത വരവിന് കാണാം.
2: അതെ, എപ്പോ വരും നമ്മൾ?
0: ഓണ്ടഗോ പള്ളി പെരുന്നാളില്. 10 മണിക്ക് അരികയുണ്ട് കേട്ടോ. അപ്പൊ വിശേഷങ്ങൾ, ആരോടെങ്കിലും കഥ പറയാനും വർത്തമാനം പറയാനും ഒക്കെ കാത്തു കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മനസ്സ് തുറക്കാനുള്ള നേരമാണ് റെയിൻബോയുടെ അരികെ എന്ന് പറയുന്ന പ്രോഗ്രാം.
2: 10 മണി മുതൽ 11 മണി വരെ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
0: കൂടെ തന്നെ ഉണ്ടാവും. On the go drive time music in Talkala Yatra Varayayana Nyangal.
2: Yeah, RJ Sandra.
0: And me, RJ Sharat, signing off.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയരെ, ഇനി കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് അപ്ഡേറ്റ്സ്.
3: Hello, I'm Mike Perkins at the BBC Sports Centre with the latest World Cup news. There will be lots of Spanish fans who've enjoyed their celebrations after winning the World Cup. Ferran Torres' extra time strike giving Spain a 1-0 win over 10-player Argentina and allowing them to lift the trophy for a second time. It was a tetchy final which saw Argentinian hands thrown at the full-time whistle. Chris Sutton was part of the BBC commentary team. He says Spain deserved their success.
4: They are and have been the best team, and it is good for football, and it's good they won today. And as much as I admire Argentina for all their fight and guts and housery, it would have been a travesty, really, had they got over the line today.
3: The Argentina manager, Lionel Scaloni, was in tears in his post-match press conference. He said he didn't know if he could carry on in the job, and now there are questions over the international future of Lionel Messi and if he will play at another World Cup. He's currently 39, but the 2030 competition...

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സണ്ടുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകൾ ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 3 മുതൽ തീരുമാനം ബാധകമാണ്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. അഭിഭാഷക നിയമ ഭേദഗതിയുടെ കരട് പുറത്തിറക്കി കേന്ദ്ര നിയമ മന്ത്രാലയം. ഭേദഗതി സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31 രേഖപ്പെടുത്താം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 അറസ്റ്റിൽ. ഓടനാവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവരെയാണ് 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടികൂടിയത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: ഇസൈ തെൻട്രൽ.
4: ഇസൈ തെൻട്രൽ.

ഫിലിം സോങ്സ്, ഡിവോഷണൽ സോങ്സ് മട്ടുമില്ലേ, ഒരു പക്ക പ്രൊഫഷണൽ കർണാട്ടിക് വോക്കലിസ്റ്റ് കൊടുത്ത നമ്മ പി ഉണ്ണികൃഷ്ണൻ. തമിഴ്, മലയാളം, തെലുങ്ക് ഇപ്പടി അഞ്ച് മൊഴികളിലെ കിട്ടത്തട്ട 4000-ത്തിനും മേലെ പാടലുകൾ പാടിയിരിക്കാറ് ഇവര്. നാഷണൽ അവാർഡ്സ്, തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എന്ന മാതിരി നിറയെ അവാർഡ്സ് ഇവർക്ക് കിടച്ചിരുക്കു. ഇവരുടെ സംഗീത തിരമയ്ക്കും ജ്ഞാനത്തുക്കും ഇവർക്ക് നിറയ ടൈറ്റിൽസ് വിരുദുകൾ വഴങ്ങപ്പെട്ടിരുക്കു. ഇസൈ പേരൊളി, സംഗീത ചൂടാമണി, നാദഭൂഷണം, യുവ കലാഭാരതി, ഇസയിൻ പുന്നകൈ, ഇസൈ സെൽവം, സംഗീത കലാസാരഥി, സംഗീത ചക്രവർത്തി, ഇപ്പടി ഏകപ്പെട്ട വിരുദുകൾ ഇവരെ തേടി വന്നിരിക്കുന്നു.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 280 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 3 മുതൽ തീരുമാനം ബാധകമാണ്. പവർകട്ടിന്റെ പേരിൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സ മുടങ്ങാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ബദൽ സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകണമെന്നും മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനം മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി വിൽപ്പനയ്ക്ക് ആവേശകരമായ തുടക്കം. വിൽപ്പന ആരംഭിച്ച ആദ്യ ദിനമായ ഇന്ന് 872,540 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. അഭിഭാഷക നിയമ ഭേദഗതിയുടെ കരട് പുറത്തിറക്കി കേന്ദ്ര നിയമ മന്ത്രാലയം. ഭേദഗതി സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31 വരെ രേഖപ്പെടുത്താം. തൃപ്പൂണിത്തുറ കുരീക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലമേറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 അറസ്റ്റിൽ. ഓടനാവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവരെയാണ് 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടികൂടിയത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ഇന്ന് മഞ്ഞ ജാഗ്രത. നമസ്കാരം.
1: News Rainbow. ഉലക സഞ്ചാരം.

ഹലോ, നമസ്കാരം. ടീം ഉലകസഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോകുവാണേ. ഈ ട്രെയിൻ യാത്ര ഇഷ്ടമാണോ? ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദിവസവും ട്രെയിനിൽ ജോലിക്ക് ക്ലാസ്സിൽ ഒക്കെ പോകുന്നവർക്ക് ട്രെയിൻ യാത്ര അത്രത്തോളം ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഒരു മീറ്ററിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. ഇനി ഞാൻ ചോദ്യം മാറ്റി പിടിക്കാം. ട്രെയിനിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ ട്രെയിൻ യാത്ര

നടത്തിയിട്ടുണ്ട്, എവിടേക്കെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ പോയ ട്രെയിൻ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ട് എന്ന നിലയ്ക്ക് പറയാൻ ഒരു റൂട്ടുണ്ടോ? ആ ഒരു യാത്ര ആലോചിച്ചെടുക്കാനുള്ളൊരു സമയമാണ്, വേഗം വേഗം ആലോചിച്ചെടുത്തോളൂ. നമ്മളെ ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ട്രെയിൻ യാത്രകളിൽ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്ര, അല്ലെങ്കിൽ ഒരു തവണ കൂടി അങ്ങോട്ടേക്കൊന്ന് പോയാൽ അടിപൊളിയായേനെ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ആ റൂട്ട് ഏതാണ്? എന്തായാലും അങ്ങനെ ഒരു ഇഷ്ട റൂട്ട് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം. ഒരു തവണ കൂടി അവിടെ എന്തായാലും പോകണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ, ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ അവിടെ ഒന്ന് പോകണം. നമ്മളും ഇന്നൊരു ട്രെയിൻ യാത്ര നടത്താൻ വേണ്ടി പോകണേ. നമ്മൾ അല്പം സാഹസികമായി ട്രെയിൻ യാത്ര നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളൊരു യാത്രയാണ്. എന്താണെങ്കിലും കുറച്ചധികം ദൂരേക്ക് പോവുകയാണ്, കുറച്ചധികം ദൂരെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ വരെ പോകും എന്ന് വിചാരിച്ചോളൂ. വെസ്റ്റ് ബംഗാളിലെത്തിയതിന് ശേഷം ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ട്രെയിനിൽ നമ്മൾ കയറാൻ വേണ്ടി പോകണേ. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുൻപ് എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് എന്നോട് തിരിച്ചു പറഞ്ഞോളാം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, നമ്മൾ വെസ്റ്റ് ബംഗാളിലെത്തുന്നു. വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജയ്പായ്ഗുരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മളുടെ യാത്ര, ഇന്നത്തെ യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നത്. സാധാരണ ട്രെയിനല്ല, ഞാൻ ക്ലൂ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഇന്ന് കംപ്ലീറ്റ് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടോയ് ട്രെയിനിലാണ്. ഈ ട്രെയിൻ ഈ ന്യൂ ജയ്പായ്ഗുരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് സ്റ്റേഷനുകൾ കടന്ന് മല ഇങ്ങനെ കയറി കയറി ഒരിടത്തെത്തും. ആ എത്തുന്ന സ്ഥലം അതൊരൊന്നൊന്നൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയാൻ പാടില്ലാത്ത സ്ഥലമൊന്നുമല്ല. നമ്മളുടെ സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ ഈ പേര് പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ല, സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടാകില്ല. എന്താണെങ്കിലും ഓക്കെ, എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് ഏറ്റവും ഒടുവിലൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ വടക്കേ അറ്റത്തേക്കാണ് ട്രെയിൻ യാത്ര നടത്താൻ വേണ്ടി പോകുന്നത്. ട്രെയിൻ മുകളിലേക്കാണ് പോകുന്നത്. കുന്നുകളും മലകളും കയറി മനോഹരമായ താഴ്വരകളും ഒക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ മനോഹരമായ പട്ടണം കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ആ പട്ടണം കാണാൻ വേണ്ടി നമ്മൾ ടോയ് ട്രെയിനിലാണ് ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ആ പട്ടണം പറ? അത് തന്നെ, ഡാർജിലിംഗ് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഡാർജിലിംഗ് യാത്ര ടീം ഉലക സഞ്ചാരം ഇതിന് മുൻപ് നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ടോയ് ട്രെയിനിൽ ഡാർജിലിംഗിലേക്ക് നമ്മൾ പോയിട്ടില്ല, അവിടെ ചെന്നിട്ട് ടോയ് ട്രെയിൻ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ ടോയ് ട്രെയിനിൽ ഡാർജിലിംഗിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ഉലക സഞ്ചാരത്തിന്റെ ഡാർജിലിംഗ് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഡാർജിലിംഗിലേക്ക് ടോയ് ട്രെയിനിൽ പോകാം എന്നൊരു പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് തവണ ഡാർജിലിംഗിൽ പോയിട്ടുണ്ടെങ്കിലും ടോയ് ട്രെയിനിൽ അങ്ങനെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ഒത്തിരി പേരും പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഊട്ടിയിൽ എത്ര തവണ പോയിട്ടുണ്ട്, ഊട്ടിയിൽ പോയതെല്ലാം ടോയ് ട്രെയിനിലാണോ, അല്ലെങ്കിൽ ഊട്ടിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്, ഇതുവരെ ടോയ് ട്രെയിനിൽ കയറാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തിരക്കാണ്. ആകെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ ഒരു ഊട്ടിയും ഊട്ടിയിലേക്ക് പോകാൻ പല വഴികളുമുണ്ട്. പക്ഷേ ആ വഴികളിലൂടെ ഒന്നും ടോയ് ട്രെയിൻ പോകുന്നില്ല. ഒറ്റ വഴിയിലൂടെ ചെറിയൊരു ട്രെയിൻ പോകുന്നു. എല്ലാവരും കൂടി അതിൽ കയറാൻ നോക്കിയാൽ നടക്കില്ലല്ലോ. നേരത്തെ ബുക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ഊട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡാർജിലിംഗ് പോലെയുള്ള ഹിമാലയ മലനിരകളുടെ ചുവട്ടിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ചെരുവിലൂടെ മുകളിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ ലോകമെമ്പാടുള്ള സഞ്ചാരികൾ ഇവിടെ കയറാൻ വേണ്ടി വന്ന് ക്യൂ നിൽക്കും. അപ്പോൾ ആ ക്യൂവിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. മുൻകൂട്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ന്യൂ ജയ്പാൽഗുരിയിലേക്ക് ചെല്ലുന്നത്. ഇവിടെ നിന്ന് ശരിക്കും ഇവിടം മുതൽ നമ്മൾ കാഴ്ചകളുടെ ആ ഒരു വൈബ് തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെ ഏത് എഞ്ചിൻ വേണം എന്ന് നമ്മളോട് അവർ ചോദിച്ചില്ലെങ്കിലും രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, ഡീസലും സ്റ്റീമും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, ഇതിലേതിൽ കയറണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. നമ്മൾ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആവു യന്ത്രം മതി എന്ന് തീരുമാനിക്കുന്നു. 1881 തുടങ്ങിയ പരിപാടിയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ട്രെയിൻ റൂട്ടിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ഒരു ട്രെയിൻ റൂട്ടിലൂടെയും പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണ്. ഒപ്പം ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണുന്ന ഹിമാലയം കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ട്രെയിനിലിരുന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വൈബാണല്ലോ. അങ്ങനെ പ്രത്യേകതകൾ നോക്കിയാൽ ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് 1999 ലോക പൈതൃക പട്ടികയിലേക്ക് ഈ ട്രാക്ക് കൂടി എഴുതി ചേർത്തത്. അത്രത്തോളം പ്രത്യേകതകളുള്ള ഒരു ട്രെയിൻ യാത്ര നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകണം. ട്രെയിനിൻ്റെ അകത്ത് കയറുന്നു, നല്ലൊരു സീറ്റ് നോക്കിയിരിക്കുന്നു, രണ്ടു വശത്തും കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വണ്ടി മെല്ലെ അവിടെ നിന്ന് നീങ്ങി തുടങ്ങുകയാണ്. 10 സ്റ്റേഷനുകളെ നമുക്കുള്ളൂ. 10-ാമത്തെ സ്റ്റേഷൻ ഡാർജിലിംഗ് ആണ്. അതിൻ്റെ മുൻപിൽ ഒരു 9 സ്റ്റേഷൻ കൂടിയുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്റ്റേഷനുകളാണ്. എന്താണെങ്കിലും ട്രെയിൻ മെല്ലെ ആവി യന്ത്രത്തിൻ്റെ പവറിൽ നമ്മളെയും വലിച്ചുകൊണ്ട് ഹിമാലയ മലനിരകൾ കയറി തുടങ്ങുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലക സഞ്ചാരത്തിന്റെ ഡാർജിലിംഗ് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഡാർജിലിംഗിലേക്ക് ടോയ് ട്രെയിനിൽ പുറപ്പെട്ട യാത്രയാണ് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഡാർജിലിംഗിൽ എത്തുക എന്നുള്ളൊരു പ്ലാനിലാണ് ടോയ് ട്രെയിൻ തിരഞ്ഞെടുത്തത്. പിന്നെ ഒരുപാട് ഒരുപാട് പേർ, പല രാജ്യക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ ക്യൂ നിന്ന് അല്ലെങ്കിൽ കുറേ കാലം കാത്തിരുന്ന് ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ, നമ്മളത് നടത്തിയിട്ടില്ലെങ്കിൽ, അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവമായിട്ട് നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ അത് മോശമാണല്ലോ. അപ്പോൾ അങ്ങനെയും കയറാനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറിയതിന് ശേഷം വണ്ടി മെല്ലെ പുറപ്പെടുവാണ് കേട്ടോ. ന്യൂ ജയ്പാൽഗുരിയിൽ നിന്ന് ട്രെയിൻ ഇങ്ങനെ പുകയൊക്കെ പറത്തിക്കൊണ്ട് മുന്നിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഈ ടോയ് ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഊട്ടിയിലെ ടോയ് ട്രെയിൻ, അതിനെടുക്കുന്ന സമയം, ദൂരം അങ്ങനെ വെച്ച് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ദൂരക്കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 88 കിലോമീറ്റർ ഉണ്ട്. 10 സ്റ്റേഷൻ കടക്കാനെടുക്കുന്ന ഒരു ദൂരമാണ്, 10 സ്റ്റേഷൻ കടന്നെത്തുന്ന ഒരു ദൂരമാണ്. അപ്പോൾ ഈ 88 കിലോമീറ്റർ നമ്മൾ സാധാരണ യാത്രയിൽ എത്ര മണിക്കൂറുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാലോചിച്ചിട്ട് അവിടെ ചെല്ലരുത്. കാരണം ഈ 88 കിലോമീറ്റർ നമുക്ക് കടക്കാൻ ഒരു 7-7.5 മണിക്കൂർ എടുക്കും. രാവിലെ ട്രെയിനിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ, അതിരാവിലെ ട്രെയിനിൽ കയറിയാൽ ട്രെയിൻ നമ്മളെയും കൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ച് പുകയൊക്കെ പറത്തി മലയും കുന്നൊക്കെ കയറി അങ്ങോട്ട് പോകും. ഒരു ദിവസത്തെ ഈ ഒരു ട്രെയിൻ യാത്ര ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ട്രെയിൻ യാത്രയായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒന്ന് വെക്കാൻ മറ്റൊരു ട്രെയിൻ യാത്ര ഒരിടത്തും ഉണ്ടാകില്ല. ഏത് സ്വിറ്റ്സർലൻഡും ഇതിൻ്റെ മുകളിൽ പോകില്ല. അങ്ങനെ നമ്മൾ പറയും, സ്വിറ്റ്സർലൻഡിൽ ചെന്നാലും നമ്മളിത് സമ്മതിച്ച് കൊടുക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ട്രെയിൻ മെല്ലെ വിട്ടു. ട്രെയിൻ വിട്ടപ്പോൾ മുതൽ കുന്ന് മല കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ കാണുന്ന കുന്നൊന്നും ഒരു കുന്നല്ലെന്നും ഈ കാണുന്നതൊന്നും മലയേ അല്ലെന്നും കുറച്ച് ദൂരോട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. ട്രെയിൻ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ എൻജിൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും അതിൽ നിന്ന് പോകുന്ന പുകയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ മെല്ലെ ട്രെയിൻ മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നമ്മൾ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മരങ്ങൾ കാണുന്നുണ്ട്. മരങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക്, അതായത് നമ്മളുടെ യാത്ര മുകളിലേക്കാണല്ലോ. അങ്ങനെ ഭൂപ്രകൃതി മാറുന്നതിനനുസരിച്ച്, തണുപ്പ് കൂടുന്നതിനനുസരിച്ച് കൃഷികളിലും വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായ തേയില അതിങ്ങനെ വളരെ ക്ലിയറായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. പച്ച പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മളുടെ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഡാർജിലിംഗ് ചായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ബ്രാൻഡ് തന്നെയാണല്ലോ. ഡാർജിലിംഗിൽ പോയൊരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീൽ തന്നെയാണല്ലോ. എന്താണെങ്കിലും നമ്മളത് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്. നിർത്തിയിട്ട് ഒന്ന് രണ്ടാൾ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും പൊക്കൊണ്ടേ ഇരിക്കുമുണ്ടോ. അങ്ങനെ പോകുന്ന യാത്രയിൽ ഏറ്റവും മനോഹരമായ, ശരിക്കും പോകുന്ന യാത്രയിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഗംഭീരമാണ്. ഒന്നും ഒരു കാഴ്ച പോലും മിസ്സാക്കാനില്ല. എന്നാലും ഈ കാണുന്ന മലനിരകളുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകുന്ന വഴിയിൽ ഏറ്റവും മനോഹരമായ കാഴ്ച കിട്ടുന്ന ഇടം എന്നൊന്ന് പറയാനുണ്ടെങ്കിൽ അത് ഭട്ടാസിയ ലൂപ്പാണ്. ട്രെയിനിങ്ങിനെ ഒരു മലയുടെ ഒരു സൈഡിലൂടെ കറങ്ങി മുകളിലേക്ക് കയറുന്ന രീതിയിൽ നമുക്കൊരു അത്യാവശ്യം ഒരു 360 കിട്ടിയില്ലെങ്കിലും 180 മുകളിൽ കാഴ്ചകൾ കിട്ടുന്ന ഒരിടമാണ്. അതായത് ഹിമാലയ പർവ്വത നിരകൾ ദൂരെ കാണാൻ പറ്റുന്നു. നമ്മൾ വേറൊരു മലയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നു. ഒപ്പം മലയുടെ ചെരിവിലായിട്ടുള്ള മരങ്ങളും ദൂരെ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളും മഞ്ഞെപ്പോഴും വന്ന് മാറുന്ന മലനിരകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയുള്ള യാത്രയാണ്. അതീവ തണുപ്പാണ്, അതിഭീകര തണുപ്പാണ്. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബട്ടാസിയ ലൂപ്പും പിന്നിട്ട് നമ്മൾ 9-ാമത്തെ സ്റ്റേഷനായിട്ടുള്ള ഘൂം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തും. ഇതാണ് സ്റ്റേഷനുകളിൽ ഏറ്റവും വൈബുള്ള സ്ഥലം, ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഡാർജിലിംഗ് കഴിഞ്ഞാൽ കേട്ടോ. ഡാർജിലിംഗിലേക്ക് നമ്മൾ ചെല്ലുന്നേ ഉള്ളൂ. വരവേൽക്കാൻ വേണ്ടി 9 റെയിൽവേ സ്റ്റേഷനുകൾ നമ്മളിങ്ങനെ കൊതിപ്പിച്ച് 9-ാമത്തെ സ്റ്റേഷനായിട്ടുള്ള ഘൂം കടന്നിട്ട് നമ്മൾ വീണ്ടും ട്രെയിനിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. ദേ ഞങ്ങൾ ഡാർജിലിംഗ് എത്താറായിട്ടോ. അതായത് രാവിലെ പുറപ്പെടുന്ന യാത്ര വൈകിട്ടാകുമ്പോൾ, നമ്മൾ പോകുന്നതൊരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെയാണെങ്കിൽ മഞ്ഞ് വീണ് കിടക്കുന്ന റെയിൽവേ ട്രാക്കിലൂടെ പോയി ഡാർജിലിംഗിൽ എത്താൻ പറ്റും. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ മഞ്ഞങ്ങനെ വീണൊന്നും കിടക്കില്ല. മഞ്ഞ് നേരത്തെ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദൂരെയുള്ള മലകളിലൊക്കെ വീണിട്ടുണ്ടാവും. എന്താണെങ്കിലും ഇപ്പോൾ അങ്ങനെ മഞ്ഞ് വീഴണ്ട. നമ്മളുടെ ട്രാക്കിലൊക്കെ മഞ്ഞ് വീണിട്ട് ഇനി

ഈ ഉലക സഞ്ചാരത്തിന്റെ ഡാർജിലിംഗ് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഡാർജിലിംഗിലേക്ക് ടോയ് ട്രെയിനിൽ നടത്തിയ യാത്ര ഏതാണ്ട് ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് മെല്ലെ എത്തുവാണ് കേട്ടോ. ട്രെയിനിങ്ങനെ പുകയൊക്കെ പറത്തിക്കൊണ്ട് കുന്നിന്റെ മുകളിലൂടെ അടുത്ത മലയുടെ മുകളിലേക്ക് അത്യാവശ്യം മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് തന്നുകൊണ്ട് വേഗത കുറച്ച് ചരിത്രത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ ട്രെയിൻ യാത്ര തീരണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങില്ല, ഡാർജിലിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ആ റെയിൽവേയുടെ ജീവനക്കാരൊക്കെ വന്നിട്ട് അതേ സ്ഥലമെത്തി ഇറങ്ങ് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ വണ്ടി കറക്കി തിരിച്ചു കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിർബന്ധിച്ച് ഇറക്കി വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകൊണ്ടോ. അത്രത്തോളം മനോഹരമായൊരു ട്രെയിൻ യാത്രയാണ്, നമ്മളുടെ ജീവിതത്തിലെ നടത്താൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള യാത്രയാണ്. അത് നടത്തിയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ മെല്ലെ ഇറങ്ങുകൊണ്ടോ, നമ്മൾ മെല്ലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി വന്ന് തിരിച്ചു പോകാം എന്നതല്ല പ്ലാൻ. പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം കൂടി വരുത്തുകയാണ്. ഇവിടം വരെ വന്നതാണല്ലോ, ട്രെയിൻ യാത്രയായിരുന്നു മെയിൻ. എന്നാലും ഒന്ന് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോകാം, ഒരു ദിവസം നമുക്ക് ഡാർജിലിംഗ് താമസിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ചിലവ് കുറഞ്ഞ താമസ മുറികൾ കണ്ടുപിടിക്കുന്നു. നമുക്ക് മണാലിയിലും കുളുവിലും കാശ്മീരൊക്കെ പോകുമ്പോൾ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേക കഴിവുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ 500 രൂപ മുതലൊക്കെ കിട്ടുന്ന റൂംസൊക്കെ ഉണ്ട്. നമ്മൾ സേഫ്റ്റി മാത്രം നോക്കിയിട്ട് നല്ല മുറികൾ കണ്ടുപിടിച്ച് താമസിക്കുക. താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങി ആസ്വദിക്കുക എന്നുള്ളതല്ല, ഒരു വെളുപ്പിനൊക്കെ ആകുമ്പോൾ നമ്മൾ എണീക്കേണ്ടി വരും. കാരണം നമ്മുടെ സൂര്യനുണ്ടല്ലോ, സൂര്യൻ ഇവിടെ എങ്ങനെയാണ് എണീറ്റ് വരുന്നത് എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയാണ്, സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. അതും കൂടി കണ്ടിട്ട് നമുക്ക് പകലത്തെ ട്രെയിനിന് തിരിച്ചു പോകേണ്ടതാണല്ലോ. അപ്പോൾ സൂര്യോദയം കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഇടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നാലും മനോഹരമായി അവിടെ കാണാൻ പറ്റും. എന്നാലും നമുക്ക് ടൈഗർ ഹില്ലിൻ്റെ മുകളിൽ പോയി സൂര്യോദയം കാണാം, അതാണ് കുറച്ചുകൂടി ഒരു അഡ്വഞ്ചർ പരിപാടി എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈഗർ ഹില്ലിലേക്കുള്ള യാത്ര കൊണ്ടുപോകുന്ന ചേട്ടന്മാരെയും അല്ലെങ്കിൽ വണ്ടികളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ബുക്ക് ചെയ്തു അതിരാവിലെ എണീറ്റു ഇരുട്ടത്തെണീറ്റിട്ട് വണ്ടിക്കകത്ത് കയറി ഇരിക്കുവാണ്. ഇനി അങ്ങോട്ടേക്ക് ആടിക്കുലുങ്ങി മുകളിലേക്കുള്ള ഒരു യാത്രയാണ്. കാരണം കുന്നുകളും മലകളും താണ്ടി ഒരു വലിയ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞാൽ ടൈഗർ ഹില്ലിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോകണം. സെഞ്ചാൽ എന്ന് പറഞ്ഞൊരു വൈൽഡ് സാഞ്ചറിക്ക് ഉള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. വന്യമൃഗങ്ങളൊക്കെ അധിവസിക്കുന്ന, അതായത് നല്ല തണുപ്പിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു കാടിൻ്റെ ഉള്ളിലൂടെയാണ് യാത്ര. നമുക്ക് പിന്നെ മൃഗങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കാനും അതിൻ്റെ വന്യതയും അപകടവും ഒന്നും ആലോചിക്കാൻ സമയമില്ല. നമ്മുടെ മനസ്സിൽ മൊത്തം മലകളുടെ മുകളിൽ മഞ്ഞുമലകളുടെ പിന്നിൽ നിന്ന് പൊങ്ങി വരുന്ന സൂര്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊന്നും ആലോചിക്കുന്നില്ല. ഈ ടൈഗർ ഹില്ലിൻ്റെ മുകളിലേക്ക് വണ്ടി എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളിങ്ങനെ കുറച്ച് ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും തിരിച്ചുവിടുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ടത് അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ശ്വാസമെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ എന്തായിരിക്കും, നമുക്കങ്ങനെ ശ്വാസം മുട്ടൽ

ഉണ്ടായിരുന്നില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും ഇത് എന്നൊക്കെയുള്ള നമ്മളുടെ ചിന്ത നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തി എന്നതിലേക്കാണ്. അതായത് ടൈഗർ ഹില്ലിന്റെ ടോപ്പിൽ എത്തുമ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 8482 മുകളിലെത്തിയിട്ടുണ്ട്. ഒരൊന്നൊന്നര ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് നാട്ടിൽ സൂര്യോദയം കണ്ട സ്ഥലങ്ങളും അവിടുത്തെ ഉയരവും ഒക്കെ ചുമ്മാ ഒന്ന് ആലോചിച്ച് പോയിട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സൂര്യോദയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് ഒരുപാട് സൂര്യോദയം ഉണ്ടെങ്കിലും ഞാൻ പൊതുവേ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് നമ്മൾ കൊളുക്കുമലയിൽ കണ്ട സൂര്യോദയം. കൊളുക്കുമലയിലെ കംപ്ലീറ്റ് ഭംഗിയോടും കൂടി കാണാൻ പറ്റിയ സൂര്യോദയവും പോലെ നമുക്കങ്ങനെ ചുറ്റും നമ്മുടെ ചുറ്റും അങ്ങനത്തെ ഒരു സൂര്യോദയം ആ ഒരു വൈബ് നമുക്ക് കിട്ടില്ലല്ലോ. ഓക്കെ, കൊളുക്കുമല എത്ര ഉയരത്തിലാണ്? കൊളുക്കുമല 2400 അടി ഉയരത്തിലാണ്. അപ്പോൾ കൊളുക്കുമല 2400, ഇവിടെ 8482, അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ശ്വാസം മുട്ടണം, ശ്വാസം മുട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ നൂറുകണക്കിന് ആളുകൾ വന്ന് കലപില ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇരുട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. സൂര്യൻ പോലും അറിയുന്നുണ്ടാകില്ല ഇത്രയും പേർ പല രാജ്യത്തും പല നാടുകളിലും പല കുന്നിൻ്റെ മുകളിലും മലയുടെ ചെരുവിലും ഒക്കെ പോയി സൂര്യനെ നോക്കി നിൽക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ ഒരേ സമയത്ത് സൂര്യൻ എവിടെയൊക്കെ നിന്ന് ആളുകൾ ഇതുപോലെ നോക്കുന്നുണ്ടാവുമായിരിക്കും. കുറേയധികം സമയം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ശബ്ദം ആളുകളുടെ സംസാരമൊക്കെ നിൽക്കും. ആരും മിണ്ടാതിരിക്കാനൊന്നും പറയില്ല, പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എവിടെയെങ്കിലൊക്കെ ഒരു ചുമന്ന പാടുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ആകാശത്ത്. നമ്മൾ നാടകീയമായി പറഞ്ഞാൽ കിഴക്കത്തെ ആ ഒരു വെള്ളകീറലുണ്ടല്ലോ, അങ്ങനെ വെള്ള ചെറുതായിട്ട് കീറി തുടങ്ങുമ്പോൾ നമ്മൾ ആ ദിക്കിലേക്ക് ശ്രദ്ധിക്കുന്നു. കാണുന്നതെല്ലാം മഞ്ഞുമലകളാണ്. മഞ്ഞുമലകളുടെ പിന്നിൽ നിന്ന് പൊങ്ങി വരുന്ന കാഞ്ചൻജംഗയുടെയൊക്കെ പിന്നിൽ നിന്ന് പൊങ്ങി വരുന്ന സൂര്യനെക്കാത്താണ് നമ്മൾ ടൈഗർ ഹില്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ സൂര്യൻ കുറച്ചുകൂടി കളർ തന്നു തുടങ്ങും. അപ്പോഴൊക്കെയാണ് ശരിക്കും ഉയ്യോ, ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ, ഇതൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തിനാ വേറെ നാട്ടിലേക്ക് പോകുന്നത്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഇതുവരെ കണ്ട സൂര്യോദയമൊന്നും അല്ല, ഇതൊക്കെയാണ് സൂര്യോദയം അല്ലെങ്കിൽ ഇതാണ് സൂര്യോദയം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ്. സൂര്യൻ മെല്ലെ പൊങ്ങി വരുന്നതിനനുസരിച്ച് മഞ്ഞുമലകളെല്ലാം കൃത്യമായി കാണാൻ തുടങ്ങുകയാണ്. മഞ്ഞുമലകളിലേക്ക് പതിക്കുന്ന സൂര്യരശ്മികൾ ആ ഒരു മഞ്ഞുമലയുടെ നിറം പോലും ചുവപ്പാക്കി മാറ്റുന്ന തരത്തിലാണ്. അങ്ങനെ ചുറ്റും കാഴ്ചകൾ കണ്ട് തുടങ്ങുമ്പോഴാണ് ഈ ടൈഗർ ഹില്ല് പോലും എത്രത്തോളം ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ കൊളുക്കുമലയിൽ പോയിട്ട് ഇരുട്ടത്ത് കൊളുക്കുമലയുടെ ഏറ്റവും ടോപ്പിൽ പോയി സൂര്യൻ ഉദിച്ച് അല്ലെങ്കിൽ വെളിച്ചം വന്ന് തുടങ്ങുമ്പോഴാണല്ലോ ഉയ്യോ ഇത് ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണോ എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത്. ഏറെക്കുറെ അതുപോലെ തന്നെയാണ്, ചുറ്റും വളരെ മനോഹരമായ മലനിരകൾ തന്നെയാണ്. നമ്മൾ വേറൊരു മലയുടെ മുകളിൽ നിൽക്കുന്നു, അഗാധമായിട്ടുള്ള ഗർത്തമുണ്ട് താഴെ, അല്ലെങ്കിൽ വശങ്ങളിൽ നിന്ന് വീശിയടിക്കുന്ന തണുത്ത കാറ്റുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒയ്യോ നമുക്ക് പോരാൻ തോന്നില്ല. അങ്ങനെ പോരാൻ തോന്നാത്ത ഇടത്ത് സൂര്യനെ മെല്ലെ എണീപ്പിച്ച് സൂര്യനെ അല്പം ഒന്ന് മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മൾ ടൈഗർ ഹിൽ വിട്ടിറങ്ങുന്നത്. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് തിരിച്ചെത്തിയിട്ട് ട്രെയിനിൽ കയറി തന്നെ തിരിച്ചെത്തണമല്ലോ, അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ടാക്സി പിടിച്ച് തിരിച്ചു വരേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ മനോഹരമായ അനുഭവങ്ങൾ തരുന്ന ഇടമാണ്. അതൊന്നും ആസ്വദിക്കാതെ നമ്മൾ തിരിച്ചു വരുന്നത്. ഡാർജിലിംഗ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട സ്ഥലമാണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് മൊത്തം കണ്ട് തീർക്കാതെയാണ് ടീം ഉലകസഞ്ചാരം തിരിച്ചു വരുന്നത്. ഇത്രയും നേരം ഡാർജിലിംഗിലൂടെ കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: നിങ്ങളുടെ ഏറ്റവും സന്തോഷം പകരുന്ന, ഓർമ്മകളിൽ ഏറ്റവും ഏറ്റവും ആശ്വാസം പകരുന്ന ഒരാളോട് എല്ലാം പങ്കുവെക്കാൻ കാത്തിരിക്കുകയാണോ? എങ്കിൽ കൂടെയുണ്ട്
1: അരികെ.
0: ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും
0: അരികെ
1: അരികെ.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം അരികയിലേക്ക്. അരികെ ഞങ്ങളുണ്ട്. ഞാൻ ആർജി ശരത്.
1: ഞാൻ ആർജി സാന്ദ്ര.
0: അപ്പോ അരികെ, വിശേഷങ്ങളും വർത്തമാനങ്ങളും ഏറെ പ്രിയപ്പെട്ട മനുഷ്യരോട്, ആ മനുഷ്യരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഇടങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ അല്ലെങ്കിൽ കണ്ണു നനയിച്ച അല്ലെങ്കിൽ ചിരിപ്പിച്ച നിങ്ങളുടെ ഏത് വികാരങ്ങൾക്കും വികാരങ്ങൾക്കും എപ്പോഴൊക്കെയാണോ ആരോടെങ്കിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, ഇപ്പൊ അങ്ങനെ പറയാം.
1: അത് പറയാൻ വേണ്ടി
0: എന്തിനെ കുറിച്ചാ പറയണ്ടെന്ന് പറയണ്ടേ സാന്ദ്ര?
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അതാണ് നമുക്കറിയേണ്ടത്.
0: നമ്മുടെ ജീവിതത്തിലെ ചില മനുഷ്യന്മാർ അങ്ങ് വരും. ഞാൻ പലപ്പോഴും വളരെ കഷ്ടമായിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് പറയാമോ, ചിലങ്ങ് വന്നിട്ടേ നമുക്ക് ഒരുപാട് ശീലങ്ങളും ശീലക്കേടും സമ്മാനിച്ചിട്ട് നമ്മളൊന്ന് അതിലേക്ക് എത്തുമ്പോഴേക്കും അവരങ്ങ് പോയി
1: പോകും.
0: ശരിക്കും ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്
1: ഒരു വിടയറയിൽ പോലും ഇല്ലാതെ,
0: അതെ, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളും ആശകളൊക്കെ കൊടുത്തിട്ട് ഒരു നോട്ടീസ് മുന്നേപ്പോലാണ്ട് പെട്ടെന്ന് അങ്ങ് അവരിലേക്ക് ഇറങ്ങിപ്പോവലാണ്. അങ്ങനെ ആരും ആരിൽ നിന്നും ഇറങ്ങിപ്പോവാതിരിക്കട്ടെ. നല്ലതുകൾ സമ്മാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ വായനകളിലേക്ക്, എഴുത്തിലേക്ക്, സഞ്ചാരങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്കൊക്കെ ഒരു ശീലം സമ്മാനിച്ചിട്ടാണെങ്കിൽ അപ്പൊക്കിനെ ഒരു ചന്തമെങ്കിലും ഉണ്ട്. അല്ലാതെ ഇത്ര കഷ്ടമായിരിക്കുമല്ലോ. ഇന്ന് അരികയിൽ പറയേണ്ടത് ചില മനുഷ്യന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണ്, അവർ വന്നത് കൊണ്ട് മാത്രം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല മാറ്റങ്ങൾ ഒരു ശീലമായി മാറിയത് എന്നാണ് പറയേണ്ട. നമ്പർ പറയൂ സാന്ദ്ര.
1: 0484-242-8101.
0: 0484-242-8101. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ദിസ് ഈസ് മീ ആർജി ശരത്.
1: ദിസ് ഈസ് മീ ആർജി സാന്ദ്ര.
0: സൈനിങ് ഇൻ. അരികെ
1: അരികെ.

0: പ്രിയരെ, വീണ്ടും സ്വാഗതം അരികയിലേക്ക്. അപ്പോൾ അരികയിലേക്ക് വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ വിളിക്കണം കേട്ടോ. അതായത്, ഏത് മനുഷ്യരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളിൽ മാറ്റം വരുത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ, ശീലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാനാണ് വിളിക്കേണ്ടത്. പലപ്പോഴും പ്രണയങ്ങളിലാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് ആകാം, സുഹൃത്തുക്കളിലാകാം, ദുശീലങ്ങൾ മാറി നല്ല ശീലങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ എന്താ പറയുക മിസ്സിങ് കൊണ്ട് ഒരുപാട് നല്ല ശീലങ്ങൾ മാറി വിഷാദത്തിൻ്റെ സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയവരുണ്ടാവും. സാന്ദ്രിക്ക് എന്ത് തോന്നുന്നു അങ്ങനെ ഒരു നമുക്ക് കണക്ട് ചെയ്യാല്ലേ? യെസ്. ഹലോ.
1: ഹലോ,
2: നമസ്കാരം.
0: ആരാ വിളിക്കുന്നേ?
2: എവിടുന്നാണ് വിളിക്കുന്നത്?
0: എവിടെയാ?
1: കല്ലാച്ചി.
0: കല്ലാച്ചി എവിടെയാ സ്ഥലം? കോഴിക്കോടാണ്. ഇർഫാന്റെ ജീവിതത്തില് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ആരെങ്കിലും?

0: അവന്റെ ജീവിതത്തിലെ ശീലങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ വരുത്തിയ ഒരു മാറ്റം എന്താണ്? ചെറിയ മാറ്റം എന്താന്ന് പറയോ. ഇർഫാന്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും ചെറിയ മാറ്റം എന്താണെന്നൊന്ന് പറയാമോ? ഇർഫാനേ,
1: കേൾക്കുന്നുണ്ടോ?
0: ഇർഫാൻ വെറുതെ വിളിച്ചതാണോ? വിഷയം അറിയാണ്ട് വിളിച്ചതാണോ? എന്നാ പറ നല്ല മാറ്റങ്ങൾ ഇനി ഉണ്ടാവട്ടെ കേട്ടോ. അയ്യോളാ, ഇന്നസെന്റ് ആയിട്ട് കുഞ്ചി. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാല് കവി ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നില്ല. പ്രിയരെ, 0484241 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് പറയാനാണ്. ഹലോ,
1: നമസ്കാരം, ഇതാരാ വിളിക്കുന്നത്?
0: ശരത്താണ്, സാന്ദ്രയുണ്ട്. ഇതാരാണ്,
1: ആരാ ഇത് സംസാരിക്കുന്നത്?
0: കേട്ടില്ല.
1: സജീവൻ.
0: സജീവൻ എവിടെന്നാണ്? എവിടെന്ന് വിളിക്കുന്നത് സജീവ?
2: തൃശ്ശൂരാണ്.
0: നമ്മടെ തൃശ്ശൂർ അല്ലേ ഗടിയെ? എന്തോട്ട് തൃശ്ശൂര് വിശേഷം? മഴയുണ്ടാ?
2: നല്ല മഴയാണ്.
0: ഐ പെടാനല്ലേ, നാളെ നല്ല മഴ ഇരിക്കും. ജാഗ്രത, മഞ്ഞട്ടോ, മഞ്ഞ മഞ്ഞ. അമ്മിട്ട പൊട്ടി മേപ്പൊട്ട പൊതി എന്തോട്ട് കണ്ട സജീവ? ഇത് തന്നെ
2: അറിയില്ല.
0: സാന്ദ്ര, നമ്മുടെ സാന്ദ്ര കൊച്ചിനെ അറിയില്ലേ?
1: അറിയില്ല.
0: ഇത് നമ്മുടെ കോതങ്കലത്തുള്ള കുട്ടിയാന്നേ.
1: പുതിയതാ
0: സാന്ദ്ര ബേബി. സജീവന്റെ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ?
1: നല്ല മാറ്റങ്ങൾ.
2: രണ്ടു മാറ്റങ്ങളുണ്ടായത് സംബന്ധമായിട്ടുള്ള ഒരു മാറ്റം. ആദ്യമായിട്ട് പ്രണയത്തിൽ
0: ആവണ്ടി പോയ തീവണ്ടി വരും സജീവ. ഓട്ടെ കേട്ടോ, സജീവനെ വിധിച്ചിട്ടില്ല ഒക്കെ, അതാണ് കേട്ടോ. ദുശീലങ്ങളൊന്നും വേണ്ട, ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. ഒരാള് പോയി എന്ന് ചോദിച്ചിട്ട് ഒരു ദുശീലം തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. സജീവൻ ഒരുപാട് ഒരുപാട് ഒരുപാട് ജീവിക്കാനുണ്ട്, കൊറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, കൊറേ പേരുടെ സ്നേഹം കിട്ടാനുണ്ട്. പ്രണയം തകർന്നു വെച്ചിട്ട് അങ്ങനെ ദുശീലം തുടങ്ങിയാണ്ട് ഞങ്ങൾ വരും ഞാൻ തൃശ്ശൂർക്ക്
1: ഇടിക്കും
0: കേട്ടോ. നല്ല പച്ചിരുക്കിട്ട് പെടക്കും ഞാൻ,
1: പേടിച്ച് നിർത്തിക്കോ.
0: സജീവ, ദുശീലൊന്നും വേണ്ട, നല്ല മിടുക്കനായിട്ട് പാട്ടെല്ലാം കേട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് പ്രണയത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുന്നതരം കാത്തിരിക്കണം കേട്ടോ. ട്വിസ്റ്റ് ഉണ്ട്, എന്നാ പറ.
1: ആ പറയ, കേക്കട്ടെ.
0: തേച്ചിട്ട് പോയി.
1: എന്നിട്ട്
0: എന്നിട്ട് എന്ത്? വല്ല എന്റെ വീട്ടിലെ പശുവിനെ കണ്ട് നമ്മൾ ഇന്ന് പുല്ല് വളർത്തുന്നല്ലേ.
1: എന്നിട്ട്
2: പിന്നെ രണ്ടാമത് അതും തച്ചിട്ട് പോയി. പക്ഷെ അന്ന് ഞാനൊരു വാശി വിറ്റു നന്നാക്കാൻ, അതുകൊണ്ട് എല്ലാ ദുശീലങ്ങളും നിർത്തി ഇപ്പൊ നന്നായി. ഞാൻ എന്റെ അമ്മയും കൂടി സുഖമായിട്ട് ജീവിക്കുന്നു, അടിച്ചു പൊളിച്ച്
0: ജീവിക്കുന്നു. അമ്മയുടെ മോനും അപ്പോഴേ, അമ്മയുടെ മോന് കൂട്ടായിട്ട് പെട്ടെന്ന് ഒരാളും കൂടി വരട്ടെ കേട്ടോ. ഒന്നി പഴച്ച മൂന്നിലിന്ന് അപ്പൊ അടുത്ത ആൾ കാത്തിരിക്കാണ് കേട്ടോ.
2: രണ്ടാളെ
0: ആ എന്നിട്ട്
2: നിങ്ങളത് പരിചയപ്പെട്ടിട്ടുണ്ടാവും ആളൊരു

0: ഗായകനായിരുന്നു അലപ്പ കാട്ട് ഫേമസ് ആണ് ആടുപാമ്പ് എന്ന് പറഞ്ഞ പാടില്ലേ,
1: ഓ അത്
0: അത് നമ്മുടെ
2: ഓ ഗ്രേറ്റ് ഗ്രേറ്റ് കലാകാരന് പോലെയാണ്.
0: അതൊക്കെ ഈ റേഡിയോ ശരത്താനോട് പറയാൻ പറ്റിയത് ഏറ്റവും വലിയ ആഗ്രഹം.
1: എനിക്കും ആ കലാകാരന്റെ മോനോട് സംസാരിക്കാൻ പറ്റൊരു സന്തോഷം കേട്ടോ. സാന്ദ്രം പറയണത്
3: അതെ. പാടുവോ സജീവൻ, പാട്ട് പാടുവോ?
0: പാട്ട് പറയാൻ പോണം മാത്രം.
1: രണ്ട് വരി പാടി ചെറിയിട്ട് പോയാ മതി.
3: അതെ, ഞങ്ങൾക്ക് കേൾക്കാം.
0: ആ പാട്ടെന്നെ ചേർന്ന
1: ആ നോക്കാം വെച്ചോ.
0: പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ
1: അയ്യോടാ. എന്തായാലും ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ സജീവ, എന്തോ ഗുഡ് നൈറ്റ് മോനെ, ലവ് യു സജീവ,
3: ബൈ ബൈ
1: ബൈ. ശരി, എന്തൊരു സ്നേഹമാണല്ലേ, ഹൃദയം നിറച്ച സ്നേഹമുള്ള കുറെ മനുഷ്യന്മാര്. അയ്യോടാ
3: സന്തോഷായി.
1: എന്തിന് സജീവൻ രണ്ടു മിനിറ്റ് വെച്ചിട്ട് പോയിട്ടാ, അതുകൊണ്ടാണ് മൂന്നാമത്തെ ആള് വരുന്ന കത്തി സജീവൻ ഇരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ വിളിക്കാ വീണ്ടും 0484-242-8101 0484-242-8101 അരികയാണ്, കൂടെ ഞങ്ങളുണ്ട് സാന്ദ്രയും
3: ശരത്തും.

0: അരികയിലേക്ക് സ്വാഗതം. അരികെ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കൊപ്പം. സന്ധ്യ നോക്കാറാണ്. ഹലോ.
1: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
1: അംബിക.
0: അംബിക പെരുമ്പാവൂരിൽ നിന്നും ഞങ്ങളുടെ അംബിക അല്ലേ? അംബിക,
1: ഇപ്പൊ വിളിച്ചത് എന്റെ ഒരു നാട്ടുകാരനായിരുന്നു, തൃശ്ശൂർകാരൻ.
0: ആഹാ.
1: എന്റെ വീട് ചാലക്കുടി കഴിഞ്ഞ ആളോർക്കല്ലേറ്റും തരാന്ന് പറയും.
0: അറിയാലോ. എന്നിട്ട് അമ്പികുട്ടി പെരുമ്പാവൂർക്ക് വന്നു അല്ലേ?
1: ഇങ്ങനെ
0: കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്?
1: കൊണ്ടുവന്ന ആളുടെ പേര് രവീന്ദ്രൻ. ആളില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ?
0: അന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടമ്മ. അങ്ങനെ
1: ചേട്ടൻ കാരനാണ് ഞാൻ നാടൻപാട്ട് സിനിമ പാട്ടൊക്കെ ആദ്യം പിന്നെ തുടങ്ങി വെച്ചത്.
0: ആഹാ, അപ്പോ അദ്ദേഹമാണ് ഈ ഒരു പാട്ടിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത് അല്ലേ?
1: ആ, ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടുന്ന എന്റെ ആങ്ങളെ ഓണങ്കളി പാട്ടൊക്കെ എഴുതുന്ന ആളായിരുന്നു. ഓണങ്കളി പാട്ട് എഴുതും, ഓണം കളിക്കാൻ പോവും, പിന്നെ കൈക്കു ഉൾക്കൊട്ടുണ്ട്, ചത്തമത, എല്ലാം ഉണ്ട് എന്റെ ആങ്ങളൊക്കെ. ആങ്ങളമാരും രണ്ട് ആങ്ങളമാരുടെ മക്കളും എല്ലാവരും
2: പോവും.
1: ഉവ്വ, അതല്ലേ ഞാൻ പറഞ്ഞ മാറ്റം വന്നു.
0: മാറ്റം പാട്ടാണ്, പാട്ടൻ ലോകത്തേക്ക് കൊണ്ടുവന്നു.
1: ഞാൻ ചെറുപ്പത്തിൽ പാടുന്നു, അത് കഴിഞ്ഞ് ഇടക്കാലം വെച്ച് നിർത്തി. അതേപോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചേട്ടൻ കാരണം ഞാൻ അങ്ങനെ പോയി. ചേട്ടനൊരു എതിർപ്പില്ലായിരുന്നു. പിന്നെ നാടൻപാട്ട് സ്റ്റേജ് വരുമ്പോ ഞങ്ങള് ആ നാടൻപാട്ടിന്റെ കളിയരങ്ങുന്നായിരുന്നു പേര്.
0: ആണോ? അംബികമ്മ നല്ലൊരു പാട്ട് രണ്ടും ഞങ്ങക്ക് പാടിത്തരോ?
2: പാടിത്തരോ? ഞാൻ ചോദിക്കാൻ വരും.
1: സിനിമ പാട്ട് വേണോ?
0: ഇഷ്ടമുള്ളത്
1: പാടി കൊടുത്തായിരുന്നു.
0: ആണോ? ഞങ്ങക്ക് പാടിത്തരോ രണ്ടു വരി.
1: കൊടുങ്ങല്ലൂരമ്മ ഉത്ഭവിച്ച ഒരു പാട്ട് ഞാൻ പാടാം.
0: വേഗം പാടിക്കോ രണ്ടു വരി.

0: നമ്മുടെ കാലി ഉത്ഭവിച്ചത് അങ്ങനെയാണ്,
1: ഓ,
0: കൊടുങ്ങല്ലൂരിൽ.
1: അതാണ് പറയുന്നത് അല്ലേ?
0: ശിവന്റെ തൃക്കണ്ണിന്ന് ഉത്ഭവിച്ചു. എന്റെ ഞാനെ ഞങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു, നല്ലോണം പാടും ചെയ്യാറുന്നു. ഓണങ്ങളി പാട്ടൊക്കെ അറിയാം, ഞങ്ങൾ ഓണം കളിക്കാൻ പോയോണ്ട് ഇപ്പോഴല്ലേ ഈ പെണ്ണുങ്ങൾ കൈക്കുട്ടികളി ഇങ്ങനത്തെ ഒക്കെയാ. ഞങ്ങളുടെ അവിടെ പണ്ട് മുതലേ കൈക്കുട്ടികളി ഉള്ളതാ.
2: പാട്ട് പാടുമ്പോ അമ്മയുടെ സൗണ്ട് വേറൊരു നല്ല ശബ്ദത്തിലേക്ക് മാറും.

0: ആ ചേച്ചിക്ക് ഞാൻ പാടി കൊടുത്ത പാട്ടത്.
1: അടിപൊളി
0: ആ ചേച്ചിക്ക് ഞാൻ, എനിക്ക് സാധ പോണായ എല്ലാവരുമായിട്ട് ഒത്തിരി ഇതാവാൻ പാടില്ല.
1: ഇവിടെ അംബികാമൻ ഇപ്പൊ കിട്ടിരുന്നെങ്കിലോ, സാന്ദ്ര കെട്ടിപ്പിടിച്ചാണ്, സാന്ദ്ര ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ്. അച്ചോടാ,
0: ഞാൻ ശരത്തിന്റെ
1: അച്ചോടാ ഒരുപാട് ഇഷ്ടമ്മ.
0: ഇതിപ്പോ അഞ്ചാമത്തെ പ്രാവശ്യം വിളിക്കുന്നത്.
1: അപ്പൊ ഒരു മാസത്തെ പ്രാവശ്യം വിളിക്കണം കേട്ടോ. ഓക്കെ,
0: അത് പിന്നെ ഞാൻ കൊറേ നാളെ
1: മനസ്സിലായി മനസ്സിലായി കൊറേ നാളെ അമ്മ വിളിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ അമ്മയുടെ പേര് കാണുന്നില്ല.
0: ആ ഞാൻ വീട്ടുപണിക്ക് പോകുമ്പോ ഞങ്ങള് ബസ്സില് കൊറേ കൂട്ടുകാരുണ്ട്. അപ്പൊ ഒരാള് നിഷാന്ന് പറഞ്ഞ, അവള് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഒന്ന്, നീ വിളിച്ചിട്ട് കൊറേ ദിവസമായില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാം, എന്റെ ശരത്തുപുള്ള വരട്ടേന്ന്
1: പറഞ്ഞു.
0: എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടാ.
1: എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടാട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് അമ്മേനെ ഇഷ്ടപ്പെട്ടു.
0: എനിക്ക് കൊറേ കുഞ്ഞു പിള്ളേരുണ്ട് എന്റെ കൂട്ട് എല്ലാവരും. പിന്നെ പാട്ടൊക്കെ പാടും, പിന്നെ നിങ്ങളുടെ പരിപാടി കേൾക്കും. അതാണ് എന്റെ ഹോബി.
1: ഞങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഞങ്ങളുണ്ട്. ഓക്കേ അമ്മ,
0: ചക്കരമ്മ.
2: ബൈ ബൈ.
1: ബൈ അമ്മ.
0: ചക്കരമ്മ.

0: ജീവിതം ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളൊക്കെ ഉള്ള സാന്ദ്ര, ചില ആൾക്കാർ നമുക്ക് തന്ന കുറേ നല്ല മാറ്റങ്ങളും
1: തീർച്ചയായിട്ടും
0: സമ്മാനങ്ങളൊക്കെ ഓർത്തിട്ടാണ് ശേഷിച്ച കാലങ്ങൾ മുന്നോട്ട് പോകാനൊരു ഒരു ഇന്ധനമാവുന്നത്. അപ്പം അതുപോലെ അച്ഛൻ്റെ ഓർമ്മകളിൽ ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത പാട്ടുകളാണ് ഇന്നും ജീവിക്കാൻ പ്രേരണയും പ്രചോദനവും. ഏറ്റവും പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഭക്തിരസമുള്ള പാട്ട് വെച്ചുകൊടുത്തേക്കാം, ഇരിക്കട്ടെ. അതുപോലെ നമ്മളെ കുമുദാബായി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ
1: വേറെ
0: വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ടോ ഗിരിജ എന്ന് പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, അരികയിലേക്ക് വീണ്ടും സ്വാഗതം.
1: അരികയിൽ നമുക്കൊപ്പം വേറൊരാൾ വന്നിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് മണികണ്ഠൻ.
0: ആഹാ,
1: മണികണ്ഠൻ നമ്മുടെ പഴയ ശ്രോതാവാണ്, കുറേ നാളായി, ഏതാണ്ട് ഒരു മൂന്നാല് വർഷമായി സംസാരിച്ചിട്ട്.
0: എന്ത് പറ്റി നീണ്ടൊരു ഇടവാള?
2: അത് ഞങ്ങള് ഞാനും ശരത്ത് എണ്ണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയിൽ ഞങ്ങള് ഞാനും ശരത്ത് എണ്ണ സംസാരിച്ചിട്ടുണ്ട്.
1: അതാണ് ഭയങ്കര പരിചയം. മണികണ്ഠൻ തന്നെ മനസ്സിലായി. മണികണ്ഠന്,
2: അതാണ്
1: എന്തൊക്കെയുണ്ട് വിശേഷം? മണികണ്ഠ,
2: നല്ല വിശേഷം ശരത്തേട്ടാ. അങ്ങനെ സുഖമായിട്ട് പോണ്.
1: ഇത്രയും നാള് കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ല നമുക്കൊന്നും, അല്ലേ?
2: ആ അതെ അതെ അതെ, നമുക്കൊന്നും ഒരു വലിയ മാറ്റമില്ല.
1: സാന്ദ്രിനെ അത്ഭുതപ്പെടുകയാണ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ ഇത്ര സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിക്കണമെന്ന്.
0: അതെ,
2: അതല്ലേ നമുക്ക് വേണ്ടത്, സ്നേഹമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്.
0: സത്യം, മണികണ്ഠന്റെ കോള് വന്നപ്പോ തന്നെ ശരത്തേട്ടൻ പറയായിരുന്നു, മണികണ്ഠൻ ആ വിളി കേട്ടപ്പോ തന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോ ശരത്തേട്ടൻ പഴയ
2: ദിവസങ്ങൾ ഒരു പരിപാടി ഉണ്ടല്ലോ, ശരത്തേട്ടൻ ഒരു പെട്ടിക്കാട് അങ്ങനെ എന്തൊരു സംഭവം
1: ഉണ്ടായിരുന്നു, ചിരിക്കട ഉണ്ടായിരുന്നു. മണികണ്ഠൻ പറയൂ, എന്ത് മാറ്റമാണ് മണികണ്ഠന്? ആര് കാരണം ഉണ്ടായതാണ് മാറ്റം?
2: എനിക്ക് മാറ്റം എന്ന് പറഞ്ഞു ശരത്തേട്ടാ, എനിക്ക് ഉണ്ടായത് എന്റെ വൈഫ് എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയി.
1: അയ്യോ.
2: ആ, എന്റെ വൈഫിന്റെ പേര് ബിന്ദു എന്നായിരുന്നു. മുന്നത്തെ വൈഫിന്റെ പേര് ബിന്ദു എന്നായിരുന്നു. അപ്പൊ ആള് എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമുക്കുണ്ടെങ്കിൽ നമ്മള് അങ്ങനെ ഒരു കാര്യമൊന്നും ഒന്നും എന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് അത് പിന്നെ എന്തോ അവർക്ക് ഇത്തിരി പൈസ ഇത്തിരി ഇതൊക്കെ സ്റ്റാൻഡ് ഇതുള്ള ആൾക്കാളായിരുന്നു. കാരണം പിന്നെ അവർക്ക് ഇത്തിരി പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മള് പാവപ്പെട്ട ആളുകളായിരുന്നു. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു ഇത് സ്റ്റാൻഡേർഡ് അവര് കാണിച്ചു. അവര് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോയി. അങ്ങനെ ഒരു വിഷമത്തിലൊക്കെ പെട്ടു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എന്റെ രണ്ടാമത് വീണ്ടും വിവാഹം കഴിഞ്ഞ് ഇപ്പോഴത്തെ എന്റെ വൈഫിന്റെ പേര് ഷൈമ എന്നാണ്. അങ്ങനെ പിന്നെ ശരത്തേട്ട, എനിക്ക് പറയാനുള്ള ഞങ്ങള് ഇപ്പൊ ഞാനായാലും എന്റെ വയസ്സാണ്, ഞങ്ങൾ ശരിക്കും ബ്ലൈൻഡ് ആണ്. ഞങ്ങള് ഞങ്ങളുടെ എന്താ പറയാ, എന്റെ 2013 എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. അതേമാതിരി എന്താ പറയാ, ഷൈമാരെയും ഷൈമയ്ക്കും ഇപ്പൊ കാഴ്ചയില്ല. ഞങ്ങളിപ്പോ ശരത്തേട്ടനോട് പറയാനായിട്ട് നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും പറയാലോ. നമ്മള് ഈ പല പല മറ്റേ അങ്ങാടികളിലും സ്റ്റാൻഡിലൊക്കെ പാട്ട് പാടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ. പിന്നെ എനിക്ക് ഫ്ലവേഴ്സിൽ പാടാനുള്ള ഒരു ചാൻസ് കിട്ടി.
1: ഫ്ലവേഴ്സിൽ
2: പാടി കേരള വിഷൻ ചാനലിൽ പാടാനൊരു ചാൻസ് കിട്ടി, അതിലും പാടി.
1: പാട്ട് ഒന്ന്
0: രണ്ടുപേര് വേണം.
2: മരന്നോ

0: ഹൃദയ മറന്നു വെക്കൂ മകളെ, എല്ലാം മറക്കുവാനി പഠിച്ചോ. ഹലോ,
1: ഞങ്ങളിങ്ങനെ എന്ത് പറയണം എന്നറിയാണ്ട് ഇങ്ങനെ
2: മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയായിരുന്നു. ഒത്തിരി നന്നായിട്ടുണ്ട്, വളരെ നല്ല ശബ്ദം.
1: എന്താ പറ,
0: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു വെച്ചോ?
1: നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് പണിയണ്ട, ചോദിക്ക്.
0: ഉത്തരം നക്ഷത്രം എന്ന പാട്ടില് അനുഭൂതി പൂക്കുന്നുള്ള ഒരു പാട്ടുണ്ട്, ആ പാട്ടൊന്ന് വെച്ചോ.
1: പാട്ട് വെക്കണമെങ്കിലും
0: കൊടുക്കട്ടെ.
1: ഹലോ
3: ഹലോ
1: ഷൈമ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
1: ഞങ്ങളുടെ പണിയുണ്ട്, പൊന്നുവരെ നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു മോളെ.
3: ഹലോ, ചെറുതായിട്ട് പരിപാടി അടിപൊളി.

0: ഇവിടെ എന്റെ കൂടെ സാന്ദ്രക്കുട്ടി ഉണ്ട്, സാന്ദ്രനെ കേട്ടോ?
1: രണ്ടാളും അടിപൊളി പരിപാടിയാ. ഇപ്പൊ കേൾക്കാൻ നല്ല രസമാണ്.
0: ഷൈമ ഞങ്ങളുടെ മണിയുണ്ടേ, ചേർത്ത് പിടിച്ചോണേ, പാവണേ.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെച്ചാ അനുഭൂതി
1: സംസാരിക്കണ്ടേ.
0: അപ്പൊ ഞാൻ വെക്കട്ടോ. ശരി മക്കളെ, ഇരിക്കും കേട്ടോ. മണികണ്ട ബൈ മോനെ. ശരി ശരി
1: ഓക്കെ.
0: അപ്പോ മണികണ്ഠൻ പറഞ്ഞ പാട്ട് വെച്ചു കൊടുക്കാം. ശരിക്കും അകക്കണ്ണിലാണ് വിളിച്ചത്.
2: അതെ, തീർച്ചയായിട്ടും.
0: നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും കഷ്ടം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും
2: ചേർത്ത് പിടിക്കാൻ ഒരാളുള്ളത് ഇപ്പോഴും.
0: അതുപോലെ നിങ്ങൾക്ക് അരികെ ഞങ്ങളുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി.
2: യെസ്,
0: വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-81-01. 0484-242-81-01.
2: കൂട്ടായി ഞങ്ങളുണ്ട്.

0: അരികയിലേക്ക് സ്വാഗതം. അരികയിൽ നമ്മൾക്കരികെ ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ആമിന.
1: ഹായ്
0: ഹായ്.
2: ഹലോ, സുഖാണോ? നമുക്ക് സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു.
0: രാവിലെ വന്നപ്പോ മുതൽ ജലദോഷവും തലവേദനയുമായിട്ട് ഇവിടെ തലകുത്തി കിടന്ന പെൺകുട്ടിയാ പറയുന്നേ. നല്ല സുഖാണെന്ന്.
2: അങ്ങനെയൊന്നുമില്ല ആമിന.
0: പറയൂ ആമിന, എന്തൊക്കെയുണ്ട് വിശേഷം? ആരൊക്കെയുണ്ട് വീട്ടില്? എന്തൊക്കെയാണ് പരിപാടി?

0: നല്ല വിശേഷം. വീട്ടില്
1: കേൾക്കുന്നില്ല.
0: ഹലോ,
2: പറയൂ.
0: വീട്ടില് വാപ്പ, ഉമ്മ, ഞാൻ, അനിയൻ.
2: ആമനയുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവന്നത് ആരാണ്? ആമന ആരുടെയെങ്കിലും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയോ?
0: ഞാൻ പഠിച്ചത് ഒക്യുപ്പേഷണൽ തെറാപ്പി ആണ്. അപ്പോ ഞാൻ ഈ ഓട്ടിസം, ADHD എന്നുള്ള കുട്ടികൾക്കൊക്കെയാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്.
2: അപ്പോ
0: അപ്പൊ ഞാൻ ജോലിക്ക് കയറിയിട്ട് 3 മാസമായിട്ടുള്ളൂ.
2: പക്ഷെ
0: അവരുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിക്ക് മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ
2: കരുതുന്നത്. അമ്മ, ശരിക്കും നമ്മളിങ്ങനെ ഒരുപാട് പേരുടെ മക്കളുടെ അമ്മമാരെ ദുവാരക്കുമ്പോ അവര് തീർച്ചയായിട്ടും അമ്മനുടെ പേര് പഠിച്ചവരോട് പറയും.
1: തീർച്ചയായിട്ടും
2: ഏത് ദൈവത്തോടാണെങ്കിലും പ്രാർത്ഥനയെങ്കിലും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഓർക്കാൻ പോകുന്നത് മോളുടെ പേരായിരിക്കും കേട്ടോ.
0: കാരണം
2: ഒരുപാട് ഞാൻ ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലെ എല്ലാ ടീച്ചർമാർക്കും ആയമാർക്കും അവരുടെ കുട്ടികളുടെ പാരന്റ്സിനൊക്കെയും ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് ഇതുപോലെ ഈ ടീച്ചർമാരും അമ്മനെ പോലത്തെ മനുഷ്യന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ മക്കള് ഞങ്ങളുടെ വിധിയല്ല നിധിയാണ് എന്നൊരു തിരിച്ചറിവുണ്ടായെന്ന് പറയാറുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്ന മിഡ് മിടിക്കുകയാണ് ആമനയ്ക്ക്. ഒരുപാട് ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഏത് പാട്ടാണ് ആമനയ്ക്ക് വേണ്ടത്?
0: 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് ഒരു നല്ലൊരു പാട്ട്, അരവിന്ദന്റെ അതിഥികളിലത്തെ കാമിനി സോങ് വേണം.
1: ഓ, വെച്ച് തരാം.
2: അരവിന്ദൻ അതിഥികളിലല്ല, അത് അനുഗ്രഹീതൻ ആന്റണി. ഏറ്റവും അടുത്ത സുഹൃത്ത്, എന്റെ സോൾമേറ്റ് ഫ്രണ്ട് അരുൺ മുരളീധരൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത പാട്ടാണത്, എന്റെ ബെസ്റ്റ് ബഡി. അപ്പൊ ഞാൻ അവനോട് ആമിനയുടെ കാര്യം പറയാട്ടോ.
1: ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ നമുക്ക്?
2: പിന്നല്ലേ,
1: അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഒരുപാട് ഇഷ്ടത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ഒരാളായിട്ട് ചിരകാലം ജീവിക്കട്ടെ.
1: അതെ, സന്തോഷമായിട്ട് ഇരിക്കട്ടെ.
2: ഇപ്പോഴാണ് സമാധാനമായത് സാന്ദ്രയ്ക്ക്. ഒരു മാറ്റം, ഏറ്റവും ഇന്നത്തെ കോൾസിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൽ ദൈവത്തിന്റെ കൈവപ്പുള്ള ആമിനയായിരിക്കും.
1: അതെ, തീർച്ചയായിട്ടും.
2: ഇതുപോലെ നിങ്ങൾ കാരണം ചുറ്റുപാടും എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനാണ് 0484-242-8101 നമ്പറിലേക്ക് വിളിക്കേണ്ടത്. 0484-242-8101. ഹലോ,
3: ഹലോ,
1: നമസ്കാരം.
2: വേഗം പറഞ്ഞോ.
3: നമസ്കാരം ശരത്തോട്ടാ.
2: അല്ല ചേച്ചി, എന്ത് മാറ്റമാണ്, ആരിലാണ്, എവിടെയാണ് വരുത്തിയത്?
3: ഫ്രണ്ടിനെ അറിയില്ല, ശ്രീയെ.
2: സുഹൃത്താണ് ശ്രീ.
3: ആളിപ്പില്ല, അതറിയാലോ. അപ്പൊ എനിക്ക് കൊറേ ഇൻസിഡൻസ് ഉണ്ടായ സമയത്ത് ആവശ്യമില്ല ആണ്ട് തരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് തരച്ചിലൊക്കെ കൊറേ മാറ്റി തന്ന്. എനിക്ക് എപ്പോ വേണേലും വിളിക്കാവുന്ന സുഹൃത്തായിരുന്നു. രാത്രി 2 മണിക്കായാലും ഞാൻ എപ്പൊ എന്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ട് വിളിക്കാൻ ആ സമയത്തും എനിക്ക് വിളിക്കാം.
2: സത്യം,
3: പുള്ളി ഉപദേശിക്കലൊന്നുമില്ല. അവൻ വിളിക്കുന്ന സമയത്ത് എന്നെ അടുത്ത് ജസ്റ്റ് എറിഞ്ഞ് എന്റെ ജനലൊന്ന് തുറക്കുന്നറിയും. റൂമിന്റെ ഡോറല്ല, ജനൽ തുറക്കുകയും ഞാൻ തുറന്നു. തുറന്നു കഴിഞ്ഞിട്ട് ദൂരെ വല്ലയിടത്തും ലൈറ്റ് കണ്ടു നോക്കി, അപ്പൊ ഉണ്ടെന്നറിയാം. അതിനൊക്കെ നോക്കുക, ലോങ് ബ്രീത്ത് എടുക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ആള് പിന്നെ പറയുന്നത് ഓരോ മന്ത്രങ്ങളൊക്കെയാണ്. ആ പുള്ളി ചൊല്ലിക്കൊണ്ടിരിക്കുക, എന്നെ വിളിക്കും, ഞാൻ വിളിക്കുമ്പോഴൊക്കെ പുള്ളി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വേറെ ഒന്നും സംസാരിക്കലൊന്നുമില്ല, ഉപദേശം ഒന്നുമില്ല.
1: എന്നിട്ട്
3: ഇപ്പൊ ജനല് ക്ലോസ് ചെയ്യാൻ പോയി കിടന്നോളാൻ പറയും. ആള് ഫോൺ കട്ട് ചെയ്യൂല, എന്റെ ഫോൺ ഓണായിരിക്കും. ചിലപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് ഫോണില് ചാർജ് തീർന്ന് എന്റെ ഫോൺ ഓഫ് ആവും. ഇങ്ങനെയുള്ളൊരു ഇതായിരുന്നു.
2: ഞാൻ അദ്ദേഹത്തിന് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലേ.
3: ഓ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സെൽഫി അടിച്ചിരുന്നു. എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് നിന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ട് നിന്റെ മോനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടായത്, എന്റെ കൂടെയാണ് ഫോട്ടോ എടുത്തത്. പിന്നെ പോരൂത്തായിരുന്നു.
2: കഴിഞ്ഞ ദിവസം ആശാമ്മയുടെ ഒപ്പം ഫോട്ടോ എടുത്ത് കണ്ടായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയപ്പോ.
3: രണ്ടായിരത്തിലെ തുടങ്ങിയത് ഫ്രണ്ട്ഷിപ്പ് റേക്കി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് പഠിക്കാൻ വേണ്ടി അമ്പലം മുകളിൽ പോയപ്പോ പരിചയപ്പെട്ടാണ്. അപ്പൊ എന്റെ നട്ടലിന്റെ പ്രശ്നത്തിന് വേണ്ടി പോയി. ആളുടെ അമ്മയുടെ പ്രശ്നത്തിന് വേണ്ടി വന്നു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക്

0: ഈ മോഡേൺ മെഡിസിൻ ഒക്കെ പേടിയ, ഇഞ്ചക്ഷൻ ഒക്കെ പേടിയ. അങ്ങനെയാണ് റെയ്ക്കി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ അവിടെ വരുന്ന എന്നെ ആദ്യമായിട്ട് ഞാൻ ചെല്ലണത് കണ്ടിട്ട് ആ റെയ്ക്കി പഠിപ്പിച്ചിരുന്ന ഗുരു എന്നെ കണ്ടിട്ട് അവിടെ ഉള്ളവരടുത്ത് പറഞ്ഞു, ഈ വ്യക്തി നല്ല മരണമായിരിക്കില്ല, സൂയിസൈഡ് ആയിരിക്കുള്ളൂ എന്ന്. അത് ഞാൻ അറിയണില്ല, അപ്പോഴൊന്നും എന്നെ കണ്ടിട്ടില്ല, എന്നെ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ദൂരെ നിന്ന് നടന്നു എന്നെ അവര് കണ്ടിട്ട് ആ വരുന്ന ലേഡി സൂയിസൈഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇവനൊക്കെ കേട്ടൊക്കെ. അപ്പൊ ആ ഒരു വാശിപ്പുറത്താ ഇപ്പോഴും ജീവിച്ചിരിക്കണം അവരുടെ പ്രവചനം.
1: ഞാനിപ്പോ ആലോചിക്കുകയാണ്, അങ്ങനെ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഒരു 10 വട്ടം സൂയിസൈഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ ലൈഫിൽ.
0: 10 വട്ടമൊന്നും അല്ല, 10 വട്ടമൊന്നും അല്ല.
1: പോട്ടമ്മ, അതെല്ലാം മാറ്റി വെക്കാം.
0: അത് ഞാൻ ചെയ്യൂല,
1: ചെയ്യരുത്.
0: ഞാൻ സൂയിസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രവചിപ്പിക്കണവരുടെ ആ പ്രവചനം ഒക്കെ തെറ്റിക്കണ്ടേ? ഞാനായിട്ട്
1: അത്യാവശ്യമാണെങ്കിൽ നമുക്ക് 2 വർഷമൊക്കെ ചെയ്യാം, പക്ഷെ അതിക്കുള്ളിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല.
0: അങ്ങനെ ചെയ്യാൻ പോയിട്ട് മരിച്ചു പോകാണ്ടുള്ള അവസ്ഥ വന്നു.
1: സത്യം സത്യം, ആര് നോക്കും? ഇപ്പൊ തന്നെ കണ്ണിന്റെ ഒക്കെ ഫിലമെന്റ് അടിച്ചു തുടങ്ങി. എപ്പഴാ പക്ഷേണ്ടല്ലോ, നിങ്ങളുടെ മനസ്സില്ലേ, തോക്കാത്തൊരു മനസ്സ്, അത് മതി. അതെ അതെ, കണ്ണേട്ടൻ ഇപ്പോഴും ഉണ്ട്, കണ്ണടക്കുമ്പോ ആ വെളിച്ചം ദൂരെ കാണുന്ന
0: ബ്ലഡ് ആയിട്ട് എന്റെ ശരീരത്തിൽ കൂടി പോകുന്നുണ്ട്.
1: അതെ, അത് മതി,
0: അത് മതിയല്ലോ. അപ്പൊ അത് നഷ്ടപ്പെടാണ്ട് ഞാൻ നോക്കണ്ടേ?
1: സത്യം. എത്ര വർഷമായി കണ്ണേട്ടൻ പോയിട്ട്? ഇപ്പൊ
0: കണ്ണേട്ടൻ 92 പോയതാ. സുരേഷ് ഗോപിയുടെ മകള് 92 മരിച്ചില്ലേ
1: ആ സമയത്ത്?
0: അതിന് കുറച്ച് മുന്നേ.
1: ഇപ്പോഴും വാടാത്തൊരു ഓർമ്മയായിട്ട്.
0: അപ്പൊ അതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യം ബ്ലഡ് എനിക്ക് തന്നിട്ടുണ്ട്
1: ഓ
0: ഓരോ ഇൻസിഡന്റിലും. അത് പുള്ളി അറിഞ്ഞു വരണതല്ല, എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോ പുള്ളിയുടെ ഫ്രണ്ട്സ് എന്നെ അവന് ആളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് എത്തിച്ചു തരുന്നതാ.
1: എന്താണ് ഇത്ര വർഷം മുൻപേ നമ്മളെ വിട്ട് പോയിട്ട് ഒരിക്കലും പോവാണ് യാത്ര, പ്രണയത്തിന്റെ ഓർമ്മയായിട്ട് ആ ചോര നമ്മുടെ ഞരമ്പിലൂടെ ഓടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുരക്ഷിതത്വം അല്ലേ?
0: അതെ, അതെനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യണ്ടോ എന്ന് വെച്ചാ, സ്ലൈറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് കൊളോണിന്റെയും മഴ നനഞ്ഞുള്ള മണം ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്റെ ചുറ്റും ഇങ്ങനെ ഈശ്വരനുണ്ട്. ഞങ്ങള് പനമ്പള്ളിനാറി കൂടി ബൈക്കിൽ പോവാറുണ്ട്
1: അവിടെ നിന്ന്,
0: ആ തെക്കേറ്റത്തേക്ക് മഴ നനഞ്ഞ പോകണം. അന്നത്തെ ബൈക്കൊക്കെ മഴ നനഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഓഫായി പോകും. രണ്ടെണ്ണം കൂടി ഇറങ്ങിയിരുന്നു ഉന്തല പണി, എന്നിട്ട് ഏതെങ്കിലും വീട്ടിൽ കയറ്റി വെച്ചിട്ട് പിന്നെ വർഷാപ്പിൽ ചെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എടുത്തോണ്ട് ചെയ്യണത് വർഷാപ്പുകൊണ്ടുവന്നത്. കണ്ണേട്ടന്റെ അമ്മ എന്നിട്ട് ചോറിലെടുക്കുവായിരുന്നു. മഴ കാണുമ്പോ ഞാൻ കണ്ണേട്ടന്റെ മത്തിക്ക് വെക്കും, കണ്ണേട്ടൻ എന്റെ മത്തിക്ക് വെക്കും, എന്നിട്ട് ഞാൻ മട്ടുപ്പാവിന്റെ അപ്പുറത്തെ സൈഡിൽ മധുര ആടി പുറത്ത് കിടക്കും. മട്ടുപ്പാവിന്റെ മോളെ കൂടെ ചാറിന പുറത്ത് മെയിൻ ഇതൊക്കെ കൂടെ ഇറങ്ങാൻ പറ്റില്ല, അവിടെ വടിയും കൊണ്ട് വെക്കാൻ ഇത്രത്തേക്ക് മഴത്തേക്ക് ഇറങ്ങുന്നു പറഞ്ഞു. എന്നിട്ട് മുല്ലവള്ളിയിൽ ഊഞ്ഞ തൂങ്ങി പിടിച്ചു പുറത്തേക്ക് ഇറങ്ങും. കണ്ണേട്ടൻ ആരുടെങ്കിലും കൂട്ടുകാരൻ്റെ ആരുടെങ്കിലും ബൈക്ക് എടുത്ത് പുറത്തോടും ഞങ്ങൾ നേരെ പോയി. ഇന്നത്തെ പോലെ മെയിൻ റോഡൊന്നും അല്ല അവിടെ, തെക്കേറ്റം വരെ കുറച്ചു ദൂരം വരെ റോഡുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ പാടാ.
1: കാലടി അല്ലേ പണ്ട് അല്ലേ?
0: അല്ല, നമ്മുടെ പനമ്പള്ളി
1: പനമ്പള്ളി പണ്ടത്തെ നിങ്ങളുടെ കഥയാണ് പറയുന്നത്.
0: അവിടെ ഞങ്ങളുടെ തെക്കേറ്റം വരെ അങ്ങോട്ട് പോകും, എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ബൈക്ക് ഒക്കെ ഒന്തിയ മഴ നനഞ്ഞ് ചീഞ്ഞ് ഇങ്ങോട്ട് പോരും. ഇവിടെ വരുമ്പോ ചുക്ക് കാപ്പി എടുത്ത് റെഡി
1: കുടിക്കാനായിട്ട് കണ്ണടച്ച് ആ ബൈക്കിന്റെ പുറകിൽ ഇടുന്ന് സ്വപ്നങ്ങളിലൂടെ പൊക്കോ. 4 മിനിറ്റ് കൊണ്ട് പ്രോഗ്രാം തീരും. സ്നേഹം, ഒരുപാട് സ്നേഹം.
0: പാട്ട് വെക്കാൻ സമയമുണ്ടോ?
1: ആ കാമിനി എന്ന് പറഞ്ഞ പാട്ടിനാണ് സമയമുള്ളൂ, ഇനി കഴിഞ്ഞു.
0: അടുത്ത
1: ആഴ്ച ആവട്ടെ അമ്മ.
0: ലോകം ലോകം ഒരു വധുവായിട്ട് കണക്കാക്കണേ, വധുവിനെ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ വധുവിന്റെ നെറ്റിത്തരത്തിലുള്ള സിന്ദൂരമാണ് ഇന്ത്യ എന്നുള്ളതാണ് പാട്ടിന്റെ അർത്ഥം.
1: ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് മീനിങ്.
0: ഏ ദുനിയ എക് ദുൽഹൻ എക് ദുൽഹൻ കി മാട്ടേ പേ ബിന്ദിയ എന്ന് പറഞ്ഞുള്ള പാട്ട്.
1: ഓക്കെ അമ്മ, ഗുഡ് നൈറ്റ്.
2: ദേശ
1: സ്നേഹമുള്ള പാട്ട് ലാസ്റ്റ് വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മള്. അപ്പോ അല്ലാപ്പ ഇത്ര സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ശുഭമ നേടി കാണിച്ച ബോർഡായിരുന്നു.
2: അല്ല,
1: ലൈഫിൽ ഒരുപാട് നിനക്കാത്ത നേരത്ത് കൂടെ വിട്ടുപോയ, മരണം തോൽപ്പിച്ച ഒരു പ്രണയത്തിന്റെ ദുരന്ത രക്തസാക്ഷിയാണ് അമ്മ. പക്ഷെ ഇപ്പോഴും ആളെക്കുറിച്ച് പറയുമ്പോൾ ചിരിയല്ല, അതൊന്നുമില്ല നമ്മുടെ മനസ്സിൽ. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ, ഒരുപാട് സന്തോഷങ്ങൾ വരുത്താൻ നിങ്ങളുടെ ജീവിതത്തിലും കുറേ പേരുണ്ടാകും.

0: എന്ന് കരുതി കാത്തിരിക്കാണ്ട് നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ നല്ല മാറ്റത്തിന് കാരണമാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം.
1: അതെ, തീർച്ചയായിട്ടും. അതെ, ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കും.
0: അരികെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇത്രയും നേരം അരികയിൽ അരികെ ഉണ്ടായിരുന്നത് ഞാൻ ആർജി ശരത്,
1: ഞാൻ ആർജി സാന്ദ്ര.
0: എല്ലാവർക്കും ശുഭരാത്രി,
1: സുഖനിദ്ര,
0: ഗുഡ് നൈറ്റ്.